ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 7, കൊല്ലവർഷം 1201, ഇടവം 14. 2026 മെയ് 28 തീയതി വ്യാഴാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 53 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CH ഇസ്മയിൽ ഫാറൂഖി.
2: ത്യാഗസ്മരണ പുതുക്കി ആഗോള മുസ്ലിങ്ങൾ ആഹ്ലാദപൂർവം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ബലിയും ദാനധർമ്മങ്ങളും കുടുംബ സന്ദർശനങ്ങളും എല്ലാം ചേർന്നതാണ് പെരുന്നാളിന്റെ പൊരുൾ. ത്യാഗസന്നദ്ധതയാണ് ഈദിന്റെ സന്ദേശം. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്വലമായ സ്മരണകൾ അയവിറക്കുകയാണ്. ദൈവകൽപ്പന മാനിച്ച് മകനെ ബലിയറുക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം നബി ലോകത്തിന് മാതൃകയാണ്. അചഞ്ചലമായ ദൈവവിശ്വാസമായിരുന്നു ഇതിന് ഇരുവരെയും പ്രേരിപ്പിച്ചത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇബ്രാഹിം നബിക്ക് പുത്രൻ പിറന്നത്. അതും നിരന്തരമായ പ്രാർത്ഥനകൾക്ക് ശേഷം. ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മഹിതമായ സന്ദേശമാണ്. മനുഷ്യ മനസ്സുകളുടെ ഇണക്കവും സ്നേഹബന്ധങ്ങളുടെ കൂട്ടായ്മയുമാണ്. കോപവും പകയും മാറ്റിവെച്ച് മാനവരെല്ലാം ഒന്നാണെന്ന ദൈവീക സന്ദേശം അത് വിളംബരം ചെയ്യുന്നു. ഈദ് സുദിനത്തിൽ പരസ്പരം ആദരിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യുന്നതോടെ ബന്ധങ്ങൾ സുദൃഢമാകുന്നു. പെരുന്നാളിന്റെ സാമൂഹിക തലം ദരിദ്രരെയും അശരണരെയും സഹായിക്കലാണ്. ബലിപെരുന്നാൾ ദിനത്തിന്റെ ബലിമാംസ വിതരണത്തിൽ പോലും അത് നമുക്ക് കാണാവുന്നതാണ്. പുണ്യദിനത്തിൽ ഒരാളും പട്ടിണി കിടക്കരുതെന്നാണ് ദൈവീക വചനം. എല്ലാ ഭവനങ്ങളിലും സന്തോഷം കളിയാടണമെന്ന് സാരം. മനസ്സും ശരീരവും മാത്രമല്ല, തനിക്കുള്ളതെല്ലാം ദൈവമാർഗത്തിൽ സമർപ്പിക്കാൻ സത്യവിശ്വാസി തയ്യാറാവുകയാണ്. ഈദ് ദിനത്തോടനുബന്ധിച്ച് തന്നെയാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മവും നടക്കുന്നത്. രണ്ടിലും ഇസ്ലാമിന്റെ മാനവിക മുഖം ഉദ്ഘോഷിക്കുന്നു. പെരുന്നാൾ ആഘോഷം ആത്യന്തികമായി ആത്മീയതയാണ്. പ്രാർത്ഥനയും പ്രകീർത്തനങ്ങളുമില്ലാതെ പെരുന്നാൾ അർത്ഥപൂർണമാകില്ല. ഇണങ്ങാനും ഒന്നാകാനും അവസരങ്ങൾ ഉണ്ടാകണം. കുടുംബത്തിലും സമൂഹത്തിലും സംഘടനയിലും ഐക്യം പുലരണം. മതസൗഹാർദ്ദം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. മതവിശ്വാസികൾ പ്രത്യേകം പ്രത്യേകം ഏരിയകളാകാതെ പരസ്പരം ഇടകലർന്ന് താമസിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുതന്നെയാണ് ഇന്ത്യയിൽ മതമൈത്രിയുടെ മഹിതമായ മാതൃക സമ്മാനിക്കാൻ കൈരളിക്ക് സാധിക്കുന്നതും. സൗഹൃദപരമായ സഹവർത്തിത്വത്തിന് ശക്തി പകരുന്ന നിരവധി അവസരങ്ങൾ ഇവിടെയുണ്ട്. നന്മയും ഒരുമയും സംഗമിക്കുന്ന ആഘോഷവേളകൾ ധാരാളമാണ്. ആഘോഷങ്ങളിൽ രൂപപ്പെടുന്ന സൗഹൃദത്തിന്റെ കാവലുകൾ കൃത്യതയോടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹമെന്നത് ബന്ധങ്ങളിലെ ഏറ്റവും കരുത്തുള്ള മേഖലയാണ്. ആരാധനാലയങ്ങളും ആഘോഷങ്ങളും അന്യവൽക്കരിക്കപ്പെട്ടു പോകരുത്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ ആഘോഷങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള സാധ്യതകൾ കണ്ടെത്തലാണ് വർത്തമാനകാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. പുത്തൻ പുടവകളണിഞ്ഞ് പൂപ്പുഞ്ചിരി തൂകി ചുണ്ടുകളിൽ തക്ബീർ ധ്വനികൾ മുഴങ്ങി പരിമളം പരത്തി ഈദ്ഗാഹുകളും പള്ളികളും നിറയുമ്പോൾ പുതിയൊരു യുഗത്തിന്റെ വാതിലുകൾ മലർക്കെ നമുക്ക് മുമ്പിൽ തുറന്നിടാം. സർവർക്കും നന്മ നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് CH ഇസ്മയിൽ ഫാറൂഖി.

രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ ഡി വിനയചന്ദ്രൻ എഴുതിയ ജീവിതം എന്ന കവിത. ആലാപനം എ.എസ്. പ്രശാന്ത് കൃഷ്ണൻ.

ആറ് പതിനഞ്ചിന് അർച്ചന. ആറ് മുപ്പതിന് സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ആകാശവാണി കണ്ണൂർ. എഫ് എം പ്രധാന

0: വാർത്തകൾ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരടക്കം പ്രമുഖരും ബക്രീദ് ആശംസകൾ നേർന്നു. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനുമായി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയ തലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഏഴുപേർ പിടിയിൽ. ഡിവൈഎഫ്ഐ നിയമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ രണ്ട് ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. 80 മഠങ്ങളിൽ നിന്ന് 2000 നെയ്യമൃത സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ രണ്ടാം ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. എഫും പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലി, ഇതിൽ ഡി വിനയചന്ദ്രന്റെ കവിത ജീവിതം, ആലാപനം എ എസ് പ്രശാന്ത് കൃഷ്ണൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിലെ പെരുന്നാൾ ഓർമ്മകൾ. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ അപൂർവഗാനം, നിങ്ങൾക്കറിയാമോ ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്, കരിയർ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ബക്രീദ് ഗാനങ്ങൾ കേൾക്കാം, തലശ്ശേരി കെ റഫീഖും സംഘവും പാടിയത്. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 കണ്ണൂർ ഷെരീഫും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. 1:00 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:15 പി എ ഉമ്മറും സംഘവും അവതരിപ്പിച്ച് അർബനമുട്ടുപാട്ട്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi has emphasized the need for effective implementation of Swachh Bharat Mission 2.0 and underlined that the mission should move beyond infrastructure creation and ensure measurable outcomes through regular monitoring, citizen participation and convergence between various stakeholders. Chairing the 51st Pragati meeting in New Delhi, Mr. Modi asked states to expedite the completion of solid waste management related infrastructure, including waste processing plants and Gobardhan plants. During the meeting, the Prime Minister reviewed 7 critical infrastructure projects across the railways, power and road sectors, covering 9 states worth around 30,000 crore rupees. The Cabinet Committee on Economic Affairs approved the continuation of the scheme to modernize the public distribution system PDS, including Russian transport, dealer support and technology upgrades till March 2031. The umbrella scheme, called Scheme for Assistance in Russian Transport and Handling Income with Automation in PDS, Sarthak PDS, has been cleared in the 16th Finance Commission cycle award period with an outlay of 25,530 crore rupees at central share. Information and Broadcasting Minister Ashwini Vaishnav made the announcement regarding Cabinet's decision while briefing media in New Delhi.
2: इस प्रोग्राम में 3 बड़े सुधार आज अप्रूव हुए हैं.
3: 3 मेजर रिफॉर्म्स हैव बीन इंट्रोड्यूस्ड इन दिस प्रोग्राम टुडे. फर्स्ट, द गवर्नमेंट विल सपोर्ट द ट्रांसपोर्टेशन कॉस्ट इनकर्ड इन मूविंग फूड ग्रेन्स फ्रॉम लार्ज FCI वेयरहाउसेस इन द स्टेट्स टू फेयर प्राइस शॉप्स अक्रॉस डिफरेंट डिस्ट्रिक्ट्स एंड डिविजन्स. सेकंड, देयर वाज अ नीड टू इंक्रीज द रेम्युनरेशन ऑफ फेयर प्राइस शॉप डीलर्स एंड अ डिसीजन हैज बीन टेकन इन दिस रिगार्ड एज वेल. थर्ड, एफर्ट्स विल बी मेड टू मॉडर्नाइज द पब्लिक डिस्ट्रीब्यूशन system through the use of technology.
2: Public distribution system ko hum kaise modernize kar sakte.
1: Union Minister for Agriculture and Farmers Welfare Shivraj Singh Chauhan will inaugurate the National Conference on Agriculture for Kharif Campaign 2026 in New Delhi today. The two-day program is aimed at deliberating strategies for the forthcoming Kharif season with a focus on sustainable agriculture, enhanced productivity, climate resilience, infrastructure strengthening and farmer prosperity. Union Home Minister Amit Shah will be on a visit to Gujarat today. During his visit, the minister is scheduled to inaugurate and lay the foundation stones of nearly a dozen public utility, education and rural infrastructure projects in Ahmedabad and Gandhinagar districts. The Central Board of Secondary Education, CBSE, has rejected the allegations regarding the award of exam evolution contract to Hyderabad-based educational technology company Coempt EduTech. In a social media post, the CBSE said that the allegations are erroneous, misleading and not based on facts. The board said that it has followed the General Financial Rules Protocol scrupulously in the awarding of the contract to the agency. The West Bengal government has handed over 142-acre of land to the BSF for setting up outposts and barbed wire fencing infrastructure along the India-Bangladesh border. The handover is part of the BJP government's decision, taken at its first cabinet meeting on May 11th, to transfer 600-acre of land within 45 days for border fencing and related infrastructure projects. External Affairs Minister Dr. S. Jaishankar has arrived in Cyprus to participate in the informal meeting of the EU Foreign Affairs Ministers, Gymnish. In a social media post, the External Affairs Minister thanked Vice President of the European Commission, Kaya Kallas, and Foreign Minister of Cyprus, Dr. Konstantinos Kombos, for the invitation. In IPL cricket, Rajasthan Royals defeated Sunrisers Hyderabad by 47 runs in the eliminator match in New Chandigarh last night. Rajasthan Royals set the target of 244 runs against Sunrisers Hyderabad. In reply, Sunrisers Hyderabad could score only 196 runs in 19.2 overs. Vaibhav Suryavanshi has been adjudged as the player of the match. Eid-ul-Zuha, also known as the Festival of Sacrifices, being celebrated across the country. The holy occasion honors Prophet Ibrahim's absolute faith and is marked by the ritual of Qurbani. President Draupadi Murmu has greeted the people on the occasion of Eid-ul-Zuha. In a message, the president said that festival symbolizes devotion, sacrifice and selflessness. And that is the end of this news bulletin.
0: Agashavani, Kannur.
4: Kavyanjali. D. വിനയചന്ദ്രൻ എഴുതിയ ജീവിതം എന്ന കവിത ആലപിക്കുന്നത് എ. എസ്.

ഗീതം ഒറ്റ നക്ഷത്രമാശിച്ചുദിച്ച നാൾ പട്ടുനൂൽ പുഴുവാക്കുന്നു ജീവിതം കയ്യുനീട്ടിക്കരയുന്നു ജീവിതം കയ്യു

0: നിങ്ങൾ കേട്ടത് ഡി വിനയചന്ദ്രൻ എഴുതിയ ജീവിതം എന്ന കവിത. ആലപിച്ചത് എ എസ് പ്രശാന്ത് കൃഷ്ണൻ.
1: കാവ്യാഞ്ജലി.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻവാണിയിൽ ബക്കളം നെല്ലിയോട്ടെ ശ്രീമതി പി വി സൌമിനിയുടെ പശുപരിപാലനത്തിന്റെ വിജയവഴികൾ, തുടർന്ന് വൃക്ഷ സുഗന്ധ വിളകളെക്കുറിച്ച് ലഘുപ്രഭാഷണം. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ടെക്സ്റ്റൈൽ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നു. രണ്ടാം ഭാഗം തുടർന്ന് തൊഴിൽ വാർത്ത. കാവ്യവിചാരം 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ആദ്യം എരഞ്ഞോളി മൂസ പാടിയ ഗാനം മക്കത്തുതി തുളിവേ എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ ഇനി വിയും കുട്ടയും സംഘവും പാടിയ ഗാനം ആദിയോന്റെ ദീനിനെ പുണർന്നു മദീന എന്നാരംഭിക്കുന്നു.

0: ഇതോടെ അർച്ചന സമാപിച്ചു. അർച്ചന ഇനി നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമതാ പരിശോധന 30 രാവിലെ 9 കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും മഞ്ചേശ്വരം താലൂക്കിലെ വാഹനങ്ങളുടെ പരിശോധന 30 രാവിലെ 9 ഉപ്പള AJI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും നടക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ NH നടാൽ റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെ 8 മുതൽ June 1 രാത്രി 11 വരെ അടച്ചിടും. കണ്ണൂർ സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലെയും സെന്ററുകളിലെയും യുജി പിജി പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി June 13 വൈകുന്നേരം 5 വരെയാണ്. പ്രോസ്പെക്ടസ് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ admissions.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0497-2766-388. കണ്ണൂർ സർവകലാശാല, ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകൾ, അഫിലിയേറ്റഡ് കോളേജുകൾ എന്നിവിടങ്ങളിലെ ദ്വിവർഷ BEd പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ June 17 വൈകുന്നേരം 5 വരെ. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2766-388. ഇമെയിൽ വിലാസം bed.doa@kannooryunivc.ac.in. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ പഠന വകുപ്പുകളിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ഇൻ യോഗ സ്പോർട്സ് ട്രെയിനർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെയാണ്. കണ്ണൂർ ഹാപ്പിനെസ് ഫൌണ്ടേഷനും APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ ഈ മാസം 30-31 തീയതികളിൽ നടക്കും. മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരം നൽകും. വിശദമായി തയ്യാറാക്കിയ അപേക്ഷകൾ ഓഫീസിൽ എത്തിക്കണം. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9895963172 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ 3 ശ്രുതം പ്രഭാഷണ പരമ്പര ഈ മാസം 31 വരെ വൈകുന്നേരം 7 മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇന്ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച 30 നടക്കും. മംഗൽപാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഇന്ന് നടത്താനിരുന്ന ലാബ് ടെക്നീഷ്യന്റെയും ഡയാലിസിസ് ടെക്നീഷ്യന്റെയും കൂടിക്കാഴ്ചകൾ June 1 രാവിലെ 11 മാറ്റിയതായി താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. പാപ്പിൻശ്ശേരി പഞ്ചായത്ത് ലിറ്റിൽ തിയേറ്ററിൽ പ്രതിമാസ ചലച്ചിത്ര പ്രദർശനം നാളെ രാവിലെ 10:30. ഹോമേജ് ടു പയനിയേഴ്സ് ചിത്രകലാ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 3:30 കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കും. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ BTech NRI സീറ്റുകളിലേക്കുള്ള അപേക്ഷാ തീയതി June 1 വരെ നീട്ടി. ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം www.lbcek.ac.in. ഫോൺ നമ്പർ 9447-3751-56. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 50,000 മുതൽ 500,000 രൂപ വരെയാണ് വായ്പ അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയുള്ള 18 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0460-2-20-53-6. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ ഇന്ന് തുടക്കമാവും. സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
3: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501010167.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: നേത്ര പരിചരണ രംഗത്ത് 50 സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
6: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
2: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
6: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
2: ഫോൺ 8590460017.
6: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
7: 4 കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
10: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
9: അതെങ്ങനെയാ?
10: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
9: എടാ, സംഭവം കൊള്ളാലോ.
10: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
5: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: നേത്ര പരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
12: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
13: ലാപ്ടോപ്പോ?
12: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
14: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ്, കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
15: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ, ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200 ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
5: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
16: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
5: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
16: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
5: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
16: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
13: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967000.

0: ും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4:00.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4:00.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
12: സ്കൂള് തുറക്കാറായി.
13: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
12: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
13: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
14: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
15: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വിശദമായി.

0: ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7-ാമത് ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51-ാമത് പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തുപറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തുല്യമായ അവസരവും സൌഹൃദപരമായ അന്തരീക്ഷവും ഒരുക്കാൻ ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. പുനഃപരീക്ഷ സുരക്ഷിതമായി NTA സ്വീകരിച്ച നടപടികൾ നേരത്തെ ഡയറക്ടർ ജനറൽ അംഗങ്ങളെ ധരിപ്പിച്ചു. ജൂൺ 21-നാണ് 5,400-ലേറെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി BD സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. ഭട്ട് റോഡിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിലായി. DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ED

0: വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ഇഡി അറിയിച്ചു. പിണറായി വിജയന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇഡി പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് സിപിഎം പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ എംഎൽഎ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ളക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സിപിഐഎം ശ്രമം പ്രതിഷേധാർഹമാണെന്ന് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി ഒരു മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിംഗിന് ഇത്തവണ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് CGPയെ കുറ്റപ്പെടുത്തി. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 TV മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ ഭാരത് അഭിയാനം 2.0 ഇത്യസ്യ പ്രഭാവപൂർണ ക്രിയാന്വയനസ്യ ആവശ്യകതാമുദ്ദേശ്യ സബലം പ്രോക്തവാൻ യത് അഭിയാനം ആധാരഭൂത സംരചനാ നിർമ്മാണമതിക്രമ്യ നിയമിത നിരീക്ഷണേന നാഗരിക സഹഭാഗിതയ അഥ വിഭിന്ന ഹിതധാരകാണാം സമന്വയേന മാപനയോഗ്യ പരിമാണാൻ സുനിശ്ചിതം കുര്യാത്. नवदल्याम् एकपञ्चाशत्तमे प्रगति उपवेशने अध्यक्षतां कुर्वन् श्रीमोदी राज्येभ्यः निर्दिष्टवान् यत् अपशिष्ट प्रसंस्करण संयंत्राणि सहैव गोबर्धन संयंत्राणि च सम्मिलितं कृत्वा कठोर अपशिष्ट प्रबंधन सम्बद्धानां आधारभूत परियोजनानां कार्यं शीघ्रं पूर्णं कुर्वन्तु। उपवेशनावधौ प्रधानमन्त्रिणा 30,000 कोटि रूप्यकाणां 7 महत्वपूर्ण परियोजनानां समीक्षा विहिता। सः अवोचत् यत् विद्युत् व्ययं न्यूनीकर्तुं ऊर्जा सुरक्षां वर्धयितुं गृह सामुदायिक स्तरे च स्वच्छ ऊर्जायाः प्रसारार्थं रूफटॉप सौरयोजना मिशन मोड रूपेण स्वीकरणीया। राष्ट्रपति द्रौपदी मुर्मू अद्य गैंगटॉक नगरस्य पालजोर क्रीडांगणे आयोजिते समारोहे सिक्किम आरक्षी बलाय प्रतिष्ठितं प्रेसिडेंट्स पुलिस कलर इति सर्वोच्चं सम्माननं प्रदास्यति। एतेन सह सिक्किम राज्यं सम्मानमिदं प्राप्तुं देशस्य 15 राज्यं तथा उत्तर पूर्व क्षेत्रस्य 3 राज्यं अभवत्। प्रेसिडेंट्स पुलिस कलर इति सम्माननं देशे कस्यापि आरक्षीबलस्य असाधारण सेवायाः सुदृढ अनुशासनस्य राष्ट्रं प्रति निष्ठायाः च कृते दीयमानं सर्वोच्चं औपचारिक सम्मानं वर्तते। केन्द्रीय माध्यमिक शिक्षा परिषदा CBSE इत्यनेन हैदराबाद स्थितस्य शैक्षणिक तन्त्रज्ञान संस्थायै कोइम्प्ट एड्युटेक इत्यस्मै परीक्षा परिणामानुबन्ध आवंटनस्य विषये आरोपाः निराकृताः। एकस्मिन् सामाजिक अन्तर्जालीय पटलीय सन्देशे CBSE इत्यनेन आरोपाः त्रुटिपूर्णः भ्रमात्मकः तथ्यहीनास्ति इति प्रतिपादितम्। परिषदा उक्तं यत् संस्थायै अनुबन्ध प्रदाने सामान्य वित्तीय नियमानां नियमावल्याः च निष्ठापूर्वकं पालनं कर्तव्यम्। परिषदा सूचितं यत् 26,000 वर्षस्य बोर्ड परीक्षायाः उत्तर पुस्तिकानां डिजिटल मूल्यांकनेभ्यः RFP इति गतवर्षस्य अगस्त मासे केन्द्रीय सार्वजनिक क्रयण पोर्टल इत्यत्र आरभ्य योग्याय निविदानुबन्धः प्रदत्तः आसीत्। केन्द्रीय गृहमन्त्री अमितशाहः अद्य गुजरात राज्यस्य यात्रां प्रति एष्यति। स्वयात्रावधौ गृहमन्त्री अहमदाबाद गांधीनगर मण्डलयोः प्रायः 12 जनोपयोगी शिक्षा ग्रामीण आधारभूत संरचना परियोजनानां उद्घाटनं शिलान्यासं च विधास्यति। ईद उल अजहा अद्य कृत्स्ने उत्तर प्रदेशे सोत्साहं सोल्लासम् आचर्यते। बकरीद पर्व निर्विघ्नेन आचरितुं प्रशासनेन विस्तृता व्यवस्था कृतास्ति। राज्य सर्वकारेण सर्वेषां मण्डलारक्षि प्रमुखाणां कृते संचेतना च प्रसारिता अस्ति यत् क्षेत्रे नूतन परम्परायाः आरम्भः न भवेत्, निषिद्धानां पशूनां बलिः न भवेत् इति सुनिश्चितं कर्तव्यम्। अन्ते च क्रिकेट क्रीडायां IPL क्रिकेट स्पर्धायां गतरात्रौ न्यू चण्डीगढ़ नगरे क्रीडिते एलिमिनेटर द्वन्द्वे राजस्थान रॉयल्स दलेन सनराइजर्स हैदराबाद दलं 47 धावनांकैः पराजितम्। राजस्थान रॉयल्स दलेन सनराइजर्स हैदराबाद दलस्य सम्मुखं 44.2 धावनांकानां लक्ष्यं स्थापितम् आसीत्। प्रत्युत्तरे हैदराबाद दलं केवलं 96.1 धावनांकानेव अवाप्नोत् इति वार्ताः।
3: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 49 പരശുറാം എക്സ്പ്രസ് 20 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 4 മണിക്കൂർ 24 മിനിറ്റും 1 65 27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 3 മണിക്കൂർ 21 മിനിറ്റും 20 932 ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് 1 മണിക്കൂർ 47 മിനിറ്റും വൈകി ഓടുകയാണ്.
4: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്കമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും

0: ന്യം സത്കമയ്യ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട്. ഫോൺ 0467220454.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
4: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തരമലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
5: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
4: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIERF റാങ്കിംഗിൽ 14th സ്ഥാനം.
5: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
4: 11 എയ്ഡഡ് യു ജി കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് യു ജി കോഴ്സുകൾ,
5: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
4: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
5: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064.
6: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
8: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പെരുന്നാളിന് സ്വാഗതം പാടിക്കൊണ്ട് തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിൽ നിന്നുള്ളതാണ് ഈ ഗാനം. മലബാർ മേഖലയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലത്ത് അതിനെതിരെ പോരാടി വിദ്യാഭ്യാസം നേടിയ മാളിയേക്കൽ മറിയുമ്മയുടെ മകൾ ആയിഷ മമ്മൂട്ടിയും മുൻ നഗരസഭാ ചെയർപേഴ്സൺ ആമിന മാളിയേക്കലും ഒപ്പം പുതുതലമുറയിലെ റോസ്നയും ഇന്ന് മാളിയേക്കൽ തറവാട്ടിലെ പഴയതും പുതിയതുമായ പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ജാലകത്തിൽ അതിഥികളായി എത്തുന്നു.
1: മാളിയേക്കൽ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേറെ തന്നെ സന്തോഷമാണ്. വൈകുന്നേരമാകുമ്പോൾ നമ്മൾ കുതിരവണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങും. അമ്മായിമാരെല്ലാം അമ്മായിമാരും മക്കളും ആർക്കും അവരവരെ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല, എല്ലാവർക്കും മാളിയേക്കൽ വരും.
0: ഇത് 82 വയസ്സുള്ള മാളിയേക്കൽ തറവാട്ടിലെ മുതിർന്ന അംഗം ആയിഷ മമ്മൂട്ടി. ഉമ്മുമ്മ, മാളിയേക്കലിലെ പഴയ പെരുന്നാൾ ഓർമ്മ

0: ഓർമ്മകളൊന്ന് പറയാമോ?
1: പഴയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉമ്മാന്റെ ഉമ്മയുണ്ട്, മാഞ്ഞുമ്മ എന്ന് പറയും. ഉമ്മാമയാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ആള്, മാളിയേക്കലി ഫുള്ള്. അപ്പൊ മാളിയേക്കലി പെരുന്നാൾ നിസ്കാരം നമ്മളെ മാളിയേക്കുന്നാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അതിന് ഇമാമായിട്ട് നിക്കല് ആമിനാന്റെ ജ്യേഷ്ഠത്തി, ഉമ്മാമുള്ളേര് ഉമ്മാ, ഉമ്മാമാക്ക് എന്തെങ്കിലും അവന്റെ മൂത്തമ്മ, ഇവരാണ് നിക്കാൻ. നമ്മളെ തറവാട്ടിലുള്ളവരെല്ലാം വരും പെരുന്നാൾ നിസ്കാരത്തിന്, നമ്മളെ മാളിയേക്കലി നിസ്കാരത്തിന്. നിസ്കാരത്തിന് ശേഷം ഒരു കുടിക്കാനുണ്ട് ഉമ്മാവാന്റെ, അത് എസൻസ് എല്ലാം വീത്തിയിട്ടാ, അത് വേറെ തന്നെ ഒരു ടേസ്റ്റാ. ഉമ്മാവ് തന്നെ ഉണ്ടാക്കണം. പിന്നെ പെരുന്നാളിന്റെ എന്ന് വെച്ചാ നമ്മളെ ചോറ് രണ്ടു തരം ചോറാ, വെറുംചോറും കൂട്ടാനും ആദ്യം, അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ബിരിയാണി. ബിരിയാണിക്ക് നമ്മളെ കാരണൂന്റെ മോന് ഷെരീഫ് എന്ന് പറഞ്ഞു, അത് പെരുന്നാളിന്റെ തലേന്നേ വരും മംഗലാപുരത്തുനിന്ന്. മാളിയേക്കല് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേറെ തന്നെ സന്തോഷം. വൈകുന്നേരം ആവുമ്പോ നമ്മളെ കുതിരവണ്ടിയിൽ ഇങ്ങനെ ഇറങ്ങും അമ്മായിമാരെല്ലാം, അമ്മായിമാരും മക്കളും ആയിരിക്കും, അവരവരെ വീട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല, എല്ലാവർക്കും മാളിയേക്കല് വരണം. പിന്നെ അവിടെ പലവിധ കളികളും അന്ന് എല്ലാവരും പാട്ടും കളിയും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല തമാശകൾ പറയും. ആ പെരുന്നാൾ ഇന്ന് ഓർമ്മയിൽ വരുമ്പം സങ്കടമാണ്. അത്ര ഒരു ആലോചിക്കേണ്ട ഒരു പെരുന്നാളാണ് നമ്മളെ പെരുന്നാൾ. പെരുന്നാളിന്റെ പാട്ടും ഉണ്ട്. എന്റെ സമപ്രായം അവരിപ്പോ ഉണ്ട്, ഒന്ന് സാബിറ എന്ന് പറയും, ഇവളെ എറണാകുളം, ഒന്ന് ബീച്ചുമ.
0: ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിക്കുക, പങ്കുവയ്ക്കലിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും വലിയൊരു ഓർമ്മകൾ ഉമ്മുമ്മയ്ക്കുണ്ട്. അന്ന് മാളിയേക്കലില് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു?
1: 1000 ആളുണ്ട്. അതൊരു രസ, നമ്മളെ എല്ലാ കളിയും ചിരിയെല്ലാം ഒന്നിച്ചിട്ടാ. ഒരലക്കുന്നുണ്ടെങ്കിൽ അതും ഒന്നിച്ചിട്ട്, കുട്ടികളെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്നിച്ചു, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇരുന്നിട്ട് ഓരോ അക്ഷരത്തിന്റെ പാട്ടുണ്ട്. ഇങ്ങനെയുള്ള വളരെ സന്തോഷകരമായ പെരുന്നാളായിരുന്നു. ഇന്ന് അതൊന്നുമില്ല.
0: ഉമ്മുമ്മ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, 100-ൽ അധികം ആളുകൾ താമസിക്കുന്നു, പെരുന്നാൾ ദിനത്തിൽ മാളിയേക്കലിലെ അടുക്കള ഓർമ്മകൾ എന്താണ്?
1: അടുക്കളയിൽ ഉമ്മാമാന്റെ നേതൃത്വത്തിലാണ് ബിരിയാണി, അടിപൊളി ബിരിയാണിയാ. പിന്നെ അന്ന് മുട്ടമാലയും അൽസയെല്ലാം ഉണ്ടായാലും ഇതുപോലത്തെ അന്ന് ഫ്രൂട്ട്സിന്റെ ഒന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇത് ഇന്നത്തെ കാലം പോലെ ഫ്രൂട്ട്സ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഒരു വത്തക്ക മുറിക്കും, അതേ ഉള്ളൂ, അല്ലാണ്ട് വേറുള്ളൊന്നുമില്ല.
0: അന്ന് ഇന്നും തമ്മിൽ ഭക്ഷണത്തിൽ മാറ്റം ഉണ്ടാവുമല്ലോ. പഴയ ഭക്ഷണം അന്നത്തെ പെരുന്നാളിന് ഇന്ന് ഇല്ലാതായി പോയ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടായിരുന്നു?
1: ഒരു അച്ചാറുണ്ട്, അത് നമ്മള് ഉമ്മ, നമ്മളെ ഉമ്മാന്റെ ഉമ്മയും ഉണ്ടാക്കുള്ളൂ. അത് അന്നരക്കന്നേരം അടിക്കടി ഉണ്ടാക്കുന്ന അച്ചാറ്. നമ്മളെ വീട്ടിൽ എന്ന് വെച്ചാൽ എല്ലാം അന്നരക്കന്നേരം. ഒരു തിന്നാൻ ഉണ്ടാക്കിയ പേരറിഞ്ഞില്ലെങ്കിൽ അന്നേരം തന്നെ നമ്മളെ ഉമ്മാമ പേരിടും, അള്ളാഹു അഅലം. ഇങ്ങനെ നമ്മളെ ഒരു പ്രത്യേക കളിയാണ് നമ്മളെ മാളിയേക്കല്. ഒരു നിസ്കാരാണെങ്കിൽ കുട്ടികൾ വരെ നിസ്കരിക്കും. 3 കരാത്തനുണ്ട്, 3 മേലെ ആണുങ്ങളപ്പുറം പെണ്ണുങ്ങളിപ്പുറം കുട്ടികൾ ഏണിന്റെ അടുള്ള. അങ്ങനെയായിട്ട് നല്ല സന്തോഷമുള്ള പെരുന്നാളാ. പിന്നെ ആ നല്ല മുല്ലപ്പൂവിന്റെ സെന്റ് നമ്മളെ കാരണോറ് മൊയ്തുക്കാക്ക കൊണ്ടുവരും. മോളിന്ന് ആ സെന്റും എടുത്തിട്ട് മൊയ്തുക്കാക്ക വരുമ്പം തന്നെ നല്ല മണ, അതെല്ലാവർക്കും പെട്ടിത്തരും എല്ലാവരും വാങ്ങുകയും ചെയ്യും. അതങ്ങനെ. പിന്നെ ചെട്ടിക്കുടിന്ന് മുല്ലപ്പൂ കൊണ്ടുവരും, അതെല്ലാവരും മേടിച്ചു വെക്കും. പിന്നെ വളച്ചെട്ടിച്ച് തലേന്നേ വളയെല്ലാം കൊണ്ടുവരും, അന്നേരം നമ്മളെല്ലാം വാങ്ങിത്തരും. ഒരു പ്രാവശ്യം എന്റെ കൈക്ക് വളവിടുമ്പോ ബോധം കെട്ടുവീണു പോയി, അവരെന്നെ കൈകൊണ്ട് വിടണല്ലോ. മാളിയേക്കലിനൊരു പ്രത്യേക ഇങ്ങനത്തെ എല്ലാം കാര്യത്തിന്.
0: അന്ന് മൈലാഞ്ചി ഇന്നത്തെ പോലെ സ്റ്റിക്ക് ആയിരുന്നോ?
1: ഇല്ല, മൈലാഞ്ചി ഇങ്ങനെയില്ല, നമ്മൾ അരച്ചിട്ടാ ഇടാം. നമ്മളെ മാളിയേക്കല് 2 മൈലാഞ്ചി വരെ ഉണ്ട്, അരക്കും. നമുക്ക് ജോലിക്കാരുണ്ടല്ലോ, അവരരച്ചുതരും. അത് ഇതുപോലെ ഇങ്ങനെ മൈലാഞ്ചി ഒന്നും ഇടില്ല, ഒരു ഇടൂ അത് അത്യാവശ്യപ്പെട്ടവൾക്ക്. അല്ലാണ്ട് ഇന്നത്തെ ഇതുപോലെ മൈലാഞ്ചി ഇടില്ല. അന്ന്
0: പെരുന്നാളിന് പലതരത്തിലുള്ള പലഹാരങ്ങളും ഉണ്ടാവില്ലേ ഉമ്മ?
1: പെരുന്നാൾ മോന്തിക്ക് പല പലഹാരം ഉണ്ടാക്കും. കായ് പൊരിച്ചത്, നെയ്യപ്പം, കൈവീശലി, പിന്നെ ചക്കർച്ചോറ് എന്ന് പറയും. പെരുന്നാളിന്റെ അന്ന് മോന്തിക്ക് നമ്മളെ ഉമ്മാന്റെ ഉമ്മാക്ക് ചക്കർച്ചോറ് എന്നാ പറയാ, വലിയ ഇഷ്ടാ. ഗോതമ്പത്തിന്റെ ഗോതമ്പും കടലൊക്കെ പരിപ്പ് രാത്രി തന്നെ പോത്തു, എന്നിട്ട് അത് ഇതിന്റെ എല്ലൊക്കെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കോഴി ഒന്നും പൊരിക്കലില്ല. ഇന്നാണ് ഈ കോഴി പൊരിക്കൽ ജാസ്തിയാണ്. കോഴി പൊരി ഒന്നും ഇത്ര ജാസ്തിയില്ല, കണക്കായ മീഡിയം. പിന്നെയാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ കഴിക്കാൻ ഒരു ആളുണ്ടാവുമല്ലോ,
0: പങ്കുവയ്ക്കലും പങ്കിടലും
1: അതാണ് നമ്മളെ മെയിൻ. ഇന്നും അത് തുടർന്നു പോകുന്നു. അന്നേ ഉമ്മാമേ ഇങ്ങനെയാണ്, പിന്നെ അമ്മിണി അമ്മ എന്ന് പറയും ഇപ്പുറത്ത്, അമ്മിണിയമ്മന്റെ സാവിത്രിക്ക് കൊടുക്കും. ഇപ്പൊ സാവിത്രി മരിച്ചു പോയി, എടുത്തിട്ടേ ഇല്ല. അന്നിങ്ങനെ എല്ലാ വീടുകളിലും കൊടുക്കും. ഇപ്പൊ ഞാനും ആമിനി അത് തുടർന്നോണ്ടിരിക്കുന്നു. ഒരു ശീല നമ്മളെ ഭക്ഷണ കാര്യത്തിന് മാളിയേക്കല് കഴിച്ചാലേ ഉള്ളൂ. നമ്മളെ ഉസാക്കാന്റെ വീടിയെന്ന് തലേന്നെ പഴയല വാങ്ങി, ഉസാക്കാന്റെ വീടിയാന്ന് പറയാം, അവിടുന്ന് പഴയലും ഞമ്മളെന്നെ പോയിട്ട് വാങ്ങാൻ, വാങ്ങിയിട്ട് പീടിയെന്ന് കൊണ്ടുവരും. എന്താ വൈകുന്നേരം പൊരിക്കണ്ടേ, കായ് കൂട്ടിൽ മുക്കി പൊരിക്കാന്നാ പറയാ, അത് പൊരിക്കും. അത് പൊരിക്കുക കുഞ്ഞാമിനാന്ന് പറഞ്ഞിട്ട് ഉമ്മാവാന്റെ ഒരു ജോലിക്കാരൻ, അത് പൊരിക്കും. നെയ്യപ്പം, ഇതെല്ലാം നമ്മളെ പെരുന്നാമോന്തിന്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ്. വൈകുന്നേരമാകുമ്പോ പിന്നെ ചോറുണ്ടാവുമല്ലോ രാത്രി. ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു നല്ല പെരുന്നാളായിരുന്നു. നമ്മളത് കഴിഞ്ഞു പോയെ നിസ്കാരത്തിന് നമ്മളെ ചുറ്റുപാടുള്ള പെണ്ണുങ്ങളെല്ലാം വന്ന് നമ്മളെ മാളിയൊക്കെ ഒന്ന് നിസ്കരിക്കും. ചില ഉമ്മാമ്മക്ക് കയ്യാത്തര ആമിനാൻ്റെ ഉമ്മ നമ്മളെ മൂത്തമ്മ ഇമാമായി നിൽക്കും. അങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളും ബന്ധുക്കളും എല്ലാം വന്നിട്ടുള്ള നല്ലൊരു സന്തോഷമുള്ള പെരുന്നാളാണ് നമ്മളെ പെരുന്നാൾ.
0: ആയിഷ ഉമ്മയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. തലശ്ശേരി നഗരസഭ മുൻ ചെയർപേഴ്സൺ ആമിന മാളിയേക്കൽ കൂടെയുണ്ട്. അമിനത്ത, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും മാളിയേക്കൽ തറവാട്ടിൽ എങ്ങനെയായിരുന്നു ആഘോഷിച്ചിരുന്നത്?
2: ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് നോമ്പ് കഴിഞ്ഞാലുള്ള, അന്നത്തെ കാലത്ത് പെരുന്നാൾ മാസം കണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ട ഇതിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഫിത്തർ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും കുറേ ആളുകളുള്ളതല്ലേ, 10-100 ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചാക്ക് കണക്കിന് അരികൾ ഉണ്ടാവും. നമ്മൾ കുട്ടിയാക്കാന്ന് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളാന്ന് നിൽക്കുക, നമ്മൾ കൊടുക്കാൻ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ മാളിക്കലെ മുമ്പിലാണെങ്കിൽ ഒരു നീണ്ട ക്യൂ ആയിരിക്കും ആളുകൾ വന്നിട്ട് ഈ ഫിത്തർ സക്കാത്ത് വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഫിത്തർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പാവപ്പെട്ടവർക്ക് മാസത്തിൽ നോമ്പ് 30 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ധർമ്മം കൊടുക്കുന്നതാന്ന്. എന്നാലന്ന് ആ നോമ്പ് പൂർത്തീകരിക്കൂ നമ്മൾ ഇതായാൽ, അങ്ങനെയാന്ന് നമ്മളെ ഇത്. അപ്പോൾ അതുകൊണ്ടാന്ന് ഫിത്തർ സക്കാത്ത് എല്ലാവരും കൊടുക്കണം എന്നാ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കുട്ടികളാന്ന് ഇത് ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഈ കൈനെ കൊണ്ട് കുമ്പിളിലാക്കിയിട്ട് വാരി കൊടുക്കൂ, അല്ലെങ്കിൽ നാഴി ഉണ്ടാവും നാഴി എടുത്തിട്ട് അതിൽ കൊടുക്കൂ. അതൊരു വലിയ ഒരു അനുഭവമാണ്. അത് പാതിര അവരേ ഇങ്ങനെ നീണ്ടുപോകും. പിന്നെ നമ്മളെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ടാന്ന് ഉറങ്ങാൻ കിടക്കാം. പിന്നെ രാവിലെ സ്വഭയംസ്കരിക്കാൻ വേണ്ടിയിട്ട് 5 മണിക്ക് ബാങ്ക് കൊടുത്താൽ എല്ലാവരും എണീക്കൂ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം എല്ലാം ഉമ്മാൻ്റെ ഒരു എളിയാപ്പുണ്ട്, അവരായിരുന്നു ഇമാമായിട്ട് നിൽക്കുക. മാളിക്കൽ മേലെയുള്ള ആ ഹോളിൽ വെച്ചിട്ട് തന്നെയാണ് നിസ്കാരം. പള്ളിയിലൊന്നും അങ്ങനെ പോവില്ല. ആണുങ്ങൾ ഇമാമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങൾ തന്നെ നിന്ന് ബേക്കിലി എല്ലാ സ്ത്രീകളും വന്നിട്ട് നിൽക്കും. 10-100 ആളുണ്ടല്ലോ നമ്മൾ തന്നെ. അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കും. നമ്മളെല്ലാം ചെറിയ കുട്ടികളാണ്, നമ്മളും കുട്ടിയാക്കും വലിയ കൗതുകമാണ് ഇതല്ലോ. അപ്പോൾ നമ്മളും പോയിട്ട് അവിടെ നിൽക്കും. പിന്നെ രാവിലത്തേക്കുള്ള കുടിക്കാനും പിന്നെ മുട്ട പുഴുങ്ങിയതും പഴം വാട്ടിയതും അതുവരെ നോമ്പ് 30 ദിവസവും വയറ് കാഞ്ഞിട്ട് നിൽക്കുന്നതിന് ഇനി പിറ്റേ ദിവസം തിന്നാൻ കിട്ടുന്നവരുള്ള ഭയങ്കര രാവിലത്തെ ആ സന്തോഷത്തിൽ ഇതെല്ലാം കുറേ മുട്ട പുഴുങ്ങിയത് ഇതുമെല്ലാം എല്ലാവരും ഇതെല്ലാം തിന്ന് പൂരിയായിരിക്കും അധികം ഉണ്ടാവുക. പൂരിയും ഇറച്ചി പൊരിച്ചത് അത് കഴിഞ്ഞാലാന്ന് പിന്നെ ബന്ധുക്കളെല്ലാം വരാൻ തുടങ്ങും വീട്ടിലേക്ക് മാളിയേക്കൽ കാണാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരും നിസ്കാരം കഴിഞ്ഞ ബന്ധുക്കൾ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട്. എല്ലാവർക്കും ഈ ഇവിടെ വരാനാ ഇഷ്ടം. മാളിയേക്കൽ വന്ന് എല്ലാവരും കുറേ ആളുകൾ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കളിക്കും, കുട്ടിയൊക്കെല്ലാം കളിക്കാനും ഇതിനെല്ലാം ഉള്ള ഒരു സന്ദർഭം കൂടിയല്ലേ. പോകേണ്ട എല്ലാവരും അവിടെയാ വന്നിട്ട് ഇതാക്കാൻ. ചെറിയ പെരുന്നാൾ നോമ്പ് 30 ദിവസവും നോമ്പ് നോറ്റി നമ്മൾ അത് ഇതായ ചെറിയ കുട്ടികൾ വരെ നോമ്പ് എടുക്കുമല്ലോ. എന്നിട്ട് ഉള്ള ഒരു പിറ്റേ ദിവസം വരുന്ന ഒരു പെരുന്നാളല്ലേ, അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരിക്കും. ഡ്രസ്സിന് പോലും വലിയ വലിയ ഒരു ഇതുണ്ടാവും അതിന്. ഡ്രസ്സ് എടുക്കാനെല്ലാം തുടങ്ങും. ഒരു നേരത്തെ തന്നെ നോമ്പ് പകുതി ആകുന്നപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോക്കൂ ഇതെല്ലാം ഉണ്ടാവും. നമ്മളെ ഡ്രസ്സ് ഏതാന്ന് പറഞ്ഞാൽ
0: അങ്ങനെ ഒരു പുതിയ വസ്ത്രം വേണം,
2: ഒരു വസ്ത്രം അതിന് വേണം. വലിയ പെരുന്നാക്കാണെങ്കിൽ അലക്കി തേച്ചതാ.
0: പെരുന്നാക്കം ചെറിയ പെരുന്നാളായിരിക്കും.
2: ചെറിയ പെരുന്നാളാ ഇഷ്ടം. വലിയ പെരുന്നാൾ ഹജ്ജ് പെരുന്നാളാണ്. ഹജ്ജിനിപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അതാണ് വലിയ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹജ്ജ് കർമ്മം അത് അവിടെ സൗദിയിൽ മുമ്പാകെ അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാലുള്ള ഇതാണ് വലിയ പെരുന്നാൾ. അപ്പോൾ അതുകൊണ്ട് വലിയ പെരുന്നാളിന് അത്ര വലിയ ഒരു ഇതില്ല. ഇപ്പോൾ എല്ലാവരും പിന്നെ പുതിയ ഡ്രസ്സെല്ലാം വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാം കാലത്ത് ഉമ്മയെല്ലാം പറയും പിന്നെ അലക്കി തേച്ചത് പഴയ കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാളിനുള്ള ഡ്രസ്സുണ്ടല്ലോ അതന്നെ തിരുമ്പിട്ട് അലക്കി തേച്ചിട്ട് അത് കൊടുത്താൽ പോരേ നോയിക്കൂ. എന്നാലും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്കെല്ലാം എന്തായാലും വലിയ പെണ്ണുങ്ങൾമാരെല്ലാം അധികവും അരക്കി തേച്ചതെല്ലാം തന്നെയാ കൊടുക്കാൻ. കോഴിയൊന്നും അന്ന് എപ്പോഴൊന്നും ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു പിന്നെ നാടൻ കോഴി വളർത്തുന്ന ഒരു കോഴി ഉണ്ടെങ്കിൽ ആ കോഴിനെ വാങ്ങിക്കൊണ്ടാന്ന് അറുത്ത് ചോറ് വെച്ചാൽ അത് ആയി. അത് എല്ലാവർക്കും കുറേ പീസൊന്നും ഉണ്ടാവില്ല. ഒരു പീസ് കിട്ടിയെങ്കിലായി അത്രയേ ഉള്ളൂ. അത്രയും ആളുകളും ഉണ്ട്, 10-100 ആളില്ലേ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും ഈ ഒപ്പിച്ചൊപ്പിച്ച് കൊടുക്കുക. അത് മാത്രമല്ലല്ലോ, നമുക്ക് ധാരാളം പുറത്തുനിന്നുള്ള ആളുകളും വരുന്നുണ്ട്. പുറത്തുനിന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് അപ്പോൾ അവിടെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടനവധി സക്കാത്തിന് വരുന്നവരുണ്ട്. പിന്നെ അല്ലാത്ത ഇതിനും വലിയ പെരുന്നാക്ക് വന്നാലും അതും വരും. അപ്പോൾ വരുന്നേരം നമ്മൾ ആരും മടക്കുന്ന ഉമ്മാമ്മക്ക് ഇഷ്ടമല്ല. ഉമ്മാമ പറയൂ ആരെയും മടക്കരുത്, വീട്ടിൽ വന്ന ആളുകൾക്ക് മടക്കരുത് എന്ന് പറയൂ. ഇപ്പം ചിലപ്പം ബാങ്ക് വിളിച്ച് കേട്ട കഴിഞ്ഞാലായിരിക്കും ബാങ്ക് വൈകുന്നേരത്തെ നോമ്പിൻ്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാലായിരിക്കും ആരെങ്കിലും റെയിൽവേ സ്റ്റേഷനിലുള്ളവർ വീട്ടിലേക്ക് വരാം. അന്നേരം ഉമ്മാമാക്ക് ഒരു ഒരു റൊട്ടിയുണ്ട്. അന്ന് ഗോതമ്പ് മില്ലിൽ കൊടുത്ത് പൊടിച്ച് പൊടി അരിച്ചെടുത്ത് അതിൻ്റെ ഉമി ഉണ്ടാവും, ഉമ്മി വേറെന്നെ വെക്കും, അത് കോഴിക്കും ഇതിനെല്ലാം കൊടുക്കാനേ വെക്കുക. എന്നാൽ പെട്ടെന്ന് ആരെങ്കിലും വരുന്നേരം തികഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മാമാക്ക് ഉമ്മാമ എന്തുവേണം എടുക്കുക, ആ ഗോതമ്പത്തിൻ്റെ ആ ഉമി

0: ഇനി പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് അതിലിട്ട് കുറച്ച് ഉപ്പും ഇട്ട് നല്ലോണം കുറച്ച് കുഴച്ച് പിന്നെ കുറച്ച് നല്ലോണം തേങ്ങ ഇടും. എന്നിട്ട് ആ ചൂടുള്ള റൊട്ടിക്കല്ലിൻ്റെ മുകളിൽ വെച്ച് പരത്തി കുറച്ച് നല്ലോണം ഓയിലെല്ലാം ഒഴിച്ച് ചുട്ടെടുക്കുന്ന റൊട്ടിയായിരിക്കും എന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ട വരാം. അത് അവർക്ക് വണ്ടി കൊടുക്കാനാക്കുന്നെങ്കിൽ നമ്മ തോല റൊട്ടി എന്നാ പറയാ, അതിൻ്റെതായ ടേസ്റ്റ്. ഇന്ന് ആ ഗോതമ്പത്തിൻ്റെ ഉമിയും ഇല്ല ഒന്നുമില്ല. ഇന്ന് ആട്ടപ്പൊടി പേടിയെന്ന് വാങ്ങിക്കൊണ്ടാന്നാൽ അത് അതിലരിച്ചു നോക്കിയാലും കൂടി ഉമി കിട്ടൂല. പിന്നെ ഗോതമ്പ് വാങ്ങുന്നവർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയല്ലേ ഉള്ള അത്രയും ആളുകൾ മാളിക്കൽ വരുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം മാമ കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മളൊരു നല്ല ഓർമ്മയാ.
1: ഏഴ് തലമുറയോളമുള്ള മാളിയേക്കൽ തറവാട്ടിൽ അഞ്ചാമത്തെ തലമുറയിൽപ്പെട്ട ആളാണ് റോസ്ന. ഉമ്മയും ആമനത്തായും പറഞ്ഞതിനപ്പുറത്ത് മാളിയേക്കലിലുള്ള പെരുന്നാൾ ഓർമ്മകൾ റോസ്നക്ക് എന്തൊക്കെയായിരുന്നു?
2: ഞങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ തന്നെ പെരുന്നാളിന്റെ തലേന്ന് ഈ ഡ്രസ്സ് എടുത്ത് അതിന്റെ ശേഷം ഈ പറഞ്ഞ പോലെ വള മാല ഇങ്ങനത്തെ നമ്മളെ ആക്സസറീസ് എല്ലാം വാങ്ങാൻ ഒരു കൂട്ടായിട്ട് ഒരു പോക്കുണ്ട്. നടന്നിട്ട് തന്നെ പോവാൻ ഈ ടൗണ് ലോഗൻസ് റോഡ് ഭാഗത്ത് ഇതെല്ലാം ഉള്ള പല വളപ്പീടികളിലും ഇവിടെയെല്ലാം പോയിട്ട് തലേന്ന് പെരുന്നാൾ തലേന്ന് ഒരു വേറൊരു രസമാണ് പെരുന്നാളിന്റെ തലേ ദിവസം. അപ്പൊ ഇതെല്ലാം പിറ്റേന്ന് ഈ ഡ്രസ്സിന്റെ ഒപ്പിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഒപ്പിച്ച് വെക്കണല്ലോ. അപ്പൊ അങ്ങനെ കൂട്ടം കൂട്ടായിട്ട് പോകും. എല്ലാ അധികം വീട്ടിലെ ആൾക്കാരെല്ലാം ഉണ്ടാവും പുറത്ത് ടൗണിൽ. അപ്പൊ ടൗണിൽ പോയി ഇതെല്ലാം വാങ്ങി പിറ്റേ ദിവസം ആ ഡ്രസ്സ് എല്ലാം സസ്പെൻസ് ആക്കി വെക്കും. ഡ്രസ്സ് കാണിച്ചു കൊടുക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും കസിൻസിനൊന്നും. ഞങ്ങളുള്ളപ്പോഴും 10-40-50 ആള് ഞങ്ങളുടെ ജനറേഷൻ ആകുമ്പോഴും ഉണ്ട്. ചിലരെല്ലാം അങ്ങനെ വീടെടുത്ത് കുറച്ച് കുറച്ചായിട്ട് മാറി മാറി, പക്ഷെ എന്നാലും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ 4 ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന്റെ 4 പെൺമക്കളെ മക്കളെ മക്കളാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞങ്ങൾ പെൺമക്കളെ മക്കളാണല്ലോ വീട്ടിൽ നിൽക്കുന്നത്. ആൺകുട്ടികളെ മക്കള് അമ്മായിമാറ് ഞങ്ങള്, പക്ഷെ അവരും എല്ലാം തന്നെ ഇവിടത്തേക്ക് വരും. പിറ്റേ ദിവസം എല്ലാവരും വരും. അപ്പൊ എല്ലാവരും പിറ്റേ ദിവസം രാവിലെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉമ്മാമ ആദ്യം ഉമ്മാമ ഇമാമ നിന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ, ഉമ്മാമായിട്ട് നിസ്കരിച്ച്. പിന്നെ ഞങ്ങളെല്ലാം സമയത്തായപ്പോൾ ഉമ്മാമ ഞങ്ങളെയും കൂട്ടിയിട്ട് സ്റ്റേഡിയത്തിലുള്ള ഈദ്ഗാഹിൽ പോകും. ഉമ്മാമൻ്റെ കൂടെ ഞങ്ങൾ എന്തായാലും സ്ഥിരമായിട്ട് എന്തായിട്ടും ഈദ്ഗാഹിൽ. അപ്പോൾ ഫസ്റ്റത്തെ ഇത് എന്ന് പറഞ്ഞാൽ ഈ പ്രേയേഴ്സാണ്. ഈ പ്രേയേഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളത്. അപ്പോൾ സ്വഭയം നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ആ രാവിലത്തെ വെള്ളത്തിൽ കുളിച്ചാൽ ഒരു പ്രത്യേകതയാന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇതായാലും ആ രാവിലെ തന്നെ ആ കുളി കഴിഞ്ഞ് പിന്നെ ഉമ്മാമൻ്റെ കൂടെ നിസ്കാരത്തിന് പോകും. നിസ്കാരത്തിന് പോയി നിസ്കാരം കഴിഞ്ഞ് ഉമ്മാമൻ്റെ കൂടെ തിരിച്ച് അവിടെ ഓട്ടോറിക്ഷ പോയിട്ടാണ് വരാൻ. ഉമ്മാമ എത്ര കഴിയാനായിട്ടും ലാസ്റ്റ് ഏകദേശം വരെ ഉമ്മാമ ഈദ്ഗാഹിൽ വന്നിരുന്നു. പിന്നെ തീരെ വയ്യാണ്ടായപ്പോഴാണ് നിർത്തിയത്. അപ്പം അത് ആ ഫസ്റ്റ് ആ പ്രേയേഴ്സ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലൊരു നല്ലൊരു സുഖമാണ് അത് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ. ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ ഉമ്മാമൻ്റെ കൂടെ പോകുന്ന ഞങ്ങൾ ഡ്രസ്സെല്ലാം ചെയ്തിട്ടായിരിക്കും. നീ ഡ്രസ്സ് പോയി ഓരോ റൂമിലും പോയി കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. ഈദ് മുബാറക്ക് പറഞ്ഞു അത് പോയി വന്നിട്ടാണ് ഈദ് മുബാറക്ക് പറയാൻ പോവാൻ. ഈദ് മുബാറക്ക് പറയുമ്പോൾ ഹഗ് ചെയ്ത് ഒന്ന് ഈദ് മുബാറക്ക് പറഞ്ഞ് വലിയവർക്കും ഇതാക്കും എല്ലാവരും അതിൻ്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് അതുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുട്ടികളായിരിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും എല്ലാവരെയും ഡ്രസ്സെല്ലാം മുഞ്ചെല്ലാം പറഞ്ഞ് കണ്ട് ഇതെല്ലാം ഇട്ടിട്ട് പിടിച്ചു നിന്ന് പിന്നെ കുറച്ച് തന്നെ ഇങ്ങനെ മാറ്റിക്കളിയും. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾ പിന്നെ അങ്ങനെ ഇതാക്കലല്ലോ. പിന്നെ ആ വലിയവർ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറും എല്ലാവരും ഒപ്പം. പിന്നെ നമ്മൾ പിന്നെ കുറച്ചുകൂടെ ഫോർവേഡ് ആയപ്പം അടുക്കള 4 ഭാഗമായിട്ട് ഈ 4 പെമ്മക്കൾ എന്ന് പറഞ്ഞല്ലോ. അപ്പം 4 അടുക്കളയായിട്ട് ഉണ്ട് ഒരേ വീട്ടിൽ തന്നെ അടുക്കള 4 പക്ഷേ എല്ലാ ഭാഗത്തും സിസ്റ്റേഴ്സ് തന്നെ. ആൾക്കാർ കൂടി വരുമ്പോൾ പിന്നെ ഇതാവില്ലല്ലോ. അപ്പം അങ്ങനെ അപ്പം ഓരോ ഭാഗത്തുള്ളത്. അപ്പം ഇങ്ങനെ ഈ 4 അടുക്കളയായപ്പോഴും എല്ലാ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വിതിൻ ഹൗസാണ് ഇതെല്ലാം പറയുന്നത്. അപ്പം അത് അതേപോലെ തന്നെ ഉച്ചക്കത്തെ ബിരിയാണിയെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായാൽ നമ്മൾ കളിയായി പാട്ടായി. ഈ പറഞ്ഞ പോലെ കുട്ടികളും കസിൻസും ആൺകുട്ടികളെ മക്കളെല്ലാം വീട്ടിലേക്ക് വരും. നമ്മൾ ഈ പറഞ്ഞ പോലെ പോവില്ല. നമുക്ക് നമ്മളെ ഉപ്പാൻ്റെ വീട്ടിലെല്ലാം തന്നെ ഞങ്ങളത് കുറച്ച് ദൂരെയാണ്. അല്ല അടുത്തുള്ളവരും തന്നെ അത്ര അധികം പോവില്ല. ഒന്ന് പോയി വേഗം കാണിച്ച് പിന്നെ ഇവിടെ തന്നെ വരും. ഇവിടെയാണ് കൂടുതൽ ആളുള്ളത്. ആളും പിന്നെ ജോളിയല്ലേ ഇവിടെയാണ് കൂടുതൽ. അതെല്ലാം കൂടിയാണ്. പിന്നെ പാട്ടും കളിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രസമുള്ള ഒരു ദിവസമാണ്. എപ്പോഴും ഒരു മനസ്സിന് എപ്പോഴും അല്ലെങ്കിൽ പെരുന്നാൾ അല്ലെങ്കിലും എല്ലാ ദിവസവും പെരുന്നാൾ പോലെ തന്നെ എത്ര അധികം ആളുണ്ടാവുമ്പോൾ എന്തായാലും കച്ചറ കൂടുകയും ചെയ്യും. ഇങ്ങനെ കുട്ടികൾ തമ്മിലുള്ള അതേപോലെ കളിക്കുകയും ചെയ്യും എല്ലാം കൂടിയായിട്ട്. അങ്ങനെ ആര് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തം വീടായല്ലോ ഒറ്റക്കൊറ്റക്ക്. അപ്പോൾ അവരവരെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വരെ സിംഗിൾ വീടുകളിലുള്ള ഈ ആഘോഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തറവാട്ടിലേക്ക് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഒത്തുകൂടി പിന്നെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവിടെ കുറച്ച് നേരം വരെ സ്പെൻഡ് ചെയ്തിട്ട് വരാം.
1: തലശ്ശേരിയിലെ ചരിത്ര പ്രസിദ്ധമായ മാളിയേക്കൽ തറവാട്ടിലെ പെരുന്നാൾ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടുള്ള ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച്, കൂടെ രമ്യ രാജേഷ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
3: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd, സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 2 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, വൊക്കേഷണൽ ടീച്ചർ സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത NVT ഇംഗ്ലീഷ്, 60% മാർക്കോടെ MA ഇംഗ്ലീഷ്, BEd, സെറ്റ്. സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ്, 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. ഫോൺ നമ്പർ 9744-26-7674. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0462-21-1400. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, UPST മലയാളം, ഹിന്ദി, LPST അറബിക് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. പാണ്ഡ്യ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഫിസിക്കൽ സയൻസ് ജൂനിയർ ലാംഗ്വേജ് അറബിക് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9447-42-8970. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
3: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59-ാമത് പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3-ാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഏഴുപേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗ്യാങ്ടോങ്ലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പിഡിഎസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് പിഡിഎസിൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ എൻടിഎ ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ജൂൺ 21-നാണ് നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സിബിഎസ്ഇ തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും സിബിഎസ്ഇ സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലീം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിലും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
5: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച്, അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിന്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. പിന്നെ 2 മരുമക്കളുമുണ്ട്, കൊച്ചുമോളുമുണ്ട്. ഞങ്ങൾ ഇത്രയും പേരും ഇവിടെ താമസിക്കുകയാണ്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും. രാജ്യത്ത് മൂന്നാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16ാം കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. സിഎംആർഎൽ എക്സാലോജിക് സാമ്പത്തിക ഇടപെടലുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളടിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാ നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ എൻ കലൈസെൽവി മിഡ്ഷിപ്പൻമാർക്ക് ബിരുദദാനം നടത്തി.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51ാമത് പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3ാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ.
4: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
5: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
4: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്ക.
5: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
5: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285555.
6: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
7: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16ാം പറമ്പിലെ ബാങ്ക്

0: കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
1: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
0: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
0: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-010167.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7,000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

മുസ്ലിം ഭക്തിഗാന രംഗത്തും മാപ്പിളപ്പാട്ട് രംഗത്തും തിളങ്ങി നിന്ന സംഗീതകാരൻ സി എ അബൂബക്കർ ചിട്ടപ്പെടുത്തിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ ഗാനം ആലപിച്ചതും അദ്ദേഹം തന്നെയാണ്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പാലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ജമ്മുകശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ പാലം. നദീതടത്തിൽ നിന്ന് ഏകദേശം 1178 അടി ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 1315 മീറ്ററാണ് പാലത്തിന്റെ നീളം.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഫ്ലൈ ഹൈ. പറക്ക ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധനായ ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു.
4: രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിപ്പോൾ. പ്ലസ് ടു റിസൾട്ട് വന്നു, അതുപോലെ തന്നെ പ്ലസ് ടുവിന് ശേഷമുള്ള ഉപരിപഠന മേഖലയെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു സമയം കൂടിയാണ്. എന്തർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ബിരുദ പ്രവേശനത്തിനാണല്ലോ, ഗ്രാജുവേഷന്. അപ്പോൾ മികച്ച ബിരുദം കൈവരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഓരോ രക്ഷിതാവും ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മികച്ച കോളേജ് ഏതാണ്, മികച്ച ബ്രാഞ്ച് ഏതാണ്, മികച്ച വിഷയം ഏതാണ്, അതിനുള്ള അഡ്മിഷൻ പ്രക്രിയ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട്. പലപ്പോഴും കൺഫ്യൂഷൻ തീരില്ല. ഈ കൺഫ്യൂഷനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് നാം വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. പ്ലസ് ടു റിസൾട്ട് മിക്കവാറും എല്ലാ ബോർഡിൻ്റെയും CBSE, സ്റ്റേറ്റ്, അതുപോലെ തന്നെ ICSE ബോർഡിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. ഇനി എവിടെ പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് പറയുമ്പോൾ ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിൽ ഓരോ ചിന്തകളുണ്ടാകും. എൻ്റെ മകൻ എന്താണ് പഠിക്കണമെന്നത് അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യം അവൻ്റെ മനസ്സിലേക്ക് എത്തിക്കാൻ പറ്റട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ രക്ഷിതാവിൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നത് അവൻ്റെ ആഗ്രഹവും അനാഗ്രഹവും വിലയിരുത്തി മികച്ച ഒരു കോഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ കേന്ദ്ര സർവകലാശാലകൾ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളിലെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് UG പരീക്ഷാ ഫലത്തിലും ഒരുപാട് മാന്ദ്യമുണ്ട്. ഡിലേ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് UG പരീക്ഷയിൽ

രാജസ്ഥാനിൽ നിന്നുള്ള ചോദ്യപേപ്പർ പരീക്ഷ വീണ്ടും മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയിൽ ഒരുപാട് മാറ്റം വരുന്നു. പരീക്ഷ ക്രമക്കേടുകൾ വർദ്ധിച്ചു വരുന്നു. ഈ ഒരർത്ഥത്തിൽ എന്തു പഠിക്കണം, എവിടെ പഠിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരികയാണ്. പക്ഷെ വിദ്യാർത്ഥികൾ ഈ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട. അവരൊരു കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്ക് എന്ത് പഠിക്കണം, ഏതാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായി എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ ഫലം കീം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 10,000 ആണ് റാങ്ക്, എനിക്ക് എവിടെ കിട്ടും, എവിടെ ഓപ്ഷൻ കൊടുക്കണം. ഏകജാലക ഓപ്ഷൻ സംവിധാനം വരും, കൗൺസിലിംഗ് വരും. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഒരാൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും നൽകാം. അതിലേറ്റവും പ്രാധാന്യമേറിയത് ഒന്നാമത്തെ ഓപ്ഷൻ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പ്രിഫർ ചെയ്യണം. അതിനപ്പുറം ഒരു കാര്യം ചെയ്യേണ്ടത് ഏത് ബ്രാഞ്ച് പഠിക്കാനാണ് താല്പര്യം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, IT ആണോ. കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡാറ്റാ സയൻസ്, ഡാറ്റ മാനേജ്മെൻറ്റ് തുടങ്ങി നിരവധി വകഭേദങ്ങളുണ്ട്. ഇതിലേതാണ് നല്ലത്, കോഴ്സ് പൂർത്തിയാക്കിയാൽ വരാനിരിക്കുന്ന സാധ്യതകളും വികസനവും എത്രത്തോളം ഉണ്ട് എന്നിവ വിലയിരുത്തിയാകണം കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കമ്പ്യൂട്ടർ സയൻസിനോടുള്ള ഇപ്പോഴുള്ള താല്പര്യം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും വർദ്ധിച്ചു വരികയാണ്, വിദ്യാർത്ഥികളിലും വർദ്ധിച്ചു വരികയാണ്. ഒരു കാലം കഴിഞ്ഞാൽ മെയിൻ സ്ട്രീമിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മറ്റ് അഡീഷണൽ ബ്രാഞ്ചസ് ചിലപ്പോൾ കുറയും. മറ്റ് അഡീഷണൽ ബ്രാഞ്ചസിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സാധ്യത വീണ്ടും കുറയും. അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിലെ ഇപ്പോഴുള്ള പ്രിയം മാത്രം നോക്കിക്കൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിന്നാലെ പോകരുത് എന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. കണക്ടിവിറ്റി ഇഷ്യൂ വലിയൊരു കാര്യമാണ്. കണക്ടിവിറ്റി രംഗത്ത് ഇന്ത്യ വലിയ മാറ്റം കൈവരിക്കും. ഈ മാറ്റത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ സാധ്യത കൈവരിക്കാവുന്ന മേഖല ബയോമെഡിക്കൽ, ബയോടെക്നോളജി, ഫിസിയോതെറാപ്പി, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളിലാണ്. നഴ്സിംഗ് രംഗത്ത് വലിയ മാറ്റം ഇനി പ്രതീക്ഷിക്കാം. പാലിയേറ്റീവ് കെയറിലെ നഴ്സിംഗിലും സ്കിൽ വികസനത്തിൽ വരുന്ന മാറ്റം ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടുകൊണ്ട് കോഴ്സിന് അപേക്ഷിക്കാൻ ശ്രമിക്കണം. ബിരുദം തിരഞ്ഞെടുക്കുമ്പോൾ സാധ്യത വിലയിരുത്തണം. എന്തൊക്കെ സാധ്യതകൾ? ഉപരിപഠന സാധ്യതകൾ വിലയിരുത്തണം. പ്ലസ് ടു മാർക്ക് വിലയിരുത്തിയാണ് ബിരുദ പ്രവേശനത്തിന് അഡ്മിഷൻ വരുന്നത്. ഇതിനപ്പുറം ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ ഫോർ ടെക്നോളജി LBSൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ പ്ലസ് ടു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതും നോക്കണം. ചില വിദ്യാർത്ഥികൾ പറയും, എനിക്ക് പ്രവേശന പരീക്ഷ ഒന്നും എഴുതാൻ താല്പര്യമില്ല, എനിക്ക് പ്ലസ് ടു മാർക്ക് വിലയിരുത്തിയുള്ള അഡ്മിഷൻ മാത്രം മതി. അവർക്ക് LBS വളരെ നല്ലതാണ്. എഞ്ചിനീയറിംഗ് കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ, ഗവേഷണ സൗകര്യം, അതുപോലെ തന്നെ പ്ലേസ്മെൻ്റ് ഓപ്ഷൻ, ഇതൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ മുന്നേറാൻ പറ്റും. ക്യാമ്പസ് പ്ലേസ്മെൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്മിഷന് മുമ്പ് അതാത് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാമ്പസ് പ്ലേസ്മെൻ്റ് അറിയണം. അതുപോലെ വിദഗ്ധരായ അധ്യാപകരുണ്ടോ എന്നറിയണം. ഇതൊക്കെ വിലയിരുത്തി കോഴ്സ് കണ്ടെത്താൻ ശ്രമിച്ചാൽ ബിരുദ പഠനത്തിൽ വിജയം കൈവരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതുതന്നെ ആകണം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഓരോ ബിരുദത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതായത് നീറ്റ് കഴിഞ്ഞാൽ ബയോളജി കോഴ്സുകളുണ്ട്, അതുപോലെ കീം കഴിഞ്ഞാൽ ഫുഡ് ടെക്നോളജി, ബയോ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി കോഴ്സുകളുണ്ട്. എൻവയോൺമെൻ്റ് സയൻസിലും നിങ്ങൾക്ക് ഉപരിപഠനം നടത്താം. ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച പഠന രീതി ആവിഷ്കരിക്കാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തയ്യാറാകണം. അത് തന്നെയാണ് ഈ വർഷത്തെ പ്രവേശനത്തിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം കീമിൻ്റെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവേശനം ഒത്തിരി നീണ്ടുപോയിരുന്നു. ഈ വർഷം അതൊന്നും വരാതെ പ്രവേശനം എല്ലാ അർത്ഥത്തിലും മെയിൻ സ്ട്രീമിൽ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. രാജ്യത്ത് സേവന മേഖലയിലാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നത്, ഏതാണ്ട് 70%. സേവന മേഖലയ്ക്കിണങ്ങിയ പല പഴയ കോഴ്സുകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. BCOM, BBA, BCA, BALLB, BSC LLB, BBA LLB. ഇത്തരം കോഴ്സുകൾക്ക് ചേരാൻ വിദ്യാർത്ഥികൾ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നുണ്ട്. താല്പര്യം പ്രകടിപ്പിച്ചു

0: തിരിച്ചു വരുമ്പോൾ പല രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു സംശയമുണ്ട്. ഞാൻ സയൻസ് ആണല്ലോ പഠിച്ചത്, എനിക്കിത് പറ്റുമോ? ഒരു ബുദ്ധിമുട്ടുമില്ല, 70% തൊഴിലുകളും ഈ മേഖലയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണിത്. ഭാവി വാഗ്ദാനം സേവന മേഖലയിലാണ്, സേവന മേഖലയിലാണ് തൊഴിലവസരങ്ങൾ വരുന്നത് എന്ന കാര്യം 100% വിലയിരുത്താൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാകണം.
1: കരിയർ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
2: തൊഴിൽ വാർത്തകൾ.
3: ഇന്ത്യൻ നേവി 2027 ജനുവരിയിൽ ആരംഭിക്കുന്ന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എക്സിക്യൂട്ടീവ് ഐ ടി വിഭാഗത്തിലാണ് ഒഴിവുകൾ. ഷോർട്ട് സർവീസ് കമ്മീഷൻ പ്രകാരമുള്ള നിയമനമാണ്. അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. പരിശീലനം ഏഴിമലയിലുള്ള നേവൽ അക്കാദമിയിൽ നടക്കും. 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഇംഗ്ലീഷിൽ 60% മാർക്കോടെ നേടിയ കമ്പ്യൂട്ടർ സയൻസ്, ഐ ടി അനുബന്ധ വിഷയങ്ങളും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ MSc, BE, BTech, MTech എന്നിവയിലേതെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ ITയിലോ BCA അല്ലെങ്കിൽ BSc MCAയുമാണ് യോഗ്യതകൾ. ബിരുദതലത്തിൽ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കും. 2002 ജനുവരി 2 2007 ജൂലൈ 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം അപേക്ഷകർ. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ സബ് ലഫ്റ്റനന്റ് റാങ്കിൽ 56,100 രൂപ അടിസ്ഥാന ശമ്പളത്തോടെയും മറ്റ് അലവൻസുകളോടെയും നിയമിക്കും. നേവൽ അക്കാദമിയിൽ 6 ആഴ്ചത്തെ നേവൽ ഓറിയന്റേഷൻ കോഴ്സ് പൂർത്തിയാക്കണം. തുടർന്ന് നേവി കപ്പലുകളിലും പരിശീലന കേന്ദ്രങ്ങളിലുമായി പ്രൊഫഷണൽ ട്രെയിനിങ്ങും ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 1. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ വിഭാഗങ്ങളിലായി സീനിയർ മാനേജർ, ജൂനിയർ സയന്റിഫിക് ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, പേഴ്സണൽ അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സീനിയർ മാനേജർ തസ്തികയിൽ 123,000 മുതൽ 2,15,900 രൂപ വരെയും ജൂനിയർ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ 67,700 മുതൽ 2,08,700 രൂപ വരെയും മറ്റ് തസ്തികകളിൽ 35,400 മുതൽ 112,400 രൂപ വരെയുമാണ് ശമ്പള സ്കെയിൽ. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് www.ernat.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
5: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: ആകാശവാണി കണ്ണൂർ.
8: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
9: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
7: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 163-11 ശ്രീ ഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ്, 3:37, 1:66 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ്, 25 മിനിറ്റും, 1:63:45 നേത്രാവതി എക്സ്പ്രസ്, 4:05, 1:65:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, 2:59 വൈകി ഓടുകയാണ്.

0: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
3: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
2: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
3: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
3: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 04972855005.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
7: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-നും 23-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
10: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൗജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
7: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
2: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
7: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
2: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
7: ഫോൺ 8590460017.
2: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
11: ആകാശവാണി കണ്ണൂർ. ഇനി വാർത്തകൾ കേൾക്കാം. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹിയിലെ
12: बेटा, मैं कल अपने भतीजे के घर होके आया. देख कर हैरान रह गया कि वो लोग दिन भर AC चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में दो दो फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0. मैंने पूछा तो भतीजा बोला, चाचा जी, सब ऊपर वाले की दया है. मतलब सोलर पैनल की. मैंने सोचा अब तो लगवाना ही पड़ेगा.
13: PM सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर.
14: हर घर सूर्य घर.
15: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं जागृति शर्मा. प्रधानमंत्री नरेंद्र मोदी ने नई दिल्ली में 51वीं प्रगति बैठक की अध्यक्षता की. लगभग 30,000 करोड़ रुपए लागत वाली 7 महत्वपूर्ण ढांचागत परियोजनाओं की समीक्षा की. केंद्रीय गृहमंत्री अमित शाह ने अधिकारियों से अंतर्राष्ट्रीय सीमा के 15 किलोमीटर के दायरे में सभी अवैध ढांचे ढहाने को कहा. मध्य और उत्तर पश्चिम भारत में अगले 2 दिन तक लू की स्थिति जारी रहेगी. ईद उल अजहा आज देश भर में धार्मिक श्रद्धा और उत्साह के साथ मनाई जा रही है. और IPL क्रिकेट के एलिमिनेटर मैच में राजस्थान रॉयल्स ने सनराइजर्स हैदराबाद को 47 रन से हराया.

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
3: ലാപ്ടോപ്പോ?
2: അതെയല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
4: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
5: ബക്രീദ് ഗാനങ്ങൾ തുടരുന്നു. അടുത്തത്, മരുഭൂവിലുള്ള മലമുകളിൽ നിന്നും മലരിട്ട കാരക്ക തൈക്കരികിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
2: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200

0: അനേകം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസവും.

0: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തരമലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
0: നാക് എ പ്ലസ് പ്ലസ് ഗ്രേഡുള്ള ഏക കോളേജ്, കെ ഐ ആർ എഫ് റാങ്കിംഗിൽ 14-ാം സ്ഥാനം.
1: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
0: 11 എയ്ഡഡ് യു ജി കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് യു ജി കോഴ്സുകൾ,
1: 4 എയ്ഡഡ് പി ജി കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് പി ജി കോഴ്സുകൾ.
0: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
1: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
0: 9446266760.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: തലശ്ശേരി കെ റഫീഖും സംഘവും പാടിയ ബക്രീദ് ഗാനങ്ങളിൽ ഇനി സങ്കടം നേരിട്ട് കണ്ടു തഹയ്യറായി എന്ന് തുടങ്ങുന്ന ഗാനം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ബക്രീദ് ഗാനങ്ങളിൽ അവസാനമായി ചിതറി പരയ്ക്കും തീക്കളമായി എന്ന് തുടങ്ങുന്ന ഗാനം.

തലശ്ശേരി കെ റഫീഖും സംഘവും പാടിയ ബക്രീദ് ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.

എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ വഴി നാളെ വരെ സമർപ്പിക്കാം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തി വേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സൈപ്രസിൽ എത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി S. ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന CPIM ശ്രമം പ്രതിഷേധാർഹമാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു. അന്വേഷണത്തെ നിയമപരമായി നേരിടുന്നതിന് പകരം അണികളെ ഉപയോഗിച്ച് CPIM അരാജകത്വവും കലാപവും സൃഷ്ടിക്കുന്നത് നടപടിയെ ഭയക്കുന്നതുകൊണ്ടാണെന്ന് പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളലിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി. സ്ലാബുകൾക്കിടയിലെ വിടവ് ടാറിംഗ് സമയത്ത് അടച്ചതാണെന്നും വിള്ളൽ സുരക്ഷയെ ബാധിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്ന ആളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കവില തനിഷ ക്രെസ്റ്റോ സഖ്യം മലേഷ്യൻ സഖ്യത്തെ ആദ്യ റൌണ്ടിൽ പരാജയപ്പെടുത്തി. വനിതാ സിംഗിൾസിൽ മാളവിക ബെൻസോദ് ചൈനയോട് തോറ്റ് ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായി. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യഗാനം ആടുജീവിതം എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് ജിതിൻ രാജ്. രചന റഫീഖ് അഹമ്മദ്. സംഗീതം AR റഹ്മാൻ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ.

0: നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: അടുത്ത ഗാനം വാണി ജയറാമും സംഘവും പാടിയത്. ചിത്രം മണിത്താലെ. രചന പി ഭാസ്കരൻ. ഈണം എ ടി ഒമർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണ്?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഇനി യേശുദാസ് സംഗീതം നൽകി പാടിയ ഗാനം. ചിത്രം സഞ്ചാരി. ഗാനരചന യൂസഫ് അലി കേച്ചേരി.

യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഹർഷബാഷ്പം. വരികൾ കെ എച്ച് ഖാൻ സാഹിബ്, ഈണം എം കെ അർജുനൻ. യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം എത്തേം. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

0: وسلم صلى الله عليه وسلم صلى الله عليه وسلم.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ചിത്രം ഈറ്റപ്പുലെ, പാടിയത് യേശുദാസ്, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ദേവരാജൻ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഇനി മൃദുല വാര്യർ പാടിയ ഗാനം. ചിത്രം നീയും ഞാനും. വരികൾ സലാഹുദ്ദീൻ കേച്ചേരി, ഈണം വിനു തോമസ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശങ്കർ മഹാദേവനും രമേശ് നാരായണനും പാടിയത്. ചിത്രം ആദാമിന്റെ മകൻ അബു. രചന റഫീഖ് അഹമ്മദ്. സംഗീതം രമേശ് നാരായണൻ.

ക്ഷേത്രം NH 47. പാടിയത് യേശുദാസും സംഘവും. രചന പൂവച്ചൽ ഖാദർ, ഈണം ശ്യാം.

ഇനി രവീന്ദ്രൻ, റോഷ്നി മോഹൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഏപ്രിൽ 19. രചന എസ് രമേശൻ നായർ. സംഗീതം രവീന്ദ്രൻ.

ജോളി എബ്രഹാം, എം രാജകുമാരനുണ്ണി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ജയിക്കാനായി ജനിച്ചവൻ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി കണ്ണൂർ.

0: FM പ്രധാന വാർത്തകൾ. ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറം പാണക്കാട്ട് എത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേൽ ചർച്ചയും ഉണ്ടാകും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തി. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ അഥവാ ആർത്തവ ശുചിത്വ ദിനം. ആർത്തവം എന്നത് മറച്ചുവയ്ക്കേണ്ടതോ അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ജീവന്റെ തുടർച്ച സാധ്യമാക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അറിവില്ലായ്മ കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നേടിയിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ആർത്തവകാലം ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഡിനു എം ജോയ്.
3: ഇന്ന് May 28 മെനിസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വ ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ? ആർത്തവം എന്നത് സ്ത്രീകളിൽ ഓരോ മാസവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഗർഭാശയത്തിന്റെ അഥവാ യൂട്രസിന്റെ അകത്തെ പാളിയായ രക്തവും ടിഷ്യുവും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ. ഈ രക്തസ്രാവം സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് സ്ത്രീകളുടെ ആരോഗ്യകരമായ പ്രജനന സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇത് എപ്പോഴാണ് പെൺകുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സാധാരണയായി പെൺകുട്ടികളിൽ പ്യൂബർട്ടി പീരീഡിൽ, അതായത് 9 മുതൽ 16 വയസ്സിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് മെനാർക്കി എന്ന് പറയാറുണ്ട്. ഇനി ഈ ആർത്തവം തുടങ്ങിയാൽ എന്നാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആർത്തവം അഥവാ പീരിയഡ്സ് അഥവാ മെനിസ്ട്രേഷൻ സാധാരണയായി നിൽക്കുന്നത് സ്ത്രീകളിൽ 45 മുതൽ 55 വരെ പ്രായം ആകുമ്പോൾ ആണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മെനോപോസ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ആർത്തവ ശുചിത്വം? ആർത്തവ സമയത്ത് സ്ത്രീകൾ ശുചിത്വവും ആരോഗ്യവും പാലിക്കുന്ന രീതികളെയാണ് മെനസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ആർത്തവ ശുചിത്വത്തിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?

എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ശുചിയായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടയിൽ മാർക്കറ്റുകളിലൊക്കെ പലതരത്തിലുള്ള സാനിറ്ററി ഉപകരണങ്ങൾ ലഭ്യമാണ്. സാനിറ്ററി പാഡുകൾ, മെനിസ്ട്രൽ കപ്പുകൾ, ശുചിയായ തുണി എന്നിവ ലഭ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കുചിതമായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പാഡ്, സാനിറ്ററി നാപ്കിൻ അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞ എന്താണ്, അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ആർത്തവ സമയത്തെ രക്തസ്രാവം ആഗിരണം ചെയ്യുന്നതിനുള്ള പാഡിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ആ നാപ്കിൻ നമ്മൾ കളയുന്നു. ആ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും നമ്മൾ തുണിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സമയബന്ധിതമായി മാറ്റണം. സാധാരണയായി എപ്പോഴാണ് സാനിറ്ററി നാപ്കിൻ അഥവാ തുണിയൊക്കെ ഉപയോഗിക്കുന്നവർ മാറ്റേണ്ടത്? സാധാരണയായി 4-6 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഓരോരുത്തർക്കും രക്തസ്രാവത്തിന്റെ അളവ് വ്യത്യാസമൊക്കെ ആയിരിക്കും. ഇനി രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് ഈ 4-6 മണിക്കൂർ വരെയൊന്നും ഈ പാഡ് അഥവാ തുണി വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ നമ്മൾ അത് മാറ്റണം. ഇനി അധികസമയം മാറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ അത് ലീക്കേജ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ദുർഗന്ധവും അവിടെ അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച പാടുകൾ ശരിയായിട്ട് നമ്മൾ നശിപ്പിച്ചു കളയണം. അതായത് ഉപയോഗിച്ച പാട് പേപ്പറിൽ പൊതിഞ്ഞ് മാലിന്യ ബിന്നിൽ അഥവാ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയതോ വലുതോ ആയ ഇൻസിനറേറ്റർ ലഭ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാട് ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. അതായത് ആ ഇൻസിനറേറ്ററിലിട്ട് നമുക്കത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. സാനിറ്ററി നാപ്കിന് നശിപ്പിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോണ്ട് സോപ്പ് ഡിസ്പോസിങ് സാനിറ്ററി നാപ്കിൻ. ഉപയോഗിച്ച പാടുകൾ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ സാനിറ്ററി പാടുകൾ ടോയ്ലറ്റിലോ ഡ്രെയിനുകളിലോ കളയരുത്. അങ്ങനെ ഇട്ട് എന്ത് പറ്റും? അത് മലിനജല പൈപ്പുകളൊക്കെ അത് അടയാനും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഉപയോഗിച്ച പാടുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലൊക്കെ ആണെങ്കിൽ ഒരിടത്തൊക്കെ കൂട്ടിയിട്ട് വളരെ കാലം കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലൂടെ ദുർഗന്ധവും ബാക്ടീരിയയുടെ വളർച്ചയും ഉണ്ടാകാം. ഇനി നമ്മൾ അടുത്ത ഒരു സാനിറ്ററി ഉപകരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തുണി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും ഈ ശുദ്ധമായ ഈ കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്? സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് രക്തം അഥവാ ബ്ലഡ് അത് നന്നായിട്ട് ആഗിരണം ചെയ്യില്ല. ആഗിരണം ചെയ്യാത്തതിന്റെ പേരിൽ അതവിടെ കെട്ടി നിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി തുണി ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. നന്നായിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുക. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ ഉണക്കുവാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുന്നതിന് സഹായിക്കുന്നു. ഒരിക്കലും നമ്മൾ നനവുള്ള തുണി ഉപയോഗിക്കരുത്. അത് നനവുള്ള തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ തുണി വീണ്ടും ഉപയോഗിക്കാവൂ. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി ഉപയോഗിക്കുന്ന ഒരു പാടുകളുണ്ട്, ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനതിൻ്റെതായ പ്രയോജനങ്ങളും അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും എളുപ്പമാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ജോലി സ്ഥലത്തൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനോ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി. അത് കഴുകാനൊന്നും സമയമൊന്നും എടുക്കണ്ട, നമുക്കൊന്ന് ഉപയോഗിച്ചിട്ട് കളയുവാണ്. അതുപോലെ തന്നെ അതറിയാം അതിന് പല ലെയറുകളുണ്ട്. രക്തം അതിൻ്റെ പാളികളിലേക്ക് ആഗിരണം ചെയ്തതിനാൽ നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രൈനെസ് അതായത് വരണ്ടതായ ഒരു ഫീൽ വഴി ഒരു നനവല്ല പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യും അതിൻ്റെ പാളികളിലേക്ക്. അതുകൊണ്ട് വരണ്ടത് അനുഭവിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുവാണെങ്കിൽ അണുബാധ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്. അത് ഈ 4-6 മണിക്കൂറിനിടയിലൊക്കെ മാറ്റുവാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ ഓരോ സാനിറ്ററി നാപ്കിങ്ങൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസ രൂപ മുടക്കേണ്ടി വരും. ഓരോ മാസത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ചെലവാക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ലാഭകരമാണ്. നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അത്ര വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
അന്നേരം നമ്മൾ അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ എല്ലാ മാസവും നമുക്ക് പൈസ മുടക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും

0: വീണ്ടും കഴുകി ഉപയോഗിക്കാം. തുണിപ്പാടുകളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു, കൂടുതൽ ചെലവ് കുറവാണ്, സാനിറ്ററി നാപ്കിൻ അനുസരിച്ച് ചെലവ് കുറവാണ്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, പരിസ്ഥിതി സൗഹൃദമാണ്. അതെന്തുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറയുന്നത്, മറ്റേ നമ്മൾ സാനിറ്ററി നാപ്കിൻ ആണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അത് ഉപയോഗിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് കുഴിയിലാത്തിട്ടൊക്കെ കത്തിച്ച് കളയുവാണ് അല്ലെ, അന്നേരം അത് പരിസ്ഥിതിക്ക് അത് ദോഷമാണ്, കുറെ പ്ലാസ്റ്റിക്കും അതിന്റെ കണ്ടന്റൊക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇൻസിനറേറ്റർ ഇട്ടാണെങ്കിലും അതിന്റെ കത്തിക്കും അതിന്റെ പുകയുടെ ഒക്കെ കുറച്ച് വരും. അന്നേരം നമ്മൾ തുണിയാണെങ്കിൽ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്, മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പിന്നെ അടുത്ത തുണിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ തുണിപ്പാടുകളും ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനങ്ങളാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടത്. ഇനിയിപ്പം നമുക്കറിയാം കൂടുതൽ ആൾക്കാർ ഇപ്പം മിനിസ്റ്റർ കപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിൾ ആണ് മിനിസ്റ്റർ കപ്പ്. അതിപ്പോൾ നമ്മൾ ഇപ്പം അഡോളസൻസിനുള്ള കുട്ടികളാണെങ്കിൽ പോലും യൂത്തുകളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് മിനിസ്റ്റർ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഭയങ്കര കംഫർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി എന്താണ് മിനിസ്റ്റർ കപ്പ്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഈ മിനിസ്റ്റർ കപ്പ് എന്നത് മാസവാര സമയത്ത് യോനിലിടുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. നമ്മുടെ യോനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. ഇത് പാടുകളെ പോലെ രക്തം ആഗിരണം ചെയ്യുന്നതല്ല, പകരം ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളാ യോനിയിലേക്ക് കപ്പ് വെച്ച് അത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല്, അതായത് മണിയുടെ ആകൃതിയൊക്കെയുള്ള ഒരു ഷേപ്പാണ് ഇതിന്. താഴെയുണ്ട് നമുക്കൊരു സ്റ്റെം ഉപയോഗിച്ച്, നിങ്ങൾ എല്ലാവരും ഇതിനെ കണ്ടിട്ട് കാണാം, താഴെയുള്ള ഒരു സ്റ്റെം ഉണ്ട്. താഴെയുള്ള സ്റ്റെം ഉപയോഗിച്ചാണ് ഈ കപ്പ് ഇടാനും പുറത്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. കപ്പ് ആ യോനിയുടെ ഭിത്തിയിൽ അതായത് സെർവിക്സിന് താഴെയായി പതിഞ്ഞ് ഈ ബ്ലഡ് കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് രക്തസ്രാവത്തിന്റെ അളവിനെ ആശ്രയിച്ച് ഓരോ 4-12 മണിക്കൂറിലും കപ്പ പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതും അറിയാം, നമ്മൾ മുമ്പേ പാഡിന്റെയും സാനിറ്ററി നാപ്കിന്റെയും തുണിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ചാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യേണ്ടത്. രക്തസ്രാവം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം 10-12 മണിക്കൂർ നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതിന്റെ മുമ്പ് തന്നെ നമ്മളത് എടുക്കണം, അല്ലെങ്കിൽ അത് ലീക്കാവും, നിറഞ്ഞത് ലീക്കാവും. എന്നാലും സാധാരണ 4-10-12 മണിക്കൂറിനുള്ളിൽ ഒരു വെക്കുന്നുള്ളിൽ വരെ ഇരി വെക്കാന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് അത് കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കണം. ഇനി ഓരോ ആർത്തവത്തിന് ശേഷവും എന്ത് നമ്മൾ ചെയ്യണം, അത് ഓരോ ആർത്തവ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പ് വൃത്തിയാക്കി നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ അണുമുക്തമാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മളൊരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ശരീര ശുചിത്വം നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകും. അന്നേരം നമ്മൾ എന്താണ്, ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം, 2 നേരം കുളിക്കുന്ന നല്ലത്, ഒരു നേരമെങ്കിലും കുളിക്കണം. ഈ ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ അതുപോലൊക്കെ തന്നെ ഈ പാടമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അടിവസ്ത്രത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടിവസ്ത്രമൊക്കെ അത് അതിലേക്ക് ലീക്ക് വന്ന് അത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുണിയോ എന്തൊക്കെ ഉപയോഗിച്ചാൽ ഏതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിവസ്ത്രമൊക്കെ അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിവസ്ത്രം അഴുക്കായെങ്കിൽ അതും ഉടനെ തന്നെ മാറ്റണം. അതിപ്പോ നമ്മൾ പാടൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ അടിവസ്ത്രമൊക്കെ അഴുക്കായാൽ അടിവസ്ത്രവും നമ്മൾ മാറ്റിയിട്ട് വേറെ അടിവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കൂടുതലായിട്ട് നനഞ്ഞ് അടിവസ്ത്രം ഉപയോഗിക്കുവാണെങ്കിൽ അതും അണുബാധയ്ക്ക് കാരണമുണ്ട്. അതുപോലൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൻഡ് ഹൈജീന്, നമ്മളെപ്പോഴും നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മൾ കൈകൾ ശുദ്ധീകരിക്കണം. ഓരോ തവണ പാട് മാറ്റുമ്പോഴും അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മെൻസ്ട്രൽ കപ്പ് അത് പുറത്തെടുക്കുന്നതിന് മുമ്പും അത് വെച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലോണക്ക് കൈ കഴുകണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന അണുക്കൾ ജനനേന്ദ്രിയ ഭാഗത്തിലേക്കൊക്കെ അത് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാകണം അല്ലെ. നമുക്കറിയാം ഈ സമയത്തൊക്കെ നമുക്ക് പാടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാക്കി കൊടുക്കണം. സ്വകാര്യതയും ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റും ആരോഗ്യകരമായ ആർത്തവ ശുചിത്വത്തിന് ആവശ്യമാണ്. ഇനി ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ദുർഗന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തോടെ സ്കൂളിലും ജോലിയിലും പങ്കെടുക്കാൻ സഹായിക്കുന്നു, സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതോടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ആർത്തവ ശുചിത്വം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർത്തവത്തെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെന്നും അതിന്റെ സത്യങ്ങളും എന്തൊക്കെയാന്ന് നോക്കാം. ചില തെറ്റിദ്ധാരണകളാണ് അഥവാ മിത്ത് നമ്മൾ പറയാം അല്ലെ, ആർത്തവ സമയത്ത് കുളിക്കരുത്. പക്ഷെ അതിന്റെ ഫാക്ട് എന്താണ്, അതിന്റെ സത്യം എന്താണ്? കുളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശുചിത്വം നമ്മുടെ കൂട്ടുന്നതാണ്. കുളിക്കുന്നത് മൂലം ശുചിത്വത്തിനും അണുബാധ തടയുന്നതിനും സഹായകരമാണ്. പിന്നെ ചില തെറ്റിദ്ധാരണയാണ് പീരിയഡ് ഉള്ളവർ അതായത് ആർത്തവത്തിന്റെ സമയത്ത് അടുക്കളയിൽ പോകാൻ പാടില്ല. ഇത് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്, ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ചിലർ പറയുന്നൊക്കെയാണ് ആർത്തവ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്, എക്സർസൈസ് ചെയ്യരുതെന്നൊക്കെ. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആർത്തവം എന്ന് പറയുന്നത് സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ്. നമുക്ക് എന്ത് ജോലിയാണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലഘുവായ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആർത്തവ സമയത്തിന്റെ ആരംഭത്തിലുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്സസൈസും ആർത്തവ സമയത്ത് ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് പീരിയഡ്സ് നമുക്കറിയാം പല പേരിൽ അറിയപ്പെടും. പീരിയഡ്സ് ഇംഗ്ലീഷ് നമ്മൾ മെനിസ്ട്രേഷൻ പറയും, ആർത്തവം അതെന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവും അനുബന്ധ വസ്തുക്കളും യോനിമുഖം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് സ്ത്രീകളിൽ വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് വ്യക്തിപരമായ ശുചിത്വം അതായത് പേഴ്സണൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്തുണ നൽകണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം MS വിശ്വനാഥനും സംഘവും പാടിയത്. ചിത്രം മുഹമ്മദ് ബിൻ തുഗ്ലക്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇനി അക്ബർ, ഈ ചിത്രത്തിലെ ഗാനം, ഗായിക ജിക്കേ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചിത്രം ചന്ദ്രലേഖ, ഗായകർ ഉണ്ണികൃഷ്ണൻ, ഭവതരണേ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: ഇനി AR റഹ്മാൻ പാടിയത്, ചിത്രം ബോംബെ.

0: ദേവൻ, സൗമ്യ, എസ് ജെ സൂര്യ എന്നിവരും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഖുഷി. ഇതോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപതി മുർമു സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യ അവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയക്കും. ഭഗവാൻ ശ്രീബുദ്ധന്റെ ഏറ്റവും പ്രമുഖരായ രണ്ട് ശിഷ്യന്മാരായ സരീപുത്രരുടെയും മൌദ്ഗല്യായനയുടെയും അവശിഷ്ടങ്ങളാണ് ഇവ. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്ടർ റോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. നൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോംഗോയിൽ എബോള പൊട്ടിപ്പുറപ്പെടൽ തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടിയന്തര മരുന്നുകൾ അയച്ചതായി ആഫ്രിക്ക സെന്റർസ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ഇവ ഗാണ്ടയിലെ കിഴക്കൻ ആഫ്രിക്ക റീജിയണൽ കോർഡിനേറ്റിംഗ് സെന്റർ സ്വീകരിച്ചതായും അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. 80-ഓളം മഠങ്ങളിൽ നിന്ന് 2000-ത്തോളം നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിലെത്തും. സ്വർണവില പവന് 560 രൂപ കുറഞ്ഞ് 1,14,440 രൂപയിലെത്തി. 14,305 രൂപയാണ് ഗ്രാമിന്. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത്

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിൽ നിന്നും.

മണിയറ എന്ന ചിത്രത്തിൽ നിന്നും യേശുദാസും ജോളി അബ്രഹാമും പാടിയത്. പി ഭാസ്കറിന്റെ വരികളും എ ടി ഉമ്മറിന്റെ സംഗീതവും.

ചിത്രം സൂഫി പറഞ്ഞ കഥ. സുനിലും ചിത്രയും ചേർന്ന് പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികളും മോഹൻ സിത്താരയുടെ സംഗീതവും.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അനിൽ പനച്ചുരാന്റെ വരികൾ, ബിജുബാലിന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം അറബിക്കഥ.

പി ഭാസ്കരൻ എഴുതി ബി എ ചിദംബരനാഥിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കായംകുളം കൊച്ചുണ്ണി.

യേശുദാസും മിമ്മിനിയും സംഘവും പാടിയത് ചിത്രം ഗസൽ. യൂസഫലി കച്ചേരിയുടെ രചന, രവി ബോംബെയുടെ സംഗീതം.

ചിത്രം അങ്ങാടിക്കപ്പുറത്ത്. പാടിയത് പി ജയചന്ദ്രനും കൃഷ്ണചന്ദ്രനും ചേർന്ന്. ബിച്ചു തിരുമലയുടെ വരികളും ശ്യാമിന്റെ സംഗീതവും.

അങ്ങാടിക്കപ്പുറത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ജയചന്ദ്രനും ചിത്രയും കൃഷ്ണചന്ദ്രനും ചേർന്ന് പാടിയത്. അടുത്ത ഗാനം ചന്ദ്രലേഖ എന്ന ചിത്രത്തിലേത്. എം ജി ശ്രീകുമാറും ശുഭയും ചേർന്ന് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും എം ജി ശ്രീകുമാറിന്റെ ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതവും.

ചിത്രം സമാന്തരങ്ങൾ. യേശുദാസും സംഘവും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ. ബാലചിത്രമേനോന്റെ സംഗീതം.

പെരുമഴക്കാലം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയത്, കൈതപ്രത്തിന്റെ വരികളും എം ജയചന്ദ്രന്റെ സംഗീതവും.

ഇന്ന് വൈകിട്ട് 6:30 കിസാൻ വാണിയിൽ ബക്കളം നെല്ലിയോട്ടെ ശ്രീമതി പി വി സൌമിനിയുടെ പശുപരിപാലനത്തിന്റെ വിജയവഴികൾ, തുടർന്ന് വൃക്ഷസുഗന്ധ വിളകളെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം എന്നിവ കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം, 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: Tehran did not disclose the location of the base that was attacked, but Kuwait, a U.S. ally, said earlier it was responding to hostile missile and drone strikes. The festival of sacrifice, Eid ul-Azha or Bakrid, is being celebrated with religious fervor and gaiety in various parts of the country today. People offered prayers in Eidgahs and mosques this morning. Later, they exchanged Eid greetings. Eid ul-Azha is celebrated to commemorate the willingness of Prophet Ibrahim to sacrifice his only son in obedience of God's command. In the national capital, main congregations were held at Jama Masjid, Fatehpuri Mosque and Shahi Eidgah. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi greeted the people on the occasion. In Norway, chess India's R. Pragyananda defeated the world number one Magnus Carlsen, gripping the contest to claim 3 full points in round 3 of the tournament. In contrast, world champion D. Kukesh suffered another setback after losing to Alireza Firouzia. And with that, we end this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം ബിഎഡ് സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 2 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ദിവസവേതന അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ഇംഗ്ലീഷ് വൊക്കേഷണൽ ടീച്ചർ, സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത NVT ഇംഗ്ലീഷ് 60% മാർക്കോടെ, MA ഇംഗ്ലീഷ്, BEd സെറ്റ്, സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിന്റനൻസ് 60% മാർക്കോടെ, സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. ഫോൺ നമ്പർ 9744627674. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467221400. മുഗരൽപുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, UPST മലയാളം, ഹിന്ദി, LPST അറബിക് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. പാണ്ഡി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഫിസിക്കൽ സയൻസ്, ജൂനിയർ ലാംഗ്വേജ് അറബിക് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9447424870. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഹിന്ദി, അറബിക്, HST അധ്യാപക ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് വൊക്കേഷണൽ ടീച്ചർ, പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആൻഡ് എംബ്രോയിഡറി തസ്തികളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0497278344. സേവന വാർത്തകളാണ് കേട്ടത്.

ഉച്ചയ്ക്ക് ഒരു മണിക്കും 2:30 വാട്സപ്പ് പ്രീഗീതങ്ങൾ തത്സമയം. ശ്രോതാക്കൾക്ക് പാട്ടുകൾ ആവശ്യപ്പെടാം, സന്ദേശമയക്കാം. 8547027054 എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547027054. ഇന്ന് 12:15 കണ്ണൂർ ഷെരീഫും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 12:40 ആരോഗ്യ ദീപ്തി. 1 വാട്സപ്പ് പ്രീഗീതങ്ങൾ തത്സമയം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 PA ഉമ്മറും സംഘവും അവതരിപ്പിച്ച അർബന മുട്ടുപാട്ട്. 5:30 ലളിത ഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:00 ജില്ലാ വൃത്താന്തം തൃശൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ബക്കളം നെല്ലിയോട്ടെ ശ്രീമതി പി വി സൌമിനിയുടെ പശുപരിപാലനത്തിന്റെ വിജയവഴികൾ. തുടർന്ന് വൃക്ഷസുഗന്ധ വിളകളെക്കുറിച്ച് ലഘുപ്രഭാഷണം. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ടെക്സ്റ്റൈൽ ടെക്നോളജി പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ കേൾക്കാം. 8:00 കാവ്യവിചാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ. 10:30 ലളിത ഗാനങ്ങൾ.

ശ്രോതാക്കളെ, ഇപ്പോൾ കണ്ണൂർ ഷെരീഫും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ആദ്യം പുലരിപ്പൂച്ചിരിയാൽ എന്നാരംഭിക്കുന്നു.

കണ്ണൂർ ഷെരീഫും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അഹതായവനെ സമതായവനെ എന്നാരംഭിക്കുന്നു.

കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലീം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഇഡി ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് ഡിജിപി രവത ചന്ദ്രശേഖർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ പരാതികളിലൊന്നും പരിഹരിക്കപ്പെടാതെ പോകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിബിഎസ്ഇ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മൂല്യനിർണയത്തിലുണ്ടായ പൊരുത്തക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ധർമ്മേന്ദ്രപ്രധാൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന ഉറപ്പും അറിയിച്ചു. ഓൺസ്ക്രീൻ മാർക്കിംഗ് ഒരു ആധുനിക സംവിധാനമാണെന്നും ഇന്ത്യയിലെയും ലോകത്തെയും സർവകലാശാലകളും സ്ഥാപനങ്ങളും ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെന്നും ധർമ്മേന്ദ്രപ്രധാൻ വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. സിക്കിമിനെ പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. വീർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. സവർക്കറുടെ ധൈര്യവും ദേശസ്നേഹവും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാണെന്നും മോദി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യ അവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയയ്ക്കും. ഭഗവാൻ ശ്രീബുദ്ധന്റെ ശിഷ്യന്മാരായ സരിപുത്രരുടെയും മൌദ്ഗല്യാനയുടെയും അവശിഷ്ടങ്ങളാണിവ. ഭോപ്പാലിലെ രാജാഭോജ് വിമാനത്താവളത്തിൽ നിന്ന് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ അവ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. നാളെ അവശിഷ്ടങ്ങൾ ന്യൂഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ അവ മംഗോളിയയിലേക്ക് കൊണ്ടുപോകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാട്ടെത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ ചുമതലയേറ്റ ശേഷം ആദ്യമായി പാണക്കാട്ടെത്തിയ മുഖ്യമന്ത്രിയെ തങ്ങളും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു. പെരുന്നാൾ ദിനത്തിൽ നടന്ന സന്ദർശനം 1 മണിക്കൂറോളം നീണ്ടു. തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. പെരുന്നാൾ ദിനത്തിൽ പാണക്കാടെത്താൻ സാധിച്ചതിലും തങ്ങളുടെ കുടുംബത്തോടൊപ്പം പ്രഭാതഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ടെന്ന് സന്ദർശനശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ്, നൌഷാദ് അലി എംഎൽഎ, മുനവറലി ഷിഹാബ് തങ്ങൾ, അബ്ബാസ് അലി തങ്ങൾ, റഷീദ് അലി തങ്ങൾ എന്നിവരും പാണക്കാട്ട് എത്തിയിരുന്നു. ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ടെത്തുന്ന മുഖ്യമന്ത്രി ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും.

0: ഭട്രോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ചർച്ചയുമുണ്ടാകും. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പറഞ്ഞു. CPM പ്രവർത്തകരുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഇതുവരെ 8 പേർ അറസ്റ്റിലായതായി അദ്ദേഹം അറിയിച്ചു. ഇഡി റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി രമേശ് ചെന്നിത്തലയുമായി തിരുവനന്തപുരത്തെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു DGP. കേസിലുൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യും. കേന്ദ്രസേനയുടെ സഹായത്തോട് ED സ്വന്തം നിലയ്ക്കാണ് സുരക്ഷ ഒരുക്കിയതെന്നും DGP വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാവിലെ വസതിയിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പ്രഭാതഭക്ഷണ യോഗം നടത്തി. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാർ അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന പറഞ്ഞു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിശീലനകാലത്ത് നേടിയെടുത്ത അറിവുകൾ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. UPSC ആദ്യമായി സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഉത്തരസൂചിക പുറത്തിറക്കി. കഴിഞ്ഞ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് May 31 വൈകിട്ട് 6 വരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രാതിനിധ്യങ്ങൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദിപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തി. കോഴിക്കോട് പാളയം മുഹിദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് മുഖ്യ ഇമാം ഡോ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് പാളയം ഇമാം ഡോ VP സുഹൈബ് മൌലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. കവരത്തി മർക്കസ് പള്ളിയിൽ മുഹമ്മദ് റാഫി നുറാനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ MyGOV ഓപ്പൺ ഫോറത്തിലോ വഴി നാളെ വരെ സമർപ്പിക്കാം. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അദ്ദേഹം രാവിലെ നാട്ടിലെത്തിയത്. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട്ട് ഫറൂഖിലെ ജന്മനാട്ടിലെത്തിയത്. നാട്ടുകാരും ബന്ധുക്കളും അദ്ദേഹത്തെ സ്വീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ ഇന്ന് തുടക്കമാവും. ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നും 2000 നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂരെത്തും. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷമാണ് നെയ്യാട്ടം ആരംഭിക്കുക. മാനന്തവാടി മുദ്രേഴിക്കാവിൽ നിന്ന് മുദ്രേഴി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 runs തോൽപ്പിച്ചിരുന്നു. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. നോർവേ ചെസിൽ ലോക 1st നമ്പർ താരം മാഗ്നസ് കാഴ്സനെ പരാജയപ്പെടുത്തി R പ്രജ്ഞാനന്ദ ടൂർണമെന്റിന്റെ 3rd റൌണ്ടിൽ 3 points നേടി. ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് അവസാന മത്സരത്തിൽ അലിറേസ ഫിറോസ്റ്റിയോട് പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ 40 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 10 സെന്റിമീറ്റർ ഉൾപ്പെടെ നിലവിൽ 50 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. പട്നയിലെ ഉമാനാഥ് ഗംഗാഘട്ടിൽ രാവിലെയുണ്ടായ ബോട്ട് അപകടത്തിൽ 3 പേർ മരിച്ചു. 4 പേരെ കാണാതായി. 7 പേരെ രക്ഷപ്പെടുത്തി. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ രൂപപ്പെട്ട വിള്ളലിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സ്ലാബുകൾക്കിടയിലെ വിടവ് ടാറിംഗ് സമയത്ത് അടച്ചതാണെന്നും വിള്ളൽ സുരക്ഷയെ ബാധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. CBSE 12ാം ക്ലാസ് പരീക്ഷ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ സാഹചര്യത്തിൽ പുനർമൂല്യനിർണയം ഉടൻ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാട്ടെത്തി. മുസ്ലീം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്ന് DGP രവദ ചന്ദ്രശേഖർ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഇക്കഴിഞ്ഞ May 25 ലോക തൈറോയിഡ് ദിനം ആചരിക്കുകയുണ്ടായി. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിച്ചതാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ.
2: എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയ എന്നാൽ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു അവയവമായ തൈറോയിഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ വർഷത്തെ തൈറോയിഡ് ദിന സന്ദേശം തൈറോയിഡ് ആൻഡ് ന്യൂട്രിഷൻ അഥവാ തൈറോയിഡും പോഷകാഹാരവും എന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും കൃത്യമായ പോഷകാഹാരത്തിലൂടെ തൈറോയിഡ് രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുമാണ് ചർച്ച ചെയ്യുന്നത്. എനിക്ക് തൈറോയിഡ് ഉണ്ട് എന്ന് നമ്മൾ പലരും സ്ഥിരമായി കേൾക്കാറുണ്ട്. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്ത് തൈറോയിഡ് രോഗമുള്ളവരിൽ പകുതിയിലധികം ആൾക്കാരും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന കാര്യം തിരിച്ചറിയാതെയാണ് ജീവിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു നിശബ്ദ രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക ദിനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് തൈറോയിഡ് ഒരു രോഗമല്ല, അത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ്. ലളിതമായി പറഞ്ഞാൽ ശരീരത്തിലെ പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ പോലെ. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന T3, T4 എന്നീ ഹോർമോണുകളാണ് നമ്മുടെ ഹൃദയമിടിപ്പ്, ശരീര ഊഷ്മാവ്, ദഹന പ്രക്രിയ, കുട്ടികളിലെ വളർച്ച, തലച്ചോറിന്റെ പ്രവർത്തനം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത്. ഇതിൽ രണ്ട് തരത്തിലുള്ള അസന്തുലിതാവസ്ഥയാണ് വരുന്നത്. ഒന്ന് ഹൈപ്പോതൈറോയിഡിസം, ഹോർമോണിന്റെ അളവ് കുറയുന്ന അവസ്ഥ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവരിൽ മന്ദഗതിയിലാകുന്നു. ഹൈപ്പർ തൈറോയിഡിസം, ഹോർമോണിന്റെ അളവ് കൂടുന്ന അവസ്ഥ. ശരീരം അമിതമായി വേഗത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് കൂടാതെ തൈറോയിഡ് ഗ്രന്ഥി വീർത്തുവരുന്ന അവസ്ഥയായ ഗോയിറ്റർ, തൈറോയിഡിൽ ഉണ്ടാകുന്ന ചെറിയ മുഴകൾ അഥവാ നൊഡ്യൂൾസ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും കാണപ്പെടാറുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അകാരണമായ ശരീരവണ്ണത്തിലെ മാറ്റങ്ങൾ. സാധാരണ കഴിക്കുന്നതിലും കുറവ് കഴിച്ചിട്ടും വണ്ണം വയ്ക്കുക, അല്ലെങ്കിൽ നന്നായി കഴിച്ചിട്ടും ശരീരം ഒട്ടി മെലിഞ്ഞു പോവുക. രണ്ട്, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ. വല്ലാത്ത വിഷാദം, ഓർമ്മക്കുറവ്, എപ്പോഴും ഉറക്കം തൂങ്ങുക, അല്ലെങ്കിൽ അനാവശ്യമായ പരിഭ്രമവും ദേഷ്യവും. മൂന്ന്, പേശിവേദനയും വിറയലും. കൈകാലുകൾക്ക് എപ്പോഴും വേദന തോന്നുക, വിരലുകൾ വിറയ്ക്കുക. ഇതിൽ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ 8 മടങ്ങ് കൂടുതലായി കണ്ടുവരുന്നത്. ആർത്തവ ചക്രത്തിലെ ക്രമക്കേടുകൾ, അമിതമായ രക്തസ്രാവം, ഗർഭധാരണത്തിനുള്ള തടസ്സങ്ങൾ എന്നിവയ്ക്ക് പിന്നിൽ പലപ്പോഴും തൈറോയിഡ് ആയിരിക്കാം. ഗർഭകാല

കാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന തൈറോയിഡ് കുറവ് കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തെ പോലും ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ കൃത്യമായ തൈറോയിഡ് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഇതിന്റെ കാരണങ്ങളിലേക്കും നമ്മൾ വരുത്തുന്ന ചില വലിയ തെറ്റുകളിലേക്കും കടക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വയം

0: അവസ്ഥ. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന ഒരു അസുഖം നമ്മളിൽ പലരും കേട്ട് കാണും. അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമാണ്. ഇന്നത്തെ കാലത്ത് കടുത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും ഇതിനാക്കം കൂട്ടുന്നു. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിൽ പ്രതിരോധ കോശങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയെ ആക്രമിക്കുകയും ഹോർമോൺ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിന് നേരെ വിപരീതമായി ഗ്രന്ഥിയെ അമിതമായി ഉത്തേജിപ്പിക്കുന്ന അവസ്ഥയാണ് ഗ്രേവ്സ് ഡിസീസ്. ഇത് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാകുന്നു. അതുപോലെ തൈറോയിഡ് ഹോർമോൺ നിർമ്മിക്കാൻ ശരീരത്തിന് അയോഡിൻ ആവശ്യമാണ്. അയോഡിൻ കൂടിയാലും കുറഞ്ഞാലും തൈറോയിഡ് വരാം. കൂടാതെ സെലീനിയം, സിങ്ക്, അയൺ എന്നീ മൂലകങ്ങളുടെ കുറവും തൈറോയിഡ് പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുപോലെ മറ്റൊരു ഘടകമാണ് കടുത്ത മാനസിക സമ്മർദ്ദം. നമ്മൾ അമിതമായ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടും. ഇത് തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദനത്തെയും അത് കോശങ്ങളിൽ ആഗിരണം ചെയ്യപ്പെടുന്നതിനെയും തടസ്സപ്പെടുത്തുന്നു. ഒപ്പം ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഉറക്കമില്ലായ്മയും ഇതിനെ ബാധിക്കുന്നുണ്ട്. രാത്രി വൈകി ഉറങ്ങുക, കൃത്യമായ ഉറക്കം കിട്ടാതിരിക്കുക എന്നിവ ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ അന്തസ്രാവി ഗ്രന്ഥികളുടെ താളം തെറ്റിക്കും. കെമിക്കലുകൾ അടങ്ങിയ പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ അമിത ഉപയോഗം പോലും ഹോർമോൺ വ്യതിയാനത്തിന് കാരണമാകാറുണ്ട്. പിന്നെയുള്ളത് ജനിതക കാരണങ്ങളാണ്. കുടുംബത്തിൽ അമ്മയ്ക്കോ സഹോദരിമാർക്കോ തൈറോയിഡ് ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി തൈറോയിഡ് ഉള്ളവരോ അല്ലെങ്കിൽ തൈറോയിഡ് വരാൻ സാധ്യതയുള്ളവരോ ആയ വ്യക്തികൾ നിത്യജീവിതത്തിൽ വരുത്തുന്ന ചില തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഗുളിക കഴിച്ചയുടൻ ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അവയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ എന്ന രാസവസ്തു തൈറോയിഡ് മരുന്ന് ശരീരം ആഗിരണം ചെയ്യുന്നത് പൂർണ്ണമായും തടയും. ഗുളിക കഴിച്ച് ചുരുങ്ങിയത് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ മറ്റൊന്നും കഴിക്കാൻ പാടില്ല. വെറും വെള്ളത്തിൽ മാത്രം ഗുളിക കഴിക്കുക. മറ്റൊന്ന്, മരുന്നുകൾ ഒരുമിച്ച് കഴിക്കുന്നതാണ്. അയൺ, കാൽഷ്യം ഗുളികകൾ അല്ലെങ്കിൽ ഗ്യാസിന്റെ മരുന്നുകൾ എന്നിവ തൈറോയിഡ് ഗുളികയുടെ കൂടെ ഒരേ സമയം കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവ തമ്മിൽ കുറഞ്ഞത് 4 മണിക്കൂർ വ്യത്യാസമെങ്കിലും ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രശ്നമാണ് സോയാ ഉൽപ്പന്നങ്ങളുടെ അമിത ഉപയോഗം. സോയാബീൻ, സോയാ മിൽക്ക് എന്നിവയിൽ അടങ്ങിയിട്ടുള്ള ഗോയിട്രോജൻസ് എന്ന ഘടകങ്ങൾ തൈറോയിഡ് മരുന്നിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അതിനാൽ തൈറോയിഡ് ഉള്ളവർ സോയാ വിഭവങ്ങൾ പരമാവധി ഒഴിവാക്കുകയോ വളരെ കുറയ്ക്കുകയോ ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്നാൽ ലക്ഷണം മാറുമ്പോൾ മരുന്ന് സ്വയം കഴിക്കാതിരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ക്ഷീണമില്ല, വണ്ണവും കുറഞ്ഞു, അതുകൊണ്ട് ഗുളിക നിർത്താം എന്ന് വിചാരിക്കുന്നത് വലിയ അപകടമാണ്. മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ശരീരം നോർമലായി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ അനുവാദമില്ലാതെ ഒരിക്കലും മരുന്ന് നിർത്തരുത്. അതുപോലെ തന്നെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തപരിശോധന നടത്തി ഡോസ് ക്രമീകരിക്കേണ്ടതുണ്ട്. പലരും വർഷങ്ങളോളം ഒരേ ഡോസിലുള്ള ഗുളിക തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. ഇത് ശരീരത്തിന് ദോഷം ചെയ്യും. തൈറോയിഡിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ മരുന്നിനൊപ്പം ശരിയായ ഭക്ഷണ രീതിയും ആവശ്യമാണ്. മുട്ട, മീൻ, നട്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തെ സഹായിക്കും. വ്യായാമം നിർബന്ധമാക്കുക. ദിവസവും 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യേണ്ടതാണ്. ഇത് മന്ദഗതിയിലായ ശാരീരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കും. അതുപോലെ തന്നെ പലരും തൈറോയിഡ് എന്ന് കേൾക്കുമ്പോഴേക്കും കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി എന്നിവ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഇവ പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നന്നായി വേവിച്ച് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അതോടൊപ്പം യോഗ, ധ്യാനം എന്നിവയിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. രാത്രിയിൽ മതിയായ അളവിലുള്ള ഉറക്കം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. നാം മനസ്സിലാക്കേണ്ടത് തൈറോയിഡ് നമ്മളെ തോൽപ്പിക്കുന്ന ഒരു രോഗമല്ല, മറിച്ച് നമ്മുടെ അശ്രദ്ധ കൊണ്ടും തെറ്റായ ശീലങ്ങൾ കൊണ്ടും അത് വഷളായേക്കാം. കൃത്യമായ അളവിൽ മരുന്ന് കഴിക്കുക. ജീവിതശൈലി ആരോഗ്യകരമാക്കുക. ശരീരത്തിന്റെ ലക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന സന്ദേശത്തെ നമുക്ക് ഓർത്തുവെക്കാം. എല്ലാവർക്കും നന്ദി.
1: May 25 ലോക തൈറോയിഡ് ദിനം ആചരിച്ചതിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതിയോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
1: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൻ ഫ്രണ്ട്ലി ബനായേ താക്കി സാമാന്യ ലോക ബിനാ ഭയക്കെ അപ്നി സമസ്യ ദർജ് കരാ സകെ മഹിളാഓ ബച്ചോ ഓർ കംജോർ വർഗോകെ പ്രതി സംവേദനശീല വ്യവഹാര കോ ഭീ പ്രാഥമികത ദേനി ചാഹിയേ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക്ക് ജേസി നെയ് ചുനൌതിയാ സാമനെ ആ രഹി. ഈ നെയ് ചുനൌതിയോ സേ നിപടനെ കെ ലിയേ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി, സൈബർ സിക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ
0: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതിയോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും. സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആന്റ് കോർഡിനേഷന്റെ 35th യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം

0: അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
2: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷത്തോളം ആവുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEGP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEGP സ്കീമില് വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം ഇപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡിയൊക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണിത്.
0: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രെന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: വാട്സ്ആപ്പ് പ്രീഗീതങ്ങൾ തത്സമയം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശമയക്കാം. 8547027054 എന്ന നമ്പറിൽ.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ. നമുക്കിന്ന് ആദ്യത്തെ ഗാനത്തിലേക്ക് പോകാം. ആദ്യ ഗാനം കുറേ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഒരു ഗാനമാണ്. സഞ്ചാരി എന്ന ചിത്രത്തിലേതാണ് ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് ആനന്ദൻ തിലാനൂർ, ദിനേശൻ തോട്ടട, ബിന്ദു, ജിഷ്ണു, അനഘ, ആതിര, ഉല്ലാസ് തളാപ്പ് എന്നിവരാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്. ഗാനരചന യൂസഫ് അലി കച്ചേരി, സംഗീത സംവിധാനം യേശുദാസ്. യേശുദാസ് പാടിയ ഈ ഗാനം കേൾക്കാം നമുക്ക് ഇന്ന് വാട്സപ്പ് പ്രിയഗീതങ്ങളിൽ ആദ്യം.

ബാബു കണ്ണൂർ നെടുമ്പൊയിലിൽ നിന്നും ആവശ്യപ്പെടുന്നു, മൈലാഞ്ചിക്കാട്ടില് പാറി പറന്നു വരും എന്ന് തുടങ്ങുന്ന ഗാനം കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം മീനു ബാബുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാടിയത് അമ്പിളിയും വസന്തയും ചേർന്ന്, പാപ്പനും കൂടെ ലക്ഷ്മണന്റെ വരികളും എം കെ അർജുനന്റെ സംഗീതവും.

അടുത്ത ഗാനം അലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന വയലാർ രാമവർമ്മ, ദേവരാജന്റെ സംഗീതം. ജയചന്ദ്രൻ പാടിയ ഗാനം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കാര്യാപ്പ് ചേലേരിയിൽ നിന്നും പ്രേമരാജൻ.

കൊട്ടിയൂർ ഇളനീർ സമർപ്പണത്തിന്റെ ഭാഗമായി മഠത്തിലാണ് ഞങ്ങൾ അഞ്ചുപേരുള്ളത്. എല്ലാ വിശ്വാസികൾക്കും വേണ്ടി വടക്കുംനാഥൻ എന്ന സിനിമയിലെ പാഹി പരമ്പുര

ുളേ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് പാപ്പിനശ്ശേരിയിൽ നിന്നും കൊമ്പൻ ദിനേശൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രന്റെ സംഗീതം മഞ്ജരിയും സിന്ധു പ്രേംകുമാർ എന്നിവരുമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയഗീതമേ, ഞങ്ങൾ ലോകനാഥ് വീവേഴ്സിലെ തൊഴിലാളികളാണ്. ഒരു നറുപുഷ്പം പോലെ എന്നും പുഞ്ചിരിച്ചു നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയ സെക്രട്ടറി വിനോദ് കുമാർ സാർ 33 കൊല്ലത്തെ സേവനത്തിനു ശേഷം ഈ വരുന്ന 30 ശനിയാഴ്ച ലോകനാഥിന്റെ അകത്തളത്തിൽ നിന്നും വിരമിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിന് നമ്മൾ അദ്ദേഹത്തിനെന്നും നിറഞ്ഞ സ്നേഹവും കടമയും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു യാത്രയയപ്പ് ചടങ്ങിൽ അദ്ദേഹത്തിന് വേണ്ടി കോളിളക്കം എന്ന സിനിമയിലെ ഓമൽ കലാലയ വർഷങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് വിജിത, കവിത, റീന, മറ്റെല്ലാ തൊഴിലാളികളും. ഗാനരചന ബിച്ചു തിരുമല, എം എസ് വിശ്വനാഥിന്റെ സംഗീതം, ജോളി എബ്രഹാമും വാണി ജയറാമും ചേർന്ന് പാടിയത്. ചിത്രം കോളിളക്കം.

മരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. യേശുദാസ് പാടിയത്. യൂസഫ് അലി കച്ചേരിയുടെ രചന, ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് സ്നേഹ സഹർഷ് കരിവള്ളൂരിൽ നിന്നും.

ചിത്രം സുകൃതം യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് റഷീദ് മാഹി.

കാർത്തിക്കും സിസിലിയും ചേർന്നു പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ആലീസ് ഇൻ വണ്ടർലാൻഡ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും വിദ്യാസാഗറിന്റെ സംഗീതവും. ഈ ഗാനത്തിനായി സന്ദേശമയച്ച് കാത്തിരിക്കുന്നത് നിഷാന്ത് കാവുംഭാഗം.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
3: മറന്നോ പൂമകളെ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് 21-ാം നമ്പർ 4-ാം മൈൽ

ദിനേശിലെ എൻ പി സ്മിത, കതിരൂർ 16 നമ്പർ ദിനേശിലെ വനജിക്കും. ഇവർ രണ്ടുപേരും റിട്ടയർ ചെയ്യുകയാണ്. ഇവർക്ക് വേണ്ടി ഗാനം വെച്ചു തരാൻ ആവശ്യപ്പെടുന്നത് എം ജെ എൻ ദിനേശ് 4 മൈൽ. ചിത്രം ചക്കരമുത്ത്. യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. എം ജയചന്ദ്രന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: എന്റെ പേര് ബൈജ, ഞാൻ നെയ്ത്ത് തൊഴിലാളിയാണ്. May 30 58 വയസ്സ് പൂർത്തിയായി. കാഞ്ഞിരോട് വീവേഴ്സ് സൊസൈറ്റിയിൽ നിന്നും വിരമിക്കുന്ന സ്റ്റാഫ് സതീശേട്ടൻ, നെയ്ത്ത് തൊഴിലാളികളായ പ്രേമചേച്ചി, രജനിയച്ചി, പ്രസന്നേച്ചി, അജിതേച്ചി.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: വാട്സപ്പ് രഹിതങ്ങൾ തുടരുന്നു. അച്ഛന്റെ ഓർമ്മ ദിനമാണ് 31 മെയ്. 18 വർഷങ്ങളായി അച്ഛൻ പോയിട്ട്. ആ ഓർമ്മയ്ക്കായി പൂ കുങ്കുമപ്പൂ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് മണി മാവിലായി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ഇളയരാജയുടെ സംഗീതവും. യേശുദാസ് പാടിയ ഗാനം. ചിത്രം രസതന്ത്രം.
8: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

ഗീതാ ലക്ഷിത് മുണ്ടയാട് വൈദ്യർ പീടികയിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം അന്വേഷണം പി സുശീല പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനന്റെ സംഗീതം.

0: heavy rainfall over parts of northeast India, Bihar, Tamil Nadu and Puducherry for the day. Today is the birth anniversary of great nationalist and freedom fighter Vinayak Damodar Savarkar, popularly called Veer Savarkar. Prime Minister Narendra Modi and Home Minister Amit Shah remembered the great leader on the occasion. Prime Minister Modi in his message said the courage and patriotism of Veer Savarkar will always inspire people. Home Minister said, a fearless warrior of the freedom struggle, Veer Savarkar dedicated his entire life to the service of the motherland. The festival of sacrifice, Eid ul-Adha or Bakrid, is being celebrated with religious fervour and gaiety in various parts of the country today. People offered prayers in Eidgahs and mosques this morning. Later they exchanged Eid greetings. Eid ul-Adha is celebrated to commemorate the willingness of Prophet Ibrahim to sacrifice his only son in obedience of God's command. In the national capital, main congregations were held at Jama Masjid, Fatehpuri Mosque and Shahi Eidgah. Reports of Eid prayer congregations are also pouring in from other parts of the country. Elaborate security arrangements have been made for the occasion. In West Bengal, lakhs of devotees offering prayers at mosques and Eidgahs. Our correspondent has the details.
1: In Kolkata, the Eid prayers were held at the Brigade Parade Ground instead of the traditional Red Road. At the historic Nakhoda Mosque, prayers were conducted in two sessions, ensuring roads remained clear. The state government has strictly enforced the old Calcutta High Court directive, urging peace and discipline during the festivities. Millions gathered at more than 5,000 mosques and prayer grounds in Murshidabad. In Malda, the state's second largest congregation took place at Sujapur's Noy Mauja Eidgah. Large gatherings were also reported in Nodia, North 24 Parganas and South 24 Parganas, with women joining prayers in many locations.
2: Sandipan Dashgupta, Akashvani News, Kolkata.
0: Cities across Madhya Pradesh are celebrating Eid ul-Adha today in a peaceful and joyful atmosphere. We have a report.
3: In Bhopal, thousands gathered at the historic Tajul Masjid for special prayers. The Imam prayed for unity, brotherhood and progress in the country. A heartwarming scene came from Indore. Following a 50-year-old tradition, a Hindu family welcomed the city Qazi with a garland of flowers. They then took him to the Eidgah in a decorated carriage. In Gwalior, people from other faiths also gathered outside mosques to greet the Muslim community. Meanwhile, the Madhya Pradesh Waqf Board has issued important guidelines for the animal sacrifice. People have been asked not to post photos or videos of the sacrifice on social media so that the communal harmony is preserved. Abhinav Goyal, Akashvani, Bhopal.
0: President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi greeted the people on the occasion. The fragile ceasefire between the United States and Iran has come under severe strain after both sides exchanged military strikes near the strategically important Strait of Hormuz. The U.S. military said it shot down four Iranian attack drones and struck a drone control station in Bandar Abbas. Iran's Islamic Revolutionary Guard Corps confirmed the strikes and said it retaliated by targeting an American military base as Kuwait, a U.S. ally said. Earlier it was responding to hostile missile and drone attacks. In badminton, India enjoyed an impressive day at the Singapore Open today with Lakshya Sen, PV Sindhu, the men's doubles pair of Chirag Shetty and Satvik Sairaj Rankireddy, and the mixed doubles duo of Dhruv Kapila and Tanisha Krasto all advancing to the quarterfinals. Sindhu defeated Japan's Riko Gunji in pre-quarterfinals of the women's singles round of 16. Lakshya sailed into the last eight after Thailand's world number 2 Kunlavut Vidithsan retired hurt just moments into their round of 16 clash. And now, before we end the bulletin, the headlines once again. President Draupadi Murmu urges police forces to be more citizen-centric and sensitive towards vulnerable sections. Education Minister Dharmendra Pradhan assures resolution of all grievances of students regarding discrepancies in CBSE Class 12 examination evaluation process. Karnataka Chief Minister Siddaramaiah announces resignation. Deputy Chief Minister D.K. Shivakumar set to take over. Fragile ceasefire between US and Iran under strain as both sides exchange fresh strikes near the strategically vital Strait of Hormuz. And in badminton, PV Sindhu and Lakshya Sen storm into singles quarterfinals of Singapore Open. With that, we end the midday news.
4: Agashavani. ദോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
5: പലിശക്കാരിയെ കൊന്നാൽ പകലുദിക്കുമോ രാത്രിയിൽ? ഉദിക്കുമെന്നാണ് റസ്കോൾനിക്കോവ് വിശ്വസിച്ചിരുന്നത്. കൊള്ളപ്പലിശ വാങ്ങി പണം നൽകി പാവപ്പെട്ടവന്റെ സ്വർണപ്പണ്ടങ്ങൾ കൂട്ടിവെച്ചിരുന്ന അലിയോവ്നയെയാണ് നിക്കോവ് തീർത്തു കളഞ്ഞത്. പക്ഷേ അലിയോവ്നയിൽ നിന്നൊഴുകിയ രക്തം അലകടലായി വിഴുങ്ങിയയാളെ. ഒന്നലറുക പോലുമില്ലാതെ മരിച്ചതൊരാൾ, എത്ര അലറിയിട്ടും ഉള്ളിലെ കനലൊടുങ്ങാതെ മറ്റൊരാൾ. നിക്കോവിന്റെ നെഞ്ചിലെ ആ കനലുകൾ ഇളക്കി നോക്കുകയാണ് രഹസ്യ പോലീസ് പെരിഫറി പെട്രോവിച്ച്. നിക്കോവിന്റെ അമ്മയുടെ സ്നേഹ സാന്നിധ്യവും അവിചാരിതമായി കണ്ടുമുട്ടിയ സോണിയ എന്ന സുന്ദരിയുടെ സാമീപ്യവും ചാരം മൂടിയിട്ട തീക്കട്ടകൾ വീണ്ടും പൊള്ളിത്തുടങ്ങുകയാണോ നിക്കോവിന്? പീരിയോഡിക്കൽ റിവ്യൂവിൽ കുറ്റകൃത്യം ചെയ്യുന്നവരെക്കുറിച്ച് നിക്കോവ് എഴുതിയ ഒരു ലേഖനത്തിലെ വിചിത്രവാദഗതികളാണ് രഹസ്യ പോലീസ് പെട്രോവിച്ചിന് കൊലപാതക നിക്കോവിലെത്താൻ തുമ്പുണ്ടാക്കിയത്. മഹത്തായ ലക്ഷ്യങ്ങളുള്ള അസാധാരണ മനുഷ്യർക്ക് നിയമം ബാധകമല്ലെന്ന് നിക്കോവ്. പെട്രോവിച്ച് നിക്കോവിനെ ചോദ്യം ചെയ്യുന്നിടത്ത് നിക്കോവിന്റെ കൂട്ടുകാരൻ റസ്സും ഹിനുമുണ്ടെന്ന് വൈകാതെ സുഡ്രികയിലോകും നിക്കോവിനെ തേടി വരുന്നു, തികച്ചും വ്യത്യസ്തമായ മറ്റൊരാവശ്യത്തിന്.
6: എല്ലാ മഹത് വ്യക്തികളും അസാധാരണ മനുഷ്യരും നൂതനമായി എന്തെങ്കിലും കാഴ്ചവെക്കുന്നവരും പ്രകൃതിയെ കുറ്റവാളികളാണ് മിക്കവാറും എല്ലാവരും.
7: വ്യത്യസ്തമായൊരു വീക്ഷണം.
6: ലക്ഷ്യത്തെയും അതിന്റെ വ്യാപ്തിയെയും ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ.
7: സമൂഹം ഈ അവകാശം ഒരിക്കലും അനുവദിക്കില്ല. സമൂഹം അവരെ ശിക്ഷിക്കും, തൂക്കിക്കൊല്ലും. അങ്ങനെ ഞങ്ങളുടെ ജോലി ഭംഗിയായി അവർ നിറവേറ്റും.
6: എന്നാൽ ഈ സമൂഹം തന്നെ അടുത്ത തലമുറയിൽ ഇത്തരം കുറ്റവാളികളുടെ പ്രതിമകൾ ഉണ്ടാക്കി അവരെ ആരാധിക്കും. ആദ്യത്തെ വിഭാഗം ഇന്നത്തെ മനുഷ്യനാണ്, ഇപ്പോൾ നിലവിലുള്ള മനുഷ്യർ. രണ്ടാമത്തേത് ഭാവിയിലെ മനുഷ്യൻ. ഒന്നാമത്തെ വിഭാഗം ലോകത്തെ മനുഷ്യരെ കൊണ്ട് നിറയ്ക്കുന്നു, രണ്ടാമത്തെ കൂട്ടർ ലോകത്തെ ചലിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു.
7: പിന്നെ രണ്ട് വിഭജനത്തിന്റെ കാര്യമുണ്ടോ? മനുഷ്യരാശി ഒന്നല്ലേ?
6: ഭരിക്കുന്നവരും ഭരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരും രണ്ടു വർഗമുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടിയല്ലേ നിലവിലുള്ള വ്യവസ്ഥിതിയെ തകർക്കുന്നത്? അതെങ്ങനെയാണ് കുറ്റകൃത്യമാവുക?
7: അപ്പോൾ നിങ്ങൾ നവലോകത്തിന്റെ പിറവിയിൽ വിശ്വസിക്കുന്നു?
6: തീർച്ചയായും ഞാനതിൽ വിശ്വസിക്കുന്നു.
7: നിങ്ങൾ ദൈവവിശ്വാസിയാണോ?
6: അതെ.
7: മരിച്ച ലാസറസ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
6: ഉയർത്തെഴുന്നേൽക്കും.
7: ശരിക്കും വിശ്വസിക്കുന്നു?
6: അതെ, വിശ്വസിക്കുന്നു.
7: ഞാൻ വെറും ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം, നമുക്ക് പഴയ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യരെ തിരിച്ചറിയുന്നത്?
8: കേൾക്കാൻ രസമുണ്ട്. രണ്ട് വാദഗതികൾ തമ്മിലുള്ള സംഘട്ടനം. ശരിയാണ്, സാധാരണ മനുഷ്യരിൽ നിന്ന് അസാധാരണ മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയും?
6: പാവം സാധാരണക്കാർ, അവർക്ക് നിയമവ്യവസ്ഥയെ ഭയമാണ്. നിയമാനുസൃതമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കിലും പ്രകൃതിയുടെ വികൃതി എന്ന് തന്നെ പറയാം. പുതിയ നീക്കത്തിനായി തള്ളിക്കയറുന്നു. പക്ഷേ ഏറെ ദൂരം പോകാൻ പറ്റില്ല. അവർ കീഴടങ്ങും.
7: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദയവായി എന്നോട് പറയൂ, മറ്റുള്ളവരെ വധിക്കാൻ അവകാശമുള്ള അനേകം മനുഷ്യരുണ്ടോ? അതായത് അസാധാരണ മനുഷ്യർ. അവരെ വന്ദിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ അത്തരക്കാർ ധാരാളമുണ്ടെങ്കിൽ അപകടകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ?
6: ഓ, സാർ അതോർത്ത് വിഷമിക്കണ്ട. നൂതന ആശയങ്ങളുള്ള ജനങ്ങൾ, പുതിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ജനങ്ങൾ എണ്ണത്തിൽ കുറവാണ്.
7: അതിരിക്കട്ടെ. ഔദ്യോഗികമായി നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്?
6: അല്ല, എന്റെ പണയവസ്തുക്കൾ എനിക്ക് തിരിച്ചു കിട്ടുമോ?
7: പണയം വച്ചവരുടെ വിവരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഒരാൾ മാത്രമാണ് തിരിച്ചെടുക്കാൻ മുന്നോട്ട് വരാതിരുന്നത്. എന്തുകൊണ്ട് വന്നില്ല?
6: എനിക്ക് തീരെ സുഖമില്ലായിരുന്നു.
7: അത് ഞാൻ അറിഞ്ഞു. എന്തോ സംഭവത്തിൽ നിങ്ങൾ വല്ലാതെ തകർന്നിരിക്കുകയാണെന്ന്. ഇപ്പോഴും നിങ്ങൾ വല്ലാതെ വിളർത്തിരിക്കുന്നു.
6: ഞാൻ വിളർത്തിട്ടൊന്നുമില്ല. പൂർണ്ണ സുഖമാണ് എനിക്ക്.
7: എല്ലാം ശരിപ്പെടുത്താം. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എന്നെ ഓഫീസിൽ വന്ന് കാണുക.
6: എന്താ, എന്നെ ഔദ്യോഗികമായി വിചാരണ നടത്താനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?
7: കൊല ചെയ്യപ്പെട്ട വീട്ടിൽ അവസാനം പണയം വയ്ക്കാൻ ചെന്നവരിൽ ഒരാളായിരുന്നു നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ വിവരം നൽകുവാൻ പറ്റിയേക്കും. ഇനിയും നമ്മൾ കാണും.
6: കാണണം.
7: നിങ്ങൾ അസാധാരണ മനുഷ്യനല്ലേ, മിസ്റ്റർ റസ്കോൾനിക്കോവ്?

0: സത്യത്തിൽ ഞാൻ ഉണർന്നിരിക്കുകയാണോ? അതെ, ഉണർന്നിരിക്കുക തന്നെയാണ്. എനിക്കെതിരെ ഇരിക്കുന്നത് അല്ല, നിൽക്കുന്നത് സുഡ്രി ഗെയ്ലോ അല്ലേ? അതെ, അതെന്നാ തോന്നുന്നത്.
1: എന്താ മിഴിച്ചു നോക്കുന്നത്? മനസ്സിലായില്ലെന്നുണ്ടോ?
0: അല്ല, ഞാൻ വിചാരിക്കുന്നയാൾ തന്നെയാണോ നിങ്ങൾ എന്ന് ഒരു
1: സംശയിക്കണ്ട. ഞാൻ സുഡ്രി ഗെയ്ലോ. ഞാൻ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടാൻ വന്നതാണ്. നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
0: എന്തിന്? എന്നെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചെന്തിന്?
1: രസകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. എന്തൊക്കെ പ്രകീർത്തനങ്ങളാണ് ആളുകൾക്ക് നിങ്ങളെപ്പറ്റി പറയാനുള്ളത്?
0: വന്നപ്പോഴെല്ലാം ബോധ്യമായോ? കണ്ടപ്പോൾ നിറഞ്ഞോ?
1: നിറഞ്ഞു, ഇനിയും നിറയാനിരിക്കുന്നു.
0: അതെന്താണ് അങ്ങനെ?
1: നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്.
0: എനിക്ക് ഗുണമോ?
1: അതെ, നിങ്ങളുടെ സഹോദരിക്ക്, ഡോണിയയ്ക്ക് ഗുണം ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കണം.
0: ഗുണം ചെയ്യാൻ വന്നിട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ? ഇത് നല്ല കഥ.
1: അതെ, നിങ്ങളുടെ സഹായമില്ലാതെ എനിക്ക് അവളുടെ അടുത്ത് ചെല്ലാൻ സാധിക്കയില്ല. അവൾ എന്നെ കാണാൻ അനുവദിക്കയില്ല. അവൾക്ക് അത്രമാത്രം വിരോധമാണ് എന്നോട്. നിങ്ങൾ മനസ് വയ്ക്കുകയാണെങ്കിൽ.
0: പക്ഷെ നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയല്ലോ.

0: മിസ്റ്റർ സിഡ്രി ഗെയ്ലോവ്.
1: ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവൾ ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളോ?
0: അതെ, ഇന്നലെ തന്നെയാണ് വന്നത്. മിനഞ്ഞാന്ന് എത്തി അല്ലേ?
1: എല്ലാം അറിഞ്ഞോ?
0: അറിഞ്ഞു. നിങ്ങൾ പിന്നാലെ തന്നെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു.
1: ഞാൻ നിരപരാധിയാണ്. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ എന്റെ വീട്ടിൽ വച്ച് ഞാൻ കഷ്ടപ്പെടുത്തി. അവളെ നിന്ദ്യമായി വിവാഹ പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്?
0: പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തു വരട്ടെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 31 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ആകാശവാണി കണ്ണൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാട്സപ്പ് ഗീതങ്ങളിൽ തുടർന്ന് കേൾക്കാം. താരാട്ട് എന്ന ചിത്രത്തിലെ ഗാനം, പി സുശീല പാടിയത്, ശശികല മേനോന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് സുനീഷ് കൊറ്റാളി.

മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റടി, കെ പി ജാനകി പരിപ്പായി, ജേഷ്മ പ്രകാശ് നായാട്ടുപാറ, ഷീന കുന്നോത്തുപറമ്പ്, ഷൈജ വേങ്ങാട് എന്നിവരുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം കാരുണ്യം, യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികളും സംഗീതവും.

സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ ഒന്ന് പോകാൻ എന്ന ഗാനമാണ് മുജീബ് റഹ്മാൻ മസ്കറ്റിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഗാനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വാട്സപ്പ് ഗീതത്തിന്റെ സ്ഥിരം ശ്രോതാവ് കയറളം ഉറപ്പടിയിൽ താമസിക്കുന്ന സുർജിതയ്ക്കു വേണ്ടിയാണ് ഈ ഗാനം ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീത സംവിധാനം കൈതപ്രം വിശ്വനാഥൻ, യേശുദാസ് പാടിയ ഗാനം, ചിത്രം മധ്യവേനൽ.

ചിത്രം ഗസൽ, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. യൂസഫ് അലി കച്ചേരിയുടെ വരികളും രവി ബോംബെയുടെ സംഗീതവും. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് ഗീതാ കൃഷ്ണമൂർത്തി, മേട്ടുപ്പാളയം, കോയമ്പത്തൂരിൽ നിന്നും.

ചിത്രം തിളക്കം. ജയചന്ദ്രൻ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബൈജു രാമൻതള്ളി.

ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം തീരം തേടുന്നവർ. ഗാനരചന സത്യനന്ദിക്കാട്, MS വിശ്വനാഥൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്നും.

യേശുദാസ് പാടിയ ഗാനം ചിത്രം എൻ്റെ നന്ദിനിക്കുട്ടി. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത് തളിപ്പറമ്പ് ചെപ്പനൂലിൽ നിന്നും ഐ വി ചന്ദ്രൻ.

ഗാനമേള എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് ബക്കളത്ത് നിന്നും ഹരീഷ് യേശുദാസ് പാടിയ ഗാനം ശശി ചിറ്റാഞ്ചൂരിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ഏഴാം മൈൽ ഗാർമെന്റ്സിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി രഞ്ജിനി ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. കൂടെ കൂടിയിട്ട് ഇന്നേക്ക് 26 വർഷമായി. ഈ പാട്ട് കേൾപ്പിച്ചു തരുമോ എന്ന് പ്രസീത പയ്യന്നൂര്. ചിത്രം പവിത്രം, യേശുദാസ് പാടിയത്, ONV കുറിപ്പിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്ത് എന്ന ഗാനം മിലിറ്ററി ക്യാമ്പിന്റെ ചിത്രീകരണത്തിലാണ് ചിത്രത്തിൽ വരുന്നതെങ്കിലും ലോകത്തുള്ള എല്ലാ പ്രവാസികളുടെയും ഹൃദയനൊമ്പരമാണ് അനാവരണം ചെയ്യുന്നത്. ഒരുപക്ഷെ ഭാസ്കരൻ മാസ്റ്റർക്ക് മാത്രം എഴുതാനാവുന്ന മധുരക്കിനാവിന്റെ മായാവിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോവാൻ കഴിയില്ലല്ലോ എന്ന വരി മലയാള ഗാന സാഹിത്യത്തിലെ അമൂല്യ നിധിയാണ്. അനശ്വരമായ ശ്രവ്യസുന്ദരമായ ഗൃഹാതുരിത്വം കവിഞ്ഞൊഴുകുന്ന ഈ പാട്ടൊന്ന് കേൾപ്പിക്കാമോ എന്ന് രാഘവൻ കടന്നപ്പള്ളി. ഗാനരചന പി ഭാസ്കരൻ, എം എസ് ബാബുരാജിന്റെ സംഗീതം, പി ബി ശ്രീനിവാസ് പാടിയ ഗാനം, ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഇതാ രാഘവൻ കടന്നപ്പള്ളിയുടെ ഇഷ്ടഗാനം.

ഇത് അശ്വതി ലതീഷ് ഒളവറയുടെ ഇഷ്ടഗാനമാണ്. ചിത്രം ആകാശദൂത്. യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ. ഔസേപ്പച്ചന്റെ സംഗീതം.

ചിത്രം തകിലു കൊട്ടാമ്പുറം. യേശുദാസും ബീനയും ബേബി കലയും ചേർന്ന് പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് കാസർഗോഡ് കോളിച്ചാലിൽ നിന്നും ജിമ്മി ജോർജാണ്.

0: മമ്മിയും ഡാഡിയും നേർച്ചകൾ നേർന്നപ്പോൾ ആകാശത്തുനിന്നും മോളും വന്നു.
1: അയ്യേ, ഈ മമ്മിക്ക് ഒന്നും അറിയില്ല. മോളേ, മമ്മിയുടെ വയറ്റിനാ വന്നേ.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തത്സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം രഞ്ജിനി ദേവി, സാങ്കേതിക സഹായം നൽകിയത് എം അശോകൻ, അതുൽ പ്രവീൺ.

സന്ദേശം അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ആകാശവാണി കണ്ണൂർ, സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഈ നാട് എന്ന ചിത്രത്തിൽ യേശുദാസ്, എസ് ജാനകി, ജെ എം രാജു എന്നിവർ പാടിയ ഗാനം. രചന യൂസുഫലി കെ ചേരി, സംഗീതം ശ്യാം.

തേൻതുള്ളി എന്ന ചിത്രത്തിൽ വി ടി മുരളി പാടിയ ഗാനം, രചന പി ടി അബ്ദുൾ റഹ്മാൻ, സംഗീതം കെ രാഘവൻ.

ചിത്രം ഏപ്രിൽ 19. പാടിയത് രവീന്ദ്രൻ, റോഷ്നി മോഹൻ. രചന എസ് രമേശൻ നായർ. സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പി എ ഉമ്മറും സംഘവും അവതരിപ്പിച്ച അറബന മുട്ടുപാട്ട് കേൾക്കാം.

0: പിയെ ഉമ്മറും സംഘവും അവതരിപ്പിച്ച അറബന് മുട്ടുപാട്ടാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോടൻ കണ്ണൂർ.
8: കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക്

0: സാധിക്കുമോ? എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
6: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
7: RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം മായാമയൂര വീണ, ഗായകൻ കവാലം ശ്രീകുമാർ, വരികൾ എഴുതിയത് കളർകോട് ചന്ദ്രൻ, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

കുങ്കുമപ്പൂ വിരിയുന്ന കാശ്മീരിൽ നിന്നു, ചന്ദനങ്ങൾ പൂക്കുന്ന തെന്മലയിൽ നിന്നു. ഗായകൻ എം ജി ശ്രീകുമാർ, ചുണക്കര രാമൻകുട്ടിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ലളിതഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

വിരമിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം കൃഷിക്കായി മാറ്റിവെക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെ ഞാറ്റുവേല പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ പരിവർത്തനം ആരോഗ്യ സംരക്ഷണത്തിനായി സ്വയം ഇറങ്ങി വ്യായാമത്തോടൊപ്പം നല്ല ഭക്ഷണത്തിനായി പ്രയത്നിക്കുക എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളെയും നോക്കിയിരിക്കുക എന്ന പതിവ് ശൈലിയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തിനായി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നും വ്യായാമത്തിലൂടെ മാത്രം ആരോഗ്യം ലഭിക്കില്ലെന്നും വിഷമില്ലാത്ത ഭക്ഷണം കൂടി കഴിച്ചാലേ പൂർണ്ണ ആരോഗ്യവാനായിരിക്കൂ എന്ന തിരിച്ചറിവുമെല്ലാം ഇക്കൂട്ടരെ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. കൃഷി തന്നെയാണ് നല്ല വ്യായാമമെന്നുകൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആത്മവിശ്വാസവും ആവേശവും കൂടി. ഇന്ന് നമുക്ക് ബാലപാഠത്തിനൊപ്പം കൃഷി പഠിച്ച് ജീവിതത്തിലുടനീളം കൃഷിയെ ഒപ്പം കൂട്ടി ഇപ്പോൾ വിരമിച്ച ശേഷം സജീവമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം നേമം മെറിലാൻഡ് സ്റ്റുഡിയോ റോഡിലെ ചൈതന്യയിലെ ശ്രീ മുരളീധരൻ നായരുടെ മട്ടുപ്പാവ് കൃഷി കാണാനും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പോകാം. പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹം വനം വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ കൂടുതൽ പച്ചപ്പിനെ സ്നേഹിക്കുവാനും മണ്ണ് സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമെല്ലാം വൃക്ഷലതാദികളുടെ അമൂല്യമായ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും സാധിച്ചു. കൃഷിയും പ്രകൃതിയും പ്രാണനായി കണ്ടുകൊണ്ട് വിശ്രമജീവിതം ആരോഗ്യപൂർണമാക്കാൻ ആരോഗ്യ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഇദ്ദേഹം ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമുക്കും പകർത്താം. ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.

0: മെയിനായിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക് മുട്ടുപോക കൃഷിയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥലം വളരെ കുറവായതിനാൽ അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്.
1: റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണ സമയം കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്.
0: പൂർണ്ണ സമയം കൃഷിയിലോട്ട് ചെയ്യുന്നത് രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞാൽ 4 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം എല്ലാം ചെയ്യും.
1: കൂടുതലും മട്ടുപ്പാവിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ പച്ചക്കറികളാണ്, എത്ര പിന്നെ ചട്ടികളിലാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: കൂടുതൽ വെണ്ട, പയറ്, വെള്ളരി, മുളക്, കത്തിരി, പിന്നെ കീര, ടെറസിൽ ചെയ്യുന്ന കൃഷി ഇതാണ്. ഏകദേശം 350 ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തറയിലാണെങ്കിൽ ചേന, കാച്ചില്, ബോഞ്ചിക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വാഴ ആണ് താഴെ കൃഷി ചെയ്യുന്നത്. ടെറസിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്.
1: ഇതിനുള്ള വിത്തും വളവും ഇവിടെ നിന്നാണ് കിട്ടിയത്.
0: കൂടുതലും നമ്മളെ കൃഷിഭവനിൽ നിന്നാണ് കൂടുതൽ സഹായം. ഇതിനുള്ള കവർ തന്നിട്ടുള്ള എല്ലാ കൃഷിഭവനും ഞാൻ ഓരോ വർഷവും 500-1000 രൂപ അടച്ചിട്ട് അവിടെ നിന്ന് കവറും അതിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും വാങ്ങിക്കും. പിന്നെ ഇതുകൂടാതെ ഞാൻ വെളിയിൽ നിന്ന് വെള്ളയണി കാർഷിക കോളേജിൽ നിന്നും തൈകളൊക്കെ വാങ്ങിച്ചാണ് നടത്തുന്നത്.
1: ഹൈബ്രിഡ് ഇനം വിത്താണോ നടന്നത്?
0: വെണ്ട ആദ്യം ഹൈബ്രിഡിനാണ് നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ ഹൈബ്രിഡ് അല്ല, ഞാൻ തന്നെ വെണ്ട വിത്ത് ശരിയാക്കി കൊമ്പം വെണ്ടര വിത്ത് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് നടന്നത്. ബാക്കി മുളകെല്ലാം ഇവിടെയും തരുന്ന വിത്തുകളാണ്, തൈകളാണ് നടന്നത്. കാർഷികളിൽ നിന്നാണ് മുളക് ഇനം വാങ്ങിക്കുന്നത്.
1: അപ്പൊ ഇതെങ്ങനെയാണ് ഈ വിത്ത് എടുക്കുന്ന രീതി, അതിനെ കുറിച്ച് പറയാം?
0: വിത്ത് നമ്മൾ ആദ്യം കായ്ക്കും തന്നെ കേടൊന്നില്ലാത്ത നോക്കി നമ്മൾ നിർത്തും, ബാക്കിയെ നമ്മൾ പറിക്കുള്ളൂ. ഇതങ്ങ് ഒരു വെണ്ടയിൽ ഒരു 3-4 വെണ്ട വിത്ത് നിർത്തും. നിർത്തിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉണക്കി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ലത്. നാടൻ വിത്താണ് ഇപ്പൊ പരമാവധി ഉപയോഗിക്കുന്നത്.
1: എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്, വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ്, അതായത് ഇതിന്റെ പരിചരണം എങ്ങനെയാണ്, അതേ കുറിച്ച് ഒന്ന് പറയാം.
0: മണ്ണ് നിറച്ച ഗ്രോ ബാഗിൽ 2 പ്രാവശ്യം നമുക്ക് നടാൻ വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണ് മാറ്റി വേറെ നടണം. അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ മണ്ണ് ഒക്കെ ശരിയാക്കിയതിന് ശേഷം കവറിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് എല്ലാത്തിൽ കുറച്ച് കുമ്മായിടും. അതിനുശേഷം വേപ്പ പിണ്ണാക്ക്, എല്ല് പൊടി, കടൽ പിണ്ണാക്കിന്റെ പൊടി, അതും പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അതിനെ കുറേ ദിവസം ഇട്ടിരിക്കും. ഇതുകൂടാതെ കോഴിവെള്ളം കൂടെ അടിസ്ഥാന അടിയായിട്ട് ചേർക്കും. പിന്നെ കുറച്ച് കാലിവെള്ളം കൂടെ ഇത്രയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം വെയിലത്തിരുന്നിട്ട് നല്ല റെഡിയായി വന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് വിത്തും തയ്യാലും നടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ഇല വരുമ്പോൾ തന്നെ അത് ചീത്ത പോയിരിക്കാൻ വേണ്ടി നമ്മൾ നിമ്മിസൈഡം തന്ന ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കും.
1: അപ്പൊ ഇതിന് എന്തെങ്കിലും കീടരോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
0: കീടരോഗം വരാന്നാണ് നമ്മളിപ്പം തുറച്ച് ആദ്യമേ വേപ്പ് അധിഷ്ഠിത കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖം വരേയില്ല. അതാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കിപ്പോ അങ്ങനെ കിടച്ചല്ല ഇല്ല.
1: അപ്പൊ ഇതിന്റെ വിപണനം ഒക്കെ എങ്ങനെയാണ്?
0: വിപണനം ഞാൻ എനിക്ക് അതിൽ കുറേ അത് വീട്ടിലെ ആവശ്യം എടുക്കുക എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. ബാക്കി എൻ്റെ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഞാനിത് മേശ ഇട്ടിട്ട് വെച്ച് ആളുകൾക്ക് വളരെ വില കുറച്ച്. നല്ല പച്ചക്കറി ഞാൻ ആൾ ഭയങ്കര ഓഫറാണ്, എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. വന്ന് അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറയും, എടുത്ത് മാറ്റി വെച്ചിരിക്കും. ഇല്ലെങ്കിൽ അവിടെ വെച്ചിരുന്ന ആളുകൾ കൊടുക്കും. പക്ഷെ വില കുറച്ചും നല്ല സാധനം കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഓഫറാണ് അത് വാങ്ങിക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും.
1: അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം വിപണന ഒരു പ്രശ്നമേ അല്ല?
0: ഒരു പ്രശ്നമേ ഇല്ല. സാധനം ഇല്ലാത്ത ബുദ്ധിമുട്ടേ നമുക്ക്, ഒരു പ്രശ്നമില്ല.
1: വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്.
0: ഏകദേശം ഒരു 10-12 കൊല്ലമുണ്ട് ഞാൻ വീട്ടിലേക്ക്. അത്യാവശ്യം ഒരു വാഴയ്ക്ക എന്തെങ്കിലും വാങ്ങിക്കുക എന്നല്ലാതെ ബാക്കി എല്ലാ മലക്കറിയും എൻ്റെ വീട്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു 10 ചട്ടിയിലെങ്കിലും നമ്മൾ കുറച്ച് കീര, വെണ്ട, അങ്ങനെ അത്യാവശ്യമായ സാധനങ്ങൾ നടുകയാണെങ്കിൽ വിപണനമൊന്നും ചെയ്യണ്ട, നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് കിട്ടും. ഒരു കീരയൊക്കെ ഒരു 2-3 കവറിൽ നട്ടിരുന്ന നമുക്ക് കീര കട്ട് ചെയ്ത് എടുത്താലും അതിങ്ങനെ പൊടിച്ചു വരും. എല്ലാ ആളുകളും നമ്മളിത് കൃഷിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഈ വിഷം ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, നല്ല സാധനം നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ സമയം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പം സമയമില്ലാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു ദിവസം രാവിലെ 1 മണിക്കൂർ വൈകുന്നേരം 1 മണിക്കൂർ പ്രയത്നിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം കിട്ടുമെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
1: ഇപ്പൊ സാറിന്റെ കൃഷിയിലെ നിയമം കൃഷിഭവന്റെ ഒരു സഹായം എങ്ങനെയാണ്?
0: നിയമ കൃഷിഭവനാണ് എല്ലാ സഹായ വിത്ത് വളമൊക്കെ ഞാൻ അവിടെ വാങ്ങിക്കുന്നത്. അവിടെ നിന്നുള്ള ഇവിടെ 2-3 സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും വിളിച്ചാലും ഓടി വരുന്നു. വില കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് പറഞ്ഞു തരും. അവരെ സാങ്കേതിക ഉപദേശവും പിന്നെ പല കാര്യവും നമുക്ക് എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ നിന്നുള്ള കുറേ ഉപദേശങ്ങളും ഞാൻ ഈ കൃഷിഭവനിൽ നിന്നാണ് സ്വീകരിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സഹായമാണ് കൃഷി വകുപ്പിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്.
1: ഇത്രയും വർഷത്തെ ഒരു കൃഷി ജീവിതത്തിൽ എന്തെങ്കിലും അവാർഡൊക്കെ സാറിനെ തേടിയെത്തിയിട്ടുണ്ടോ?
0: നേമം കൃഷിഭവനിൽ നിന്ന് ഏറ്റവും നല്ല കർഷകനുള്ള 2 പ്രാവശ്യത്തെ അവാർഡും, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 റെസിഡൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളാണ് ഞാൻ. എനിക്ക് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള കൃഷിയാണ് വന്ന് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയ ശേഷമാണ് എനിക്ക് അവാർഡ് തന്നത്. പിന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ കൃഷി തുടർന്നു. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഇപ്പോൾ വിത്ത്

0: കൊടുത്ത് ഈ കൃഷി ചെയ്യാനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് ഞാനിത് പല വീട്ടിലും പോയി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ള ആദ്യം കാണിച്ചു കൊടുക്കാൻ.
1: ഒന്ന് രണ്ട് പേരെങ്കിലും സാറിനെ കണ്ടിട്ട് കൃഷിയിലോട്ട്
0: വന്നു വന്നിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഒരു അഞ്ച് പേരെങ്കിലും എൻ്റെ ആയതുകൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അവർ ആ വീട്ടിലെ ആവശ്യത്തിന് കൃഷി അവർ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നല്ല വിത്ത് ഞാൻ കൊടുക്കും, ബാക്കി എന്നാ പിന്നെ സ്ഥലത്ത് കയറി കൃഷി ഭവനിൽ നിന്നൊക്കെ വിത്ത് വരുമ്പോൾ നല്ല ഐറ്റം നോക്കി. അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ആ സമയത്തെ കൃഷി ചെയ്യാവും, ആ കൃഷി അനുസരിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വിളവ് നേരെ കിട്ടില്ല. അത് അവരുടെ പറത്ത് കൊടുക്കും. ഇപ്പോൾ ക്യാബേജും കാലിഫ്ലവറും ഞാൻ 300 എണ്ണോളം നടും. ഈ ക്യാബേജും കാലിഫ്ലവറും നവംബർ ഡിസംബർ നട്ടല്ലേ അത് വിളവ് കിട്ടുള്ളൂ. അത് നമ്മൾ ഈ എൻ്റെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്.

മട്ടുപ്പാവുകൾ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വീടിനു വേണ്ട വിഭവങ്ങൾ നിത്യവും നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനായി നിലകൊള്ളുമ്പോൾ ഈ ഉത്സാഹം നമുക്കും കൈവിടാതെ മുന്നോട്ടു കൊണ്ടുപോകാം. നേമത്തെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ മുരളീധരൻ നായർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും വനിതകൾക്കും വീട്ടമ്മമാർക്കും ഇത് സാധിക്കും എന്ന് കേരളം തെളിയിച്ചതാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടി വീണ് അപകടം, 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് പ്ലസ് വൺ കോഴ്സുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് June 3 വരെ അപേക്ഷിക്കാം. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക് ഡ്രിൽ നാളെ നടക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് നടപടി. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകിട്ട് 5 മണിക്ക് മുമ്പ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഫൈനൽ മത്സരം. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. കൂട്ടുകാർ എന്ന ചിത്രത്തിൽ വേണുഗോപാൽ പാടിയത്. രചന ബിജു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

കൂട്ടുകാർ എന്ന ചിത്രത്തിൽ വേണുഗോപാലും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: announced revised examination dates and admit cards for Common University Entrance Tests undergraduate CUET UG 2026 examinations for admissions to programs across central and participating universities. The examinations will now be conducted on the 31st of this month and the 6th and 7th of next month. The examination, which was scheduled for today, was rescheduled due to Eid al-Adha. NDA said that admit cards for candidates appearing for the test on Sunday can be downloaded from the official website of NTA, cuet.nta.nic.in. Union Minister for Electronics and Information Technology Ashwini Vaishnaw held a high-level meeting with the AI Curriculum Task Force in New Delhi today. The meeting was a part of government's efforts to collaborate with industry for a comprehensive overhaul of the artificial intelligence curriculum to better equip learners for emerging technological trends. The discussions during the meeting focused on strengthening industry-academia collaboration and aligning AI education with future technological requirements. Railway Minister Ashwini Vaishnaw has said that Kazi Pet Rail Manufacturing Unit in Telangana will manufacture 200 intercity trains in the next 5 years. These trains will be deployed throughout the country for short-distance travel. Mr. Vaishnaw, along with Minister of State for Railways, Ravneet Singh Bittu, and senior officials today reviewed the plans to operationalize the Kazi Pet Rail Manufacturing Unit. These trains will typically run for about 300 kilometers, and each trip will have many stops so that the citizens can commute between towns and cities. These trains will give the people a new affordable option for intercity travel. Defence Secretary Rajesh Kumar Singh today co-chaired the 16th Defence Policy Dialogue with Defence Secretary of Singapore, Mr. Joseph Leong, in Singapore. In a social media post, the Ministry of Defence said the dialogue reaffirmed the robust bilateral defence partnership between India and Singapore. During the meeting, wide-ranging discussions were also held on key areas of defence cooperation, security collaboration, and avenues to further strengthen the strategic relationship between the two nations. Prime Minister Narendra Modi has congratulated Janez Janša on being elected as the Prime Minister of Slovenia. In a social media post, Mr. Modi said that he is looking forward to working closely with the Slovenian Prime Minister to further strengthen bilateral ties for shared prosperity and mutual benefit of the people of both countries. In badminton, India enjoyed an impressive day at the Singapore Open today with Lakshya Sen, PV Sindhu, the men's doubles pair of Chirag Shetty and Sattvic Sairaj, Ranki Reddy, and the mixed doubles duo of Dhruv Kapila, Tanisha Krasto, all advancing to the quarterfinals. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Thrissur Jilla Vrittantam.
2: കേരളത്തിലെ രണ്ടാമത്തെ യു ഐ ഡി എ ഐ ആധാർ സേവാ കേന്ദ്രം തൃശൂരിൽ പാട്ടുരാക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമായി തൃശൂരിനെ തെരഞ്ഞെടുത്തതിൽ ജില്ലാ കളക്ടർ യു ഐ ഡി എ ഐക്ക് നന്ദി രേഖപ്പെടുത്തി. പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ ആധാർ അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി 8 തരം സൌകര്യങ്ങളോടെയാണ് കേന്ദ്രം സജ്ജീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലാണ് ആദ്യ യു ഐ ഡി എ ഐ ആധാർ സേവാ കേന്ദ്രം ആരംഭിച്ചത്. വരും മാസങ്ങളിൽ കേരളത്തിലെ ശേഷിക്കുന്ന ജില്ലകളിൽ ആരംഭിക്കുമെന്നും 2026 സെപ്റ്റംബറോടെ കേരളത്തിലെ മൊത്തം ആധാർ സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തുമെന്നും യു ഐ ഡി എ ഐ തിരുവനന്തപുരം സ്റ്റേറ്റ് ഓഫീസ് ഡയറക്ടർ വിനോദ് ജേക്കബ് ജോൺ പറഞ്ഞു. ജില്ലയിൽ കാലവർഷ തയ്യാറെടുപ്പുകളും വെള്ളക്കെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെയും റോഡ് നിർമ്മാണ ഏജൻസികളുടെയും പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തുകയും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ദേശീയപാത 544 ശരിയായ രീതിയിലുള്ള ഡ്രൈനേജിന്റെ നിർമ്മാണം നടത്താത്തതിനാൽ കൊരട്ടി മേലൂർ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലുള്ള മുഴുവൻ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് റോഡ് സുരക്ഷാ പരിശീലന ക്ലാസും വിമുക്തി ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. എടപ്പാൾ ഐ ഡി ടി ആർ ഇൻചാർജ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി എം അപ്പു, സൂരജ് എന്നിവരാണ് റോഡ് സുരക്ഷാ ക്ലാസ് നയിച്ചത്. മൺസൂൺ കാല വാഹന പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈവർമാർക്കായി തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടുന്ന പരിശീലനം സംഘടിപ്പിച്ചത്. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ നടത്തിയ പരിശീലനത്തിൽ 100-ലധികം സ്കൂൾ ബസ് ഡ്രൈവർമാർ പങ്കെടുത്തു. ചാലക്കുടി താലൂക്കിലെ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച മാരാങ്കോട് കശുമാവിൻ തോട് ഉന്നതിയിലും രണ്ടുകൈ ഉന്നതിയിലും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തി. 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ് അടിയന്തരമായി ലഭ്യം

0: ക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തൃശൂരിൽ ആന ഓടിയതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. സോഷ്യൽ ഫോറസ്ട്രി ACFനോടുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തഹസിൽദാർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ആന ഇടഞ്ഞോടുന്നതിനിടയിൽ പെട്ടെന്ന് ഡാർട്ടിംഗ് പ്രായോഗികമായ സാഹചര്യം സാധ്യമല്ലായിരുന്നു. തഹസിൽദാർ, വില്ലേജ് ഓഫീസർ എന്നിവരോട് വാഹനങ്ങളുടെയും മറ്റു വസ്തുക്കളുടെയും നഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവും ബാങ്കിംഗ് അവബോധവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയും കേരള ഗ്രാമീണ ബാങ്കും സംയുക്തമായി സമൃദ്ധി മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. ബിനി ഹെറിറ്റേജ് ഹാളിൽ നടന്ന ശില്പശാല കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീണ ബാങ്കും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം, സാമ്പത്തികം, ബാങ്കിംഗ് അവബോധം, അയൽക്കൂട്ടങ്ങൾക്കായുള്ള വിവിധ KGB വായ്പാ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും ചർച്ചകളും ശില്പശാലയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗത്തിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. തൃശൂർ ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. കേരള കേഡറിലെ 2025 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയാണ് പ്രീതി AC. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ അങ്കനഹളി സ്വദേശിയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 82.09% വിജയം. ജില്ലയിലെ 193 വിദ്യാലയങ്ങളിൽ നിന്നായി 26107 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 31801 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 2753 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണിയിൽ ബക്കളം വെള്ളിയോട്ടെ ശ്രീമതി പി വി സൌമിനിയുടെ പശുപരിപാലനത്തിന്റെ വിജയവഴികൾ, തുടർന്ന് വൃക്ഷ സുഗന്ധ വിളകളെക്കുറിച്ച് ലഘുപ്രഭാഷണം. 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ടെക്സ്റ്റൈൽ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും, കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുന്നുണ്ട് രണ്ടാം ഭാഗം. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ലളിതഗാനങ്ങൾ, 10:00 നാടകം രക്തം സാക്ഷി, രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ഇടശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത, ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, നിയമദൃഷ്ടിയിൽ അഡ്വക്കേറ്റ് സൌമ്യ ബിജു സംസാരിക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 മാപ്പിളപ്പാട്ടുകൾ നാസർ മൈലാഞ്ചിയും സംഘവും പാടിയത്, 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ, 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 എൻഎച്ച്എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 11:00 പുതുവസന്തം പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ, 11:30 വളപ്പൊട്ടുകൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ ഫറൂഖ് ബി കടലായി പാടിയത്. 12:40 ആരോഗ്യ ദീപ്തിയിൽ, May 29 ലോകദഹന ആരോഗ്യ ദിനം, ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിക്കുന്നു. 1:00 മില്ലിനിയം മെലഡീസ്, 1:58 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ഒപ്പനപ്പാട്ട് ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ചത്, 5:45 ലളിതഗാനങ്ങൾ, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവേദി, 7:20 കമ്പോള വില നിലവാരം, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 നാടകം, തുടർന്ന് ഭൂപീന്ദർ സിംഗ് മിതാലി സിംഗ് എന്നിവർ പാടിയ ഗസലുകൾ, 11:00 ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: सौकर्याणाम् उद्घाटनम् अकरोत्। अत्रान्तरे सः अहमदाबाद नगरे आगामीनाम् ओलम्पिक क्रीडानां कॉमनवेल्थ क्रीडानां विश्व आरक्षक क्रीडानां अग्निक्रीडानां च सज्जतायाः समीक्षा करिष्यति। केन्द्रीय शिक्षा मंत्री धर्मेन्द्र प्रधान अद्य CBSE इति द्वादश कक्षायाः मूल्यांकनम् प्रक्रियायां सहैव एतस्य नूतन पटलाधारित अंकन प्रणाल्यां च जातानां प्राविधिक त्रुटीनां च संज्ञानं गृहीतवान्। मन्त्रिणाम् एतेषां विसंगतीनां विषये छात्राणां शंका समानार्थं दृढ़ आश्वासनं प्रदत्तम्। शिक्षामंत्री प्रोक्तं यत् इयं पटलाधारित अंकन प्रणाली पारदर्शितां सुनिश्चेतुं कश्चन प्रगतिशील उपायात्मक मंच वर्तते। सः नवदिल्ल्यां CBSE अधिकारिभिः सह उच्चस्तरीयोपवेशनं विधाय अनन्तरं वार्ताहरान् संबोधितवान्। तेन स्पष्टीकृतं यत् सर्वे अधिकारिणः इदं सुनिश्चयन्ति यत् कस्यापि छात्रस्य जिज्ञासा यथावत् न तिष्ठेत तथा च सर्वेषु स्तरेषु उत्तरदायित्वं सुदृढं स्यात्।
1: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये OSM की व्यवस्था है। पहली बार देश में CBSE ने इसको प्रयोग किया, उसमें कुछ विसंगति ध्यान में आ रही है, इसको मैं दायित्व लेता हूँ, उसको इसे ठीक करा जाए। हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे।
0: पुर ओपन बैडमिंटन प्रतिस्पर्धायां अद्यतन दिवस भारतस्य कृते अतीव गौरवपूर्ण आसीत। भारतस्य प्रमुख क्रीडका लक्ष्य सेन, पीवी सिंधु, चिराग सेट्टी, सात्विक साईराज, रंगी रेड्डी इत्यनयोः पुरुष युगलदलं तथा च ध्रुव कपिला तनीसा क्रेष्टो इत्यनयोः मिश्रित युगलदलं च स्व स्व प्रतिस्पर्धासु विजयं प्राप्य प्रागुपान्त्य चक्रे प्रविष्टवन्तः। महिला एकल क्रीडायां षोडश चक्रे पीवी सिंधु जापान देशस्य रीको गुंजी 21:09 21:12 इत्यंकांतरालेन पराजितवती। आगामी स्पर्धायां सा दक्षिण कोरिया देशस्य NK यंग इत्यनेन सह स्पर्धिष्यन्ते। अत्रांतरे पुरुष एकल क्रीडायां थाईलैंड देशस्य द्वितीय वारीयता प्राप्त क्रीडक कुनलावुत विदितर शार्नः स्पर्धायाः आरम्भे एव आहतो भूत्वा क्रीडांगणात् बहिर्जातः, येन लक्ष्यसेनः आशयान स्वकीय स्थानं सुरक्षितवान् इति वार्ताः।
2: अल्पसमयत्तिनकं प्रादेशिक वार्तकൾ കേൾക്കാം।
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
4: സ്കൂള് തുറക്കാറായി.
5: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
4: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
5: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
6: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി

0: ശ്രീ പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. യുഡിഎഫിലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ പഠിച്ചപ്പോൾ PMA വഴിയുള്ള ഭവനോദ്യതയെ കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിംഗിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് ഇറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ടശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ഇഡി റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ഇഡിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ കെ സി സച്ചിൻ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിന്റെ രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഖലീഫ എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയത്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ദേവി കൃഷ്ണ.

0: மண்ணம் அட்டகசிச்சு.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
2: ആകാശവാണി കണ്ണൂർ.

0: കിസാൻ വാണി.
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നെല്ലിയോട്ടെ ശ്രീമതി പി വി സൗമിനി. സൗമിനി ചേച്ചിക്ക് കൂട്ടായി ഇപ്പോൾ 3 പശുക്കളുണ്ട്. അവയെ മക്കളെപ്പോലെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു സൗമിനി ചേച്ചി. രണ്ട് വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടു. മകൻ ജോലി തിരക്കിലായിരിക്കും. അപ്പോൾ തീർത്തും ഒറ്റപ്പെട്ട പോലെയുള്ള ജീവിതം മനോഹരമാക്കി തീർക്കുന്നത് മാളവും കുഞ്ചുറവും പാറവുമൊക്കെയാണ്. ഇവരൊക്കെ ആരാണെന്നല്ലേ കേട്ടോളൂ. സ്ഥിരോത്സാഹം നിറഞ്ഞ ഈ ജീവിതഗാഥ.
3: ഉള്ളത് ബക്കളം നെല്ലിയോട്ടെ സൗദാമിനി അച്ചിയുടെ വീട്ടിലാണ്. സൗദാമിനി അച്ചി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ടതും മനസ്സിന് ഇഷ്ടപ്പെട്ടതുമായ ജോലിയാണ് പശുക്കളെ നോക്കുക എന്നുള്ളത്. വരുമാനത്തിനെക്കാട്ടിലുപരി മനസ്സിന് സന്തോഷം നൽകുന്നു എന്നാണ് സൗമിനി അച്ചി പറയുന്നത്. നമുക്ക് സൗമിനി അച്ചിയോട് ചോദിച്ചു
4: നോക്കാം. എനിക്ക് 3 കറവ പശുണ്ട്.
3: അപ്പം ഈ കറവ പശുക്കളെയൊക്കെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? തനിച്ചാണോ?
4: അതെ, തനിച്ചാണ്. വേറെ ആരുമില്ല, വീട്ടിൽ ഒറ്റക്കാണ്. ഒരു മോനുണ്ട്, ഓൻ ഇങ്ങനെ ടിപ്പർ എടുക്കുന്നതാണ്. 3 വലിയവരും ഉണ്ട്, 2 കുട്ടികളും ഉണ്ട്. ഇപ്പൊ അവരാ രാവിലെ 6 പശുവിനെ വയലിൽ കൊണ്ട് കെട്ടും. ഇനി ഇപ്പൊ 12 കഴിച്ചുകൊണ്ടെന്നിട്ട് കറന്ന് സൊസൈറ്റിക്ക് പാല് കൊടുക്കും.
3: ഇതെല്ലാം തനിച്ചാണ് ചെയ്യുന്നത്?
4: ഓ, ഇതെല്ലാം തനിച്ച്. ഞാൻ ഒറ്റക്കേ ഇവിടെ ഉള്ളൂ.
3: ഇപ്പൊ നമുക്ക് വയലിൽ കൊണ്ടൊക്കെ കെട്ടാം. അപ്പൊ ഇത് അല്ലാണ്ട് നമ്മളിപ്പോ കുറച്ച് ഈ തീറ്റക്കൊക്കെ ക്ഷാമം വരുമ്പോ എന്താ ചെയ്യാ?
4: എന്നാലും നമുക്ക് ഇഷ്ടം പോലെ വയലുണ്ട്. പക്ഷെ തീറ്റേന്റെ എല്ലാം നോക്കുമ്പോ നമുക്ക് പുല്ല് മേണിച്ചിട്ട് പശുവിനെ പോറ്റാനാവൂല. ഇന്നിപ്പം ഞാൻ ഒരു കന്നുകുട്ടീന്റെ തീറ്റ മേണിച്ചുണ്ടെന്നു, അതിന് 1000 കൊടുത്തു. 3 കറവ പശു ഉണ്ടാകുമ്പോ അവർക്ക് പിന്നെ കാലിത്തീറ്റി, ഗോതമ്പ് തവിട്, തേങ്ങാ പുണ്ണാക്ക്, കടല പുണ്ണാക്ക് എല്ലാം മേണിക്കണം. ഇതിലൊരു ലാഭമൊന്നുമില്ല, എന്നാലും അത് ഒരു വരുമാനം. ഇപ്പോഴേയും മോനെ ആശ്രയിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു വരുമാനം ഇല്ലത്.
3: പിന്നെ ഒരു മനസ്സിന്റെ സന്തോഷം.
4: ആ മനസ്സിന്റെ സന്തോഷം. ഒറ്റക്കല്ലേ, അവരോട് മുണ്ടിയും പറഞ്ഞും എല്ലാവർക്കും അവരെ പേര് വിളിക്കും. അവര് എന്നെ കാണുമ്പോ

0: കാര്യവും. അന്നേരം ഇങ്ങനെ പേര് വിളിച്ചാൽ ഇങ്ങനെ നോക്കും. ഇനിയിപ്പോൾ കറവെല്ലാം കഴിഞ്ഞ് സൊസൈറ്റിക്ക് പാൽ കൊടുത്തിട്ട് ഒരു 2:30 ആകുമ്പോൾ ആദ്യം വയലിൽ കൊണ്ട് കെട്ടും. എന്നിട്ട് പിന്നെ വീട്ടിലടിച്ചു വാരിയെല്ലാം ആയിട്ടാകുമ്പോൾ 4:30 ആകുമ്പോൾ പുല്ലരിയാൻ വേണ്ടി പോകും. പുല്ലരിഞ്ഞ് വന്ന് 6 മണിക്ക് വന്ന് വിളക്ക് കത്തിച്ച് പിന്നെ ആദ്യം അവരെ കഴിച്ചുകൊണ്ടെന്ന് വെള്ളമെല്ലാം കൊടുത്ത് രാത്രി കെട്ടി 7:30 ആകും അത് തീറണമെങ്കിൽ.
1: അപ്പൊ നല്ല ഒരു ശാരീരിക അധ്വാനം തന്നെ ഇതിന്റെ പുറകിലുണ്ടല്ലേ?
0: ഓ ഓ, ഭയങ്കര അധ്വാനാന്ന്, എല്ലാവർക്കും അതിശയാന്ന്. നീ എങ്ങനെയാ ഇതിങ്ങനെ ചെയ്യുന്നില്ലേ അതിശയാന്ന്. രാവിലെ 1 ഗ്ലാസ് അരി കഞ്ഞി വെക്കും, ഒരു സംബന്ധിയോ ഒരു ഉപ്പേരി അങ്ങനെ എന്തോ വെച്ചിട്ട് ഭക്ഷണം അങ്ങനെ ഒരു വിധം ഒപ്പിക്കുന്നു.
1: അതിലൊന്നും നമ്മൾ നോക്കുന്നില്ല അല്ലെ? എന്നാലും
0: ഇല്ല, ഭക്ഷണത്തിന്റെ ഒന്നും നോക്കുന്നില്ല, എൻ്റെതേ നോക്കുന്നില്ല, അവര് തന്നെ. അത് എല്ലാവർക്കും ഭയങ്കര അതിശയാന്ന്. നീ എങ്ങനെ ഇങ്ങനെ ഒറ്റക്ക്, 4 മണിക്ക് എണീക്കണം, പൊലച്ചക്ക് 4 മണിക്ക് എണീച്ച് അവരെ ചാണെല്ലാം വാരി ചാണകത്തിലാണ് കിടന്നേനെങ്കിൽ അവരെ കുളിപ്പിച്ച് എന്നിട്ട് ഒന്ന് കറന്ന്, അപ്പോൾ 5:30, 6 മണിക്കുള്ളിൽ പാല് വരും പൊലച്ചക്ക്. അവർക്കത് കൊടുത്ത് പിന്നെ ആദ്യം എല്ലാം അവർക്ക് വേണ്ടുന്ന എല്ലാം വാരിയെല്ലാം പോർത്തി എന്നിട്ട് കൊടുത്തിട്ട് കണ്ടത്തിൽ കൊണ്ട് കെട്ടും.
1: ഇപ്പം നമ്മളിങ്ങനത്തെ ഈ ജോലിയെല്ലാം ഇങ്ങനെ ഇപ്പൊ പശുക്കളെ പോറ്റുന്നു, ഇപ്പം നമ്മൾ ആവശ്യത്തിലധികം നടക്കുന്നു. ഇന്നത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞാല് അവര് രാവിലെ കാണാൻ നമ്മളെല്ലാരും നടക്കുന്നു, പ്രഷറ് ഷുഗറ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിയർക്കുന്നില്ല. അപ്പൊ സൗദാമിനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഷറ് ഷുഗർ എല്ലാം മാറി നിൽക്കുന്നുണ്ടല്ലേ?
0: ഇല്ല, ഒന്നുമില്ല ഇതുവരെ, ഒന്നും ഇന്നുവരെ ഒന്നുമില്ല. മിഞ്ഞാന്നിപ്പോ ഇവിടെ അമ്പലത്തിന്റെ അടുത്തൊരു വായനശാലയുണ്ട്, ആ വായനശാലയില് പ്രഷറും ഷുഗറും നോക്കാൻ വന്ന് എല്ലാവർക്കും അധികമാണ്, എനക്കൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് തന്നെ ഭയങ്കര അതിശയാന്ന്.
1: ഭക്ഷണവും നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതവും ആകുമ്പോ നമുക്ക് രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് സൗദാമിനി ചേച്ചി അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ ഈ പശുക്കളെയൊക്കെ പേര് ചൊല്ലി വിളിക്കുമെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ പേരുകളാ പശുക്കൾ?
0: ഒന്ന് ഒരു കറുപ്പും വെള്ളയും ഉണ്ട്, ഓള് പാറു. പിന്നെ അതിന്റെ മോളുണ്ട്, ഓള് കുഞ്ചോറു. പിന്നെ ഒന്ന് പിന്നെ മാളു. അത് ഓള് വയലിൽ ഞാൻ ഓളെ ഇളക്കിയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാളുവെന്ന് വിളിക്കുമ്പോഴേക്കില് ഒന്നിങ്ങനെ കരയും, എല്ലാം ഭയങ്കര അതിശയാന്ന്. പിന്നെ അവരാരെങ്കിലും ഒരാള് കെട്ടിയെടുത്ത് നിലകി പോയിട്ടുണ്ടെങ്കിൽ ഒരു കരിഞ്ചിയുണ്ട്, കരിഞ്ചി കരയും. അപ്പോ നമ്മൾ കീടുന്ന് എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ കേക്കാം, ഓ ആരോ ഇളകി എന്നുള്ളത് കേക്കാം. അപ്പൊ പോയാൽ കരിഞ്ചി എന്ന് വിളിക്കുമ്പോ ഓളെവിടെയെങ്കിലും കയറ് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൾ ആദ്യം കരയും. അപ്പൊ ഞാൻ വിചാരിക്കും ഓ ഓളെ കയറ് കുടുങ്ങി, ഒക്കെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല, എന്നാ ഓളെ പിടിക്കാൻ നേരച്ച പിടിച്ചാല്. അഥവാ 3 ആള് വളിയിട്ടുണ്ടെങ്കിൽ ഒരേ വരുത്ത് വരും വീട്ടില്,
1: ഇങ്ങോട്ട് വന്നോളൂ.
0: ഓഹോ, എന്നാ പറയൂ, സൗമിനിന്റെ പശു നോക്കിയാ ടേടിയായി പോകൂലല്ലോ. റോഡിൽ തന്നെ ഞാൻ കൊണ്ടുപോയാലേ, റോഡിൽ തന്നെ കൊണ്ടുപോകുമ്പോ വാഹനം വരുമ്പോ അവര് ഒരരുവിലെ പോകും, വാഹനം അങ്ങനെ പോകും. എല്ലാവർക്കും ഭയങ്കര അതിശയാന്ന്.
1: എന്താ പറയാ, നമ്മള് മനുഷ്യരെ പോലെ തന്നെ ആണ് അല്ലേ?
0: അതെ അതെ, അവരെക്കാളും അതാണ്. എനക്ക് ഞാൻ 2 പ്രസവിച്ചിനി, മൂത്ത മോനാണെന്ന് ഓൻ 10-15 ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത് പിന്നെ ഒരാണ്, ഓനെ ഓപ്പറേഷൻ ചെയ്തിട്ട് അടുത്തിനി. എന്നാലും ഇവരുണ്ടാവുമ്പം പറയും, നോക്കട്ടെ ഓളെ കൊടല് കീറിയിട്ടാന്ന് നിന്നെ എടുത്തിനി, നിന്നോടല്ല ഇഷ്ട പശുവോടാന്ന്.
1: മനുഷ്യർക്കാണ് ഒന്നുകൂടി.
0: അതെ അതെ അതെ. ഞാൻ അഥവാ സന്ധ്യക്ക് എവിടെയെങ്കിലും സിനിമക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സാരി കൊടുത്താല് പാറു എന്ന് വിളിക്കുമ്പോ എല്ലാരും ഇങ്ങനെ ചെവി ഇങ്ങനെ മുന്നോട്ടാക്കിട്ട്, ഇവളെവിടെയാ ഈ മാക്സി അല്ലാണ്ട് ഇവളെവിടെ ഇപ്പം പോകുന്നേരിക്കും അവർക്ക് തോന്നുന്നുണ്ടായില്ല. എല്ലാരും നോക്കും, പറുന്ന് വിളിക്കും, പറുന്നേ വിളിക്കണ്ടു. അപ്പോ എല്ലാരും ഇങ്ങനെ നോക്കും, എല്ലാവർക്കും ഭയങ്കര അതിശയാണ്. എനക്കെന്നെ അതെ, ഒരു കുറച്ച് വെള്ളം കുടിക്കാൻ കുടിക്കാൻ ഒരു മടിയായാലും ഞാൻ വിചാരിക്കും ഇതെന്തപ്പോ കുടിക്കാത്ത ഇന്ന. അപ്പോ ഇപ്പം ഞാൻ എന്ത് പണിയെടുത്തു, ഒരു 20 പാരസെറ്റ്. നമ്മള് മനുഷ്യന്റെ മാതിരിയാന്ന് അവർക്ക്. അവര് കുറച്ച് മഴ നനഞ്ഞാല് മൂക്കുന്ന് ഇങ്ങനെ ഒരു പശവെള്ളം പോലെ വരും, അത് നമ്മൾക്ക് ജലദോഷം പിടിക്കുന്നില്ലേ, അതുപോലെയാന്ന് അവർക്ക്. ആ 2 പാരസെറ്റ് കൊടുത്താൽ റെഡിയായി.
1: അത് ശരി, സൗദാമിനിച്ചില് തനിച്ചുള്ള ചികിത്സയല്ലേ?
0: ആ 2 പാരസെറ്റ് കൊടുത്താൽ അത് റെഡിയായി. പിന്നെ പിന്നെ വേറെ ഒരു ദഹനക്കേടാണെങ്കിൽ പിന്നെ കടയിൽ നിന്ന് കുറച്ച് അപ്പക്കാരൻ മേടിച്ചു വെക്കും. ആ അപ്പക്കാരൻ ഇങ്ങനെ പഴത്തിന്റെ ഒന്നിച്ചാണെങ്കിൽ ഉരുട്ടിട്ട് അത് കുഴച്ചിട്ട് അങ്ങ് അണ്ണാക്കിൽ അങ്ങ് വെച്ചു കൊടുക്കും.
1: ഇതെല്ലാം സ്വന്തമായി പഠിച്ചെടുത്ത ചികിത്സ രീതിയാണോ?
0: ഓ അതെ അതെ.
1: അപ്പൊ വെറ്റിനറി ഡോക്ടർമാരൊന്നും ഇല്ലേ?
0: ഇല്ല, നമ്മൾക്ക് ഒരു ക്ലാസ് എടുക്കും, ഡോക്ടർ ഒരു ക്ലാസ് എടുക്കും. അന്നേരത്ത് ആ ഡോക്ടർമാർ തന്നെ ആ ക്ലാസ്സിൽ പറയും, ഇന്ന് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇതിലേക്ക് വരണ്ട, നിങ്ങൾ ഇന്ന മാതിരി ചെയ്താൽ മതി. ആ അഥവാ പിന്നെ അതിലും പോന്നില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നല്ലോണം എടുത്ത് തോല് കളഞ്ഞ് നല്ല ചതച്ച് ഉണ്ടിയാക്കിയിട്ട് കൊടുത്താൽ അതും.
1: നമ്മൾ കഴിക്കുന്ന ഈ പാരസെറ്റമോള് തന്നെയാണോ?
0: ഓ ഓ, നമ്മള് മനുഷ്യന്റെ മാതിരിയാണ് ഈ പശു. ആ പശു അതുപോലെയാണ്, ആ മനുഷ്യന്റെ മാതിരിയാണ്. ഇതെല്ലാം ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നതാന്ന്, ഇങ്ങനെ ചെയ്താൽ മതി. ആ ആ,
1: അതിപ്പോ അന്നേരം പെട്ടെന്ന് നമുക്ക് ഡോക്ടർ അടുത്ത് പോകണ്ടല്ലോ.
0: വേണ്ട വേണ്ട, പോണ്ട, പെട്ടെന്ന് പോണ്ട.
1: അപ്പൊ ഈ തീറ്റ ചെലവ് ഭയങ്കരാണല്ലേ?
0: തീറ്റ ചെലവ് ഭയങ്കരാന്ന്, ഭയങ്കരം എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ കഴിയൂല. ഞാനിപ്പോ ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെ നിയന്ത്രിച്ചു വരുന്ന, താങ്ങാൻ കഴിയൂല അത്.
1: പാലിന്റെ വിലയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ
0: പാലിന്റെ ഇതാകുമ്പോ പിന്നെ നമ്മള് അവർക്ക് കൊടുത്താൽ അവര് 68 രൂപയൊക്കെ മേടിക്കുന്നത്. നമ്മള് ഈ സാമ്പിള് നോക്കാൻ വേണ്ടി അവര് മാസത്തില് 2 പ്രാവശ്യം 3 പ്രാവശ്യം എടുത്തോണ്ട് പോയാല് പിന്നെ ക്വാളിറ്റി കുറഞ്ഞ പാലിന് 43, എനിക്ക് 47, 40, 47, 60 കിട്ടുന്നുണ്ട്. എന്താ വെച്ചാല് അത്രയും കൊഴുത്ത പാലാണ്. അവര് 68 വിൽക്കുമ്പോ നമ്മൾക്ക് അധികം ആൾക്ക് 43, 44 എനിക്ക് രാവിലത്തെ പാലിന് 47, 60 ഉച്ചക്കേത്തേന് 47, 80
1: ഈ റീഡിങ്ങും ഫാറ്റും ഒക്കെ നോക്കിയിട്ട് അല്ലേ?
0: ആ, റീഡിങ്ങും ഫാറ്റും നോക്കിയിട്ട്. ഇതിനിടെ ഒരു 2 മാസം മുമ്പേ പിന്നെ പാലുകാരൻ വരുമ്പോ അവരെ ബാഗ് തന്നെ ഈ കണ്ണൂരിന്ന് പാലിന്റെ അവരെ ഓഫീസിൽ നിന്ന് തന്നെ ആള് വന്നിട്ട് അവര് എടുത്തുകൊണ്ട് പോയി. അവര് റീഡിങ്ങിന് എടുത്തിട്ട് കൊണ്ടുപോയി. 2-3 ഓഫീസർമാർ വന്നിട്ട് പാലിന്റെ ഓട്ടോറിക്ഷ വന്ന് അവിടെ നിർത്തുമ്പോ തന്നെ അവര് വന്നിട്ട് എന്റെ പാലിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി അവര്.
1: ഇപ്പൊ എത്ര ലിറ്റർ പാല് കറക്കുന്നുണ്ട്?
0: ഇപ്പൊ പിന്നെ ഒരാള് പാറു ഇപ്പൊ പ്രസവിക്കാനായി, ഓൾക്ക് 8.5 മാസമായി. മറ്റോൾക്ക് 8, ഓൾക്കും പാറുവിനും മാളുവിനും 1 ദിവസമാണ് ഇഞ്ചക്ഷൻ എടുത്തത്. അപ്പൊ മാളുവിന് പിടിച്ചിട്ടില്ല. ഓൾക്ക് അത് നല്ല സ്വഭാവം, നല്ല പാലുമില്ലേ, ഓളെ ഒഴിവാക്കാൻ കയ്യിലയച്ചിട്ട് എല്ലാം കൂടെ മൂന്നാളി നല്ല കറവാണെങ്കിൽ 10, 20, 22 ലിറ്റർ രാവിലെ ഉണ്ട്. ഉച്ചക്ക് അത്ര ഉച്ചക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആ നല്ല ഒരു അങ്ങനെയാണെങ്കിൽ മെച്ചപ്പെടും. ആ മൂന്നാളെയും കറവില്ലതാണെങ്കിൽ നമ്മളൊരു മെച്ചപ്പെടും. എന്തെങ്കിലും ഒരു കുറിക്കെല്ലാം കൂടാ.
1: അപ്പൊ സൗമിനിയച്ചിക്ക് ഇങ്ങനെ ഇപ്പൊ ഈ 3 പശുക്കളുടെ പാല് കൊടുത്തിട്ട് എന്തെങ്കിലും മിച്ചം വെക്കാൻ പറ്റുന്നുണ്ടോ?
0: 3 ആളുതാകുമ്പോ മിച്ചം വെക്കാൻ പറ്റും.
1: പറ്റും.
0: ആ എനിക്ക് ഞാൻ ഇതിന് 15 ലക്ഷം ബാങ്ക് ബക്കളം ബാങ്ക് ലോൺ എടുത്തിട്ടാണ് അതിന് വീട് എടുക്കാൻ വേണ്ടി. ആ ഇവർക്ക് പിന്നെ ടാക്സ് ഓടിയാല് 100 രൂപയ്ക്ക് 20 രൂപയെ കിട്ടൂല. അതൊന്നും ഒന്നും കണക്കിലെടുത്തിട്ടില്ല. അങ്ങനെ അന്ന് ഒരു 3 ഇല്ല 3 വർഷമായി അത്. എന്നിട്ട് വീടി വീടി ഇനി ഒരു 1.5 ലക്ഷം ഉണ്ട്. അത് ഇതിനെ കൊണ്ട് മോനും തരും. മോൻ ടിപ്പർ എടുത്താല് ഓനും നല്ല, ഓനും ടിപ്പർ എടുത്താൽ 2 ആഴ്ച കൂടുമ്പോ 10-20 രൂപ കിട്ടിയാല് അത് അങ്ങനെ തന്നെ കൊണ്ടുതരും.
1: അത് ശരി. അപ്പം എന്തുകൊണ്ടും സൗമിനിയച്ചി ഹാപ്പിയാണ്.
0: അതെ, ഉള്ളില് വേദന നമ്മൾക്ക് ഉണ്ട്.
1: അതെ അതെ, ഉണ്ട് ഉണ്ട്. അത് ഉള്ളിലെ വേദനകൾ മറക്കാനാണല്ലോ ഓരോ ജോലികളിൽ ഏർപ്പെടുന്നത്. ഇത് നാടൻ പശുക്കളാണോ?
0: അല്ലല്ല, ജേഴ്സി. എന്റേത് ജേഴ്സി ആണ്. ഇതുവരെ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും ഇതാ. ഞാനിപ്പോ ഈ ഷീറ്റ് മേടിച്ചിന് പിന്നെ 7500 രൂപയൊക്കെയാണ് ഇത് ഈ ഷീറ്റ് മേടിച്ചത്. അപ്പൊ അതിന്റെ കയര് 950 രൂപ, കെട്ടിയവർക്ക് 1000 രൂപ കൊടുത്തു. അങ്ങനെ ഇപ്പൊ 10,000 രൂപയിലധികം ഈ ഷീറ്റിനായില്ലേ. എല്ലാരെയും ഒന്നിച്ച് പിന്നെ കെട്ടാൻ കഴിയില്ലെന്ന് വെച്ച് ആ ഷീറ്റ് ഇട്ടത് 30,000 രൂപയാണ്.
1: കാലിത്തൊഴുത്തിന് സഹായങ്ങളില്ലേ?
0: ഇപ്പൊ ഒന്നും അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. പിന്നെ നമ്മൾ അതിന് മെനക്കെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന ദിവസം ഇന്നു വരണം എന്ന് വെച്ചാല് നമ്മൾ ഇവിടുന്ന് ഒരു 9:30 പോയാൽ എവിടെ പോയാലും ഒരു ദിക്കിൽ പോയാലും 11:30 വീട്ടിലെത്തണം. എന്നാലേ വന്ന് മാറ്റി നമ്മൾ ഒരു വെള്ളം കുടിക്കാൻ നേരം ഉണ്ടായില്ല. ആ കെട്ടിയെടുത്തുനിന്ന് അവരെ കഴിച്ചുകൊണ്ടെന്ന് കറന്ന് പാല് വരുമ്പോഴേക്കില് ഇത് റെഡി ആക്കണമെങ്കിൽ 11:30 എവിടെ പോയാലും
1: നമുക്ക് ഭയങ്കര
0: കൃത്യനിഷ്ഠയാണ്. എവിടെയും പോകില്ല. ഒരു കുടുംബത്തിൽ തന്നെ കല്യാണത്തിന് പോയാൽ അവരിങ്ങനെ എന്നെ ഒരു പുച്ഛിച്ചിട്ട് പറയും, ആ ഞാനും രണ്ട്, അവര് വലിയ നല്ല ഇതില്ലായിരിക്കും, അവര് പറയും പിന്നെ ഞാനും 2-3 പശുവിനെ പോയിട്ട് വരുന്നു, എന്നാ നീ വന്ന മാതിരി സന്ധ്യക്കല്ലേ വരണ്ടു, അങ്ങനെ പറയും. അഥവാ എവിടെയെങ്കിലും പോണെങ്കിൽ നമ്മൾ അത്രയും എന്നാ പറയണ്ടേ, 4 മണിക്ക് എണീക്കുന്നത് 3 മണിക്ക് എണീച്ചിട്ടായാലും നമ്മളെ ജോലി നമ്മള് എന്റെ ഇത് ഞാൻ ചെയ്തിട്ടേ ഞാൻ പോകും, എന്നാലും പോകും.
1: ഇതിനകത്ത് നമുക്കിപ്പോ ഈ വളങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഈ ചാണകമൊക്കെ കൊണ്ട് പച്ചക്കറികളൊക്കെ നടുവോ?
0: ഓ, നടും. ആ എല്ലാം നടും. കക്കിരി, വഴുതിനി, വെണ്ട, പിന്നെ മത്തൻ, നരവൻ, എല്ലാ പച്ചക്കറി എല്ലാം നടും. അതില് നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. പിന്നെ അവര് വന്ന് നോക്കും.
1: എന്നിട്ട് ഇത് കടകളിൽ കൊടുക്കോ?
0: ഇല്ല, കടകളില് അത് എനിക്ക് കൊണ്ടുപോകാൻ ആളില്ല.
1: ആരും
0: ഇങ്ങനെ വീടുകളിലെല്ലാം വന്ന് പിന്നെ ബന്ധുക്കൾക്കും എല്ലാം കൊടുക്കും. അങ്ങനെ വീടുകളില് പിന്നെ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ചീര വേണോ എന്ന്. അപ്പൊ അത് നമ്മള് വെറുതെ കൊടുക്കാൻ കഴിയും. ഇതിന്റെ ഇടക്ക് ആ പച്ചക്കറിയും നടും. പിന്നെ ആ പച്ചക്കറി കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ കടലിലും ഉണ്ടെങ്കിൽ അത് വായിക്കാൻ നമുക്ക് ആവൂലെങ്കിൽ മിഷൻ വായിക്കാല് 1000-1500 രൂപ അതിന് കൊടുക്കണം.
1: പിന്നെ പറഞ്ഞാല് ഇവിടെ ഇവിടെ നല്ലൊരു സൗമ്യമായ ഒരു അന്തരീക്ഷം, ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. സൗമിനേച്ചിയും പശുക്കളും ആയിട്ട് ഇങ്ങനെ സ്വർഗം പോലെ ജീവിക്കുന്നല്ലേ.
0: അതെ അതെ അതെ. പിന്നെ ഇവര് എന്റെ ഭർത്താവില്ല സമയത്ത് ഇവര് ടാക്സി ഡ്രൈവറാണ്. നാളെ ഹർത്താലാണെങ്കിൽ ഇന്ന് എല്ലാം കറിയെല്ലാം ആക്കി വെച്ച് അച്ഛനോടും മോനോടും പറയും, ദാ ഞാൻ വെള്ളൊഴിക്കാൻ പോന്നെ, കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരണം എന്ന് പറയും. എന്നാ അവരും വന്നാല് അച്ഛനും പറയൂ, നിന്റെ അമ്മ ഒരു അപാര സാധനാന്ന് എന്ന് പറയും. എങ്ങ രണ്ടു മൂന്ന് സ്ഥലത്ത് വയല് നടും, രണ്ടു മൂന്ന് കണ്ടത്തിൽ പച്ചക്കറി നടും,
1: നെൽകൃഷിയും ചെയ്യും.
0: ഓ നെൽകൃഷിയും ചെയ്യും. ഇതിപ്പം കഴിഞ്ഞ് പച്ചക്കറി എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോ പിന്നെ നെൽകൃഷിയും ചെയ്യും. ഒന്നൊന്നര ഏക്കർ നെൽകൃഷിയും
1: ചെയ്യും.
0: ഓ എല്ലാം ഒറ്റക്ക്. എന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ ഷർട്ടും മുണ്ടും ഇസ്തിരി ഇട്ടേക്കണം. എല്ലാം നമ്മള് പിന്നെ നെല്ലെല്ലാം ഇട്ട് ഏകദേശം എല്ലാം മൂരാനായി എന്ന് കണ്ടാല് രണ്ട് രണ്ടര മണിയാകുമ്പോ മോൻ കോളേജിൽ പഠിക്കുന്നതാണ്. രണ്ടാക്കും ചായയും കടി മേശമ്മിലാക്കി വെച്ച് ഇവരുടെ ഷർട്ടും മുണ്ടും എല്ലാം പിന്നെ എല്ലാം ഇസ്തിരി ഇട്ട് വെച്ച് എന്നിട്ട് രണ്ട് രണ്ടരയാകുമ്പോ ഇവരെ ആദ്യം കഴിച്ചിട്ട് മൂരാൻ വേണ്ടി പോകും. മൂർന്നാട വെച്ചിട്ടാകുമ്പോ പിന്നെ അഞ്ചഞ്ചരയാകുമ്പോ ഇവര് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ പശുവിനിങ്ങോട്ട് കഴിച്ചോണ്ടരും. അന്നേരം ഒരു നല്ല ഹെൽപ്പ് ഉണ്ട്, പശുവിനിങ്ങോട്ട് കഴിച്ചോണ്ടരും. കഴിച്ചുകൊണ്ട് വന്നിട്ടാകുമ്പോ പിന്നെ ഞാൻ സന്ധ്യക്ക് വന്ന് അവർക്കെല്ലാം വെള്ളം കൊടുത്ത് ആക്കി പിന്നെ മെതിക്കാൻ ഏച്ചിക്ക് നേരം ഉണ്ടെങ്കിൽ ഏച്ചി വരും.
1: അത് ശരി. എന്നിട്ട് നെല്ല് വിൽക്കുവാണ്
0: ചെയ്യുക? ഇല്ല ഇല്ല, വിൽക്കൂല. നമ്മൾക്ക് ഇവിടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. ആ കുടുംബക്ഷേത്രത്തിൽ പിന്നെ നമ്മൾക്ക് അതിന്റെ ആവശ്യത്തിന് ഒരു 50 കിലോ നെല്ല് വേണം. പിന്നെ കളിയാട്ടത്തിന്റെയും 50 കിലോ നെല്ല് വേണം. അത് ഞാൻ കൊടുക്കും. അതിന് അവര് ഒരു വില ഒരു ഒരു കിലോന് ഇത്ര എന്ന് പറഞ്ഞിട്ട് അത് പൈസ തരും. പിന്നെ രണ്ടാമത് പൂരത്തിന് എന്ന് പറഞ്ഞാല് അതിനും വേണം ഒരു 50 കിലോ. അങ്ങനെ കൊടുക്കും. പിന്നെ കുറച്ച് ഞാൻ നല്ലോണം പുഴുങ്ങിട്ടാകുമ്പോ ബാക്കി ആർക്കും ഈ നെല്ല് നാടനരി ഇല്ലല്ലോ, എല്ലാവർക്കും പുത്തരിക്ക്
1: കൊടുക്കും.
0: കൊടുക്കും ഏച്ചിക്കും അനിയത്തി എല്ലാം കൊടുക്കും. അല്ല ഏച്ചി ഒരാള് വടക്കാഞ്ചേരി, പിന്നെ ഒരനിയത്തി വർഷിനി, ഒരനിയത്തി കൂവേരി, പിന്നെ ഒരനിയത്തി കരിമ്പത്ത്. അങ്ങനെ എല്ലാരെയും നല്ല നല്ല എന്നെ എല്ലാരും സഹായിക്കും. അവർക്ക് പച്ചക്കറി ഉണ്ട് എടുക്കാൻ വന്നോന്ന് പറഞ്ഞാല് അവര് എന്തെങ്കിലും കൊണ്ടുവരും, ബേക്കറി സാധനം എന്താ. ഇപ്പം ഭർത്താവ് ഇല്ലപ്പോ അത് വേണ്ട.
1: ഇതിന് നമ്മൾ ഈ പച്ചക്കറികൾക്ക് ഈ
0: ആലവളം മാത്രം. പിന്നെ ഈ ഗോമൂത്രം എടുത്തു വെച്ചിട്ട് ഗോമൂത്രത്തിൽ ഒരു 2 കിലോ പുണ്ണാക്ക് മേണിച്ച് ആ ഗോമൂത്രവും ചാണും കൂടെ കലക്കി ഈ പുണ്ണാക്കും ഇട്ട് ഒരു 3-4 ദിവസം അത് വലിയ ബക്കറ്റിൽ കലക്കി വെച്ചിട്ട് അത് പുളിക്കാനാക്കും. പുളിക്കാൻ എല്ലാം കൂടെ ഇട്ടിട്ട് എന്നിട്ട് കുറച്ച് ചീമക്കൊന്നതിന്റെ ചെപ്പ് ഇങ്ങനെ നല്ലോണം ഞെരടി ആ ബേസിനിൽ ഇട്ട് വെക്കും. എന്നിട്ട് അതിങ്ങനെ ഒരാഴ്ച പുളിച്ചിട്ടാകുമ്പോ അതിൽ നിന്നൊരു 2 കപ്പ് എടുത്തിട്ട് പിന്നെ ഒരു പെയിന്റിന്റെ ഒരു 1/2 ബക്കറ്റിന്റെ അകത്ത് 2 കപ്പ് ഇത് കോരിയിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ മെലഡ് ഒഴിച്ചു കൊടുക്കും.
1: അത് ശരി. അത് നല്ല ഔഷധം,
0: നല്ല
1: നമുക്ക് കീടങ്ങളൊന്നും വരില്ല.
0: ഇല്ല ഇല്ല, ഒന്നും വരില്ല. കേബേജ്, കോളിഫ്ലവർ എല്ലാം എല്ലാം നടും.
1: നെല്ലിയോട്ടെ സൗദാമിനിയേച്ചിയുടെ പശുക്കള് ഒരു ഗോകുലം ഒക്കെ ആയിട്ട് കഴിയുന്ന എന്താ പറയാ, അത്രയും സ്നേഹമാണ് പശുക്കളെ, അത്രയും മനുഷ്യനെക്കാട്ടിലും സൗമിനിയേച്ചി സ്നേഹിക്കുന്നുണ്ട്. ഒരു കൂട്ടാണ്, സുഹൃത്താണ്, എല്ലാം എല്ലാമാണ് പശുക്കള്. അങ്ങനെയുള്ള ഒരു സൗമിനിയേച്ചിയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. ഏതായാലും സൗമിനിയേച്ചിക്ക് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ആയുരാരോഗ്യ സൗഖ്യം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊരു മാതൃകയാക്കാൻ തക്കവണ്ണം അത്രയും നല്ലൊരു എനർജിയാണ് സൗമിനിയേച്ചി ഇവിടെ കാണിക്കുന്നത്. കാരണം ഇന്ന് ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളൊക്കെ, പ്രഷർ, ഷുഗർ അതുപോലുള്ള രോഗങ്ങളൊക്കെ ധാരാളം എല്ലാവരിലും കാണപ്പെടുമ്പോഴും സൗമിനിയേച്ചി ഉത്സാഹത്തോടെ വിയർത്തും നടന്നും ഭക്ഷണമൊക്കെ അത്രയും ശ്രദ്ധിക്കാണ്ട് തന്നെ ഇത്രയും നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത്. എല്ലാവർക്കും മാതൃകയാകട്ടെ. സൗമിനിയേച്ചിക്ക് എല്ലാ ആശംസകളും.
0: ഓക്കെ.
2: ബക്കളം നെല്ലിയോട്ടെ പി വി സൗമിനിയുമായി ഇതുവരെ സംസാരിച്ചത് രഞ്ജിനി ദേവി.

സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങളുടെ രുചിയിലും വ്യത്യസ്തതയിലും വളരെയധികം പങ്കുവഹിക്കുന്നു. 100-ൽ അധികം ഇനം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സമ്പന്നമായ ഒരു ശേഖരം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വൈവിധ്യവും അനുകൂലവുമായ കാലാവസ്ഥയും ഇതിന് കൂടുതൽ അവസരമൊരുക്കുന്നു. വൃക്ഷസുഗന്ധ വ്യഞ്ജനങ്ങളായ ജാതി, കറുവപ്പട്ട, ഗ്രാമ്പു എന്നിവയെക്കുറിച്ച് ഒരു ലഘുപ്രഭാഷണം കേൾക്കാം. ജാതി മെറിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നിത്യഹരിത വൃക്ഷമാണ് ജാതി. ഇന്തോനേഷ്യ സ്വദേശമായ ഈ വൃക്ഷം ലോകത്തിൽ എല്ലായിടങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. ഒരേ ചെടിയിൽ നിന്ന് 2 വ്യത്യസ്ത ഉൽപ്പന്നങ്ങളായ ജാതിക്കയും ജാതിപത്രിയും ലഭിക്കുന്നു എന്നതാണ് ഈ മരത്തിന്റെ പ്രത്യേകത. പഴുത്ത് പാകമായ കായയുടെ ഉള്ളിലെ വിത്തുണക്കി കിട്ടുന്നതാണ് ജാതിക്ക. വിത്തിന്റെ പുറത്തു കാണുന്ന ചുവന്ന നാരുപടലങ്ങളാണ് ജാതിപത്രി. നല്ലതുപോലെ വിളഞ്ഞ കായകളിൽ നിന്നും മാത്രമേ ഗുണനിലവാരമുള്ള കായും പത്രിയും ലഭ്യമാകുന്നുള്ളൂ. ആഗോളതലത്തിൽ ജാതിക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തെ കൂടാതെ തമിഴ്നാട്, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും ജാതി കൃഷി ചെയ്യുന്നുണ്ട്. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് ജാതി കൃഷി ചെയ്യുവാൻ യോജിച്ചത്. നീണ്ട വരൾച്ചയെ ഈ വിളയ്ക്ക് അതിജീവിക്കാനാവില്ല. നീർവാർച്ചയുള്ളതും ജൈവാംശമുള്ളതുമായ മണ്ണും തണൽ പ്രദേശങ്ങളുമാണ് ജാതിക്ക് അനുയോജ്യം. ജാതി തെങ്ങിൻ തോട്ടത്തിൽ ഇടവിളയായി കൃഷി ചെയ്യാം. നടാൻ വിത്തിൽ നിന്നുള്ള തൈകളോ ഗ്രാഫ്റ്റ് ബഡ് തൈകളോ ഉപയോഗിക്കാം. ജാതിക്ക് തണൽ ആവശ്യമായതുകൊണ്ട് വേഗം വളരുന്ന തണൽ മരങ്ങൾ നേരത്തെ തന്നെ വെച്ചുപിടിപ്പിക്കണം. ആദ്യഘട്ടങ്ങളിൽ തണലിനായി വാഴക്കൃഷി ചെയ്യാവുന്നതാണ്. കാലവർഷാരംഭത്തോടെ കുഴികളെടുത്ത് മേൽമണ്ണ്, കമ്പോസ്റ്റ്, കാലിവളം ഇവയിൽ ഒന്നുമായി ചേർത്ത് നിറച്ച് തൈകൾ നടാം. 1 വർഷം പ്രായമായ ചെടികൾക്ക് വർഷത്തിൽ 10 കിലോഗ്രാം ജൈവവളം നൽകണം. വളത്തിന്റെ തോത് ക്രമമായി ഉയർത്തി 15 വർഷം പ്രായമായ മരങ്ങൾക്ക് 15 കിലോഗ്രാം ജൈവവളം പ്രതിവർഷം ലഭ്യമാക്കണം. വിത്തിൽ നിന്നുള്ള ചെടികൾ പൂക്കാൻ 8-10 വർഷമെടുക്കും. ഗ്രാഫ്റ്റ് ബഡ് തൈകൾക്ക് 3-4 വർഷം മതി. ജാതിച്ചെടിയിൽ ആൺമരങ്ങളും പെൺമരങ്ങളുമുണ്ട്. രണ്ടും പൂക്കുമെങ്കിലും പെൺമരത്തിലെ കായ പിടിക്കും. ആൺമരങ്ങളിൽ എല്ലാ കാലത്തും പൂക്കൾ കാണും. പെൺമരങ്ങൾ പൂക്കുന്നത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയങ്ങളിലാണ്. പൂത്തു തുടങ്ങുന്നതിന് മുൻപ് ചെടി ആണോ പെണ്ണോ എന്നറിയുക വിഷമമാണ്. ജാതിക്കയുടെ പുറന്തോട്, ജാതിപത്രി, ജാതിക്കക്കുരു, ഇതിനെല്ലാം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. രുചിയും ഗന്ധവും കൂട്ടാൻ കറികളിൽ ചേർക്കുന്ന ജാതിക്കയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട്. ജാതിക്കക്കുരുവിൽ നിന്നും ജാതിപത്രിയിൽ നിന്നും ജാതിക്കത്തൈലം ലഭിക്കുന്നു. മെരിസ്റ്റിസിൻ, എലമിസിൻ, സാഫ്രോൾ എന്നീ രാസഘടകങ്ങൾ ജാതിത്തൈലത്തിൽ അടങ്ങിയിരിക്കുന്നു. ജാതിക്കായുടെ വിത്തിൽ നിന്നും പത്രിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ജാതിസത്ത്. നന്നായി പൊടിച്ച വിത്തും പത്രിയും ഓർഗാനിക് ലായനികളിൽ ചേർത്ത് വാറ്റിയാണ് ജാതിസത്ത് നിർമ്മിക്കുന്നത്. ജാതിവിത്തിൽ നിന്നും ഉണ്ടാക്കുന്ന സത്തിനെ ജാതിസത്തെന്നും ജാതിപത്രിയിൽ നിന്നും ഉണ്ടാക്കുന്ന സത്തിനെ ജാതിപത്രി സത്തെന്നും പറയുന്നു. ഭക്ഷ്യസംസ്കരണ രംഗങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിലും ജാതിസത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ജാതിക്കയുടെ പുറന്തോട് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഗ്രാമ്പു മെർട്ടേസിയ കുടുംബത്തിലെ ഒരു വൃക്ഷമായ സൈസീജിയം അരോമാറ്റിക്കം എന്ന മരത്തിന്റെ പൂമട്ട് ഉണക്കിയെടുക്കുന്ന ഒരു സുഗന്ധദ്രവ്യമാണ് ഗ്രാമ്പു. ഗ്രാമ്പുവിന്റെ ജന്മനാട് ഇന്തോനേഷ്യയാണ്. ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് വ്യാപകമായി ഗ്രാമ്പു കൃഷിയുള്ളത്. ശ്രീലങ്ക, ഇന്തോനേഷ്യ, മഡഗാസ്കർ തുടങ്ങിയ രാജ്യങ്ങളിലും ഇത് കൃഷി ചെയ്യപ്പെടുന്നു. നിത്യഹരിത ഗണത്തിൽപ്പെട്ട ഗ്രാമ്പൂച്ചെടി 8 മുതൽ 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. ബാഷ്പസന്ദ്രിതമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഗ്രാമ്പു കൃഷിക്ക് യോജിച്ചത്. നല്ല ആഴവും വളക്കൂറും നീർവാർച്ചയുമുള്ള എക്കൽ മണ്ണിൽ ഗ്രാമ്പു കൃഷി ചെയ്യാം. വിത്തുപാകി മുളപ്പിച്ച തൈകൾ നട്ടാണ് ഗ്രാമ്പു കൃഷി ചെയ്യുന്നത്. 18 മാസം പ്രായമുള്ള തൈകളാണ് നടാനായി ഉപയോഗിക്കുന്നത്. നേരത്തെ തയ്യാറാക്കിയ കുഴികളിൽ മഴക്കാലത്ത് തൈകൾ നടാം. സമുദ്രനിരപ്പിൽ നിന്ന് 800 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ് ഗ്രാമ്പു കൃഷിക്ക് അനുയോജ്യം. ഗ്രാമ്പു ഇടവിളയായി കൃഷി ചെയ്യാവുന്നതാണ്.
പൂമുട്ടുകൾക്ക് ചുവപ്പ് നിറം വരുമ്പോഴാണ് ഗ്രാമ്പു വിളവെടുക്കുന്നത്. ഓരോ പൂക്കുലകളിലെയും മുട്ടുകൾ മൂപ്പനുസരിച്ച് പല പ്രാവശ്യമായി വിളവെടുക്കേണ്ടി വരുമെന്നതാണ് ഗ്രാമ്പുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കുലയിൽ നിന്നും വേർപെടുത്തിയ ഉടനെ തന്നെ ഗ്രാമ്പു മുട്ടുകൾ ഉണങ്ങാനിടണം. മൂന്നാം ദിവസം മുട്ടുകൾക്ക് നല്ല തവിട്ട് നിറമാകും. എല്ലാ മുട്ടുകളും ഒരുപോലെ ഉണങ്ങുന്നതിനായി ഇടയ്ക്കിടെ ഇളക്കുന്നത് നല്ലതാണ്. ഗ്രാമ്പു ഉണക്കിയെടുക്കുന്നത് പോലെ തന്നെ ഞെട്ടുകളും ഉണക്കിയെടുക്കണം. ഇവ ഗ്രാമ്പു തൈലം വാറ്റിയെടുക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ഗരം മസാലയുടെ പ്രധാന ചേരുവകളിലൊന്നാണ് ഗ്രാമ്പു. ഗ്രാമ്പുവിന്റെ ഇല, മൊട്ട്, തൊലി, വേര് എന്നിവയെല്ലാം ഔഷധ ഗുണമുള്ളവയാണ്. ഗ്രാമ്പുവിന്റെ ഉണങ്ങിയ മുട്ടിൽ നിന്നെടുക്കുന്ന ഗ്രാമ്പു തൈലം വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഭാരതീയർ പാചകത്തിൽ വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. ശ്രീലങ്കയിലും ദക്ഷിണേന്ത്യയിലും കൃഷി ചെയ്തു വരുന്ന സുപ്രധാനമായ ഒരു സുഗന്ധദ്രവ്യമാണ് കറുവ. നിത്യഹരിത വനപ്രദേശങ്ങളും മഴക്കാടുകളും കറുവപ്പട്ടയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് നന്നായി വളർന്നു വരാറുണ്ട്. ജൈവാംശവും നീർവാർച്ചയുമുള്ളതുമായ മണ്ണാണ് ഈ വിളയ്ക്ക് ഉത്തമം. 1 മുതൽ 2 വർഷം വരെ പ്രായമായ തൈകൾ കാലവർഷാരംഭത്തോടെ പ്രധാന കൃഷിസ്ഥലത്ത് നടാം. ഇലഞ്ഞെട്ടുകൾക്ക് പച്ച നിറമുള്ള തൈകൾ വേണം തിരഞ്ഞെടുക്കുവാൻ. നടുന്നതിന് മുൻപ് മേൽമണ്ണും ഉണക്കിപ്പൊടിച്ച ഇലയും കൊണ്ട് കുഴി നിറയ്ക്കണം. സാധാരണഗതിയിൽ ഒരു കറുവമരം 8 മുതൽ 10 മീറ്ററോളം ഉയരത്തിൽ വളരുന്നു. നട്ട് 3 വർഷം കഴിയുമ്പോൾ തൊലി ശേഖരിക്കാൻ പ്രായമാവുന്നു. ശിഖരങ്ങൾ മുറിച്ച് അതിന്റെ തൊലി ശേഖരിച്ച് പാകപ്പെടുത്തിയെടുക്കുന്നതാണ് കറുവപ്പട്ട. മെയ് നവംബർ മാസങ്ങളിലാണ് പട്ട ശേഖരിക്കുന്നത്.

ഇരിക്കുക. ഈ സമയം പുതിയ ശാഖകൾ തളിരിട്ട് ഇളം ചുവപ്പുള്ള തളിരുകൾ മൂത്ത് പച്ച നിറമാകും. നീളമുള്ള പട്ടകൾ പുറത്തും ചെറിയവ അകത്തും വെച്ച് കൈകൊണ്ടമർത്തി ചുരുട്ടി കുഴലു പോലെയാക്കി അറ്റം ഭംഗിയായി വെട്ടിയതിനു ശേഷം തണലിൽ വേണം ഉണക്കാൻ. ഉണങ്ങുന്ന പട്ടയ്ക്ക് മഞ്ഞ നിറമാണ്. ആരോഗ്യത്തിനും ഉപാപചയത്തിനും കറുവപ്പട്ട ഏറെ ഗുണപ്രദമാകുന്നത് ഈ സംയുക്തത്തിന്റെ സാന്നിധ്യം മൂലമാണ്. മോണ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത്. പല്ലു സംബന്ധമായ പ്രശ്നങ്ങൾക്കും പ്രമേഹത്തിനും കറുവപ്പട്ട ഉപയോഗിക്കാറുണ്ട്. തൊലിക്ക് പുറമെ ഇതിന്റെ ഇലയും ഉപയോഗിക്കുന്നു. ഇലയിൽ നിന്നെടുക്കുന്ന എണ്ണ ഫ്ലേവറിംഗ് ഏജന്റായും പ്രിസർവേറ്റീവായും ഉപയോഗിക്കുന്നു. വൃക്ഷസുഗന്ധ വ്യഞ്ജനങ്ങളായ ജാതി, കറുവപ്പട്ട, ഗ്രാമ്പൂ എന്നിവയെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: മാണി.
1: നിർവഹണം വിനോദ് ബാബു എച്ച്.
2: കർഷക സോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
3: കിസാൻ വാണി.
4: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം, അഷ്ടബന്ധം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്.

0: അഷ്ടബന്ധം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. യേശുദാസും ചിത്രയും പാടിയത് രചന ചുവല്ലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം എ ടി ഉമ്മർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗിരിയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺസ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
2: ബച്ചോ കോ ട്രാൻസ്പെറന്റ്ലി അപ്നെ മാർക്ക് കെ ബാരേ മേ ജാൻകാരി മിലേ ഉൻ

0: उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये ओएसएम की व्यवस्था पहली बार देश में सीबीएसई ने इसको प्रयोग किया। उसमें कुछ विसंगति ध्यान में आ रही है, इसको मैं दायित्व लेता हूँ उसको इसे ठीक करा जाए। हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे।
1: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഡിജിപി. ഇഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ എഐ പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, എഐ വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
1: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ

0: മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് ഐപിഎൽ ഫൈനൽ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കു പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകളിൽ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യസെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ടെക്സ്റ്റൈൽ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അന്താരാഷ്ട്ര തലത്തിൽ വരെ എത്താവുന്ന വലിയ കരിയർ സാധ്യത ഇന്ന് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠനത്തിനുണ്ട്. അഭിനവ് വിഷ്ണു തുടരുന്നു.
3: ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയാൽ വിദ്യാർത്ഥികളുടെ പഠനം ഇവിടെ അവസാനിക്കുന്നില്ല. അവർക്ക് ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ബിടെക്കിന്റെ 2-ാം വർഷത്തിലേക്ക് പ്രവേശിക്കാം. ബിടെക് കഴിഞ്ഞ ശേഷം ടെക്സ്റ്റൈൽ മേഖലയിൽ എംടെക് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മാനേജ്മെന്റ് മേഖലയിൽ കരിയർ രൂപപ്പെടുത്താൻ MBA ചെയ്യാം. കേരളത്തിലെ കോളേജുകളിൽ നിന്നും ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിൽ പ്രവേശിക്കാം. അതിനുശേഷം എംടെക് വഴി ടെക്സ്റ്റൈൽ മേഖലയിൽ വിദഗ്ധരാകാം, അല്ലെങ്കിൽ MBA വഴി മാനേജ്മെന്റ് രംഗത്തേക്ക് കടക്കാം. അതിനുശേഷവും യാത്ര തുടരാം. PhD വഴി ഗവേഷണ രംഗത്തും പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. അതിനാൽ ടെക്സ്റ്റൈൽ ടെക്നോളജി ഒരു ചെറിയ കോഴ്സ് മാത്രമല്ല, കേരളത്തിലെ മികച്ച പോളിടെക്നിക് കോളേജുകളിൽ നിന്നും ആരംഭിച്ച് ദേശീയവും അന്താരാഷ്ട്രവുമായ തലത്തിൽ ഗവേഷണത്തിലേക്ക് എത്തുന്ന ഒരു വലിയ കരിയർ പാതയാണിത്. പണ്ടുകാലങ്ങളിൽ വസ്ത്രരംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കോട്ടൺ ഫൈബറാണ്. എന്നാൽ കാലക്രമേണ അത് മാറി, ആൾക്കാർ കൂടുതലായും പോളിസ്റ്റർ ഫൈബറിനെ ആശ്രയിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ന് ടെക്സ്റ്റൈൽ വ്യവസായം മൊത്തമായ മാറ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോട്ടൺ, പോളിസ്റ്റർ എന്നീ ഫൈബറിൽ നിന്നും മാറി എക്കോ ഫ്രണ്ട്ലി ഫാബ്രിക്കുകൾ, എക്കോ ഫ്രണ്ട്ലി ഫൈബറുകൾ, റീജനറേറ്റഡ് ഫൈബറുകൾ എന്നീ തലത്തിലേക്കാണ് ടെക്സ്റ്റൈൽ സെക്ടർ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് റീജനറേറ്റഡ് ഫൈബറുകൾ? അതായത് മരത്തൊലികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഫൈബറുകളെയാണ് റീജനറേറ്റഡ് ഫൈബറുകൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് വിസ്കോസ്, മൊഡാൽ, മൈക്രോമൊഡാൽ, ടെൻസിൽ എന്നിവയാണ് ഇതിലെ ചില ഫൈബറുകൾ. ഇന്ന് നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ പോയാൽ അധികമായും നമ്മൾക്കവിടെ നിന്നും തരുന്നത് റയോൺ ഉൽപ്പന്നങ്ങളാണ്. ഈ റയോണുകളെയാണ് ടെക്സ്റ്റൈൽ സെക്ടറിൽ വിസ്കോസ് എന്ന പേരിൽ വിളിക്കുന്നത്. യൂക്കാലിപ്റ്റസ്, പൈൻ പോലുള്ള മരുത്തലുകളിൽ നിന്ന്

കെമിക്കൽ പ്രോസസ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഫൈബറാണ് ഈ റീജനറേറ്റഡ് സെല്ലുലോസിക് ഫൈബർ. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള ജോക്കി പോലുള്ള കമ്പനികൾ പോലും ഈ റീജനറേറ്റഡ് ഫൈബറുകളെയാണ് കൂടുതലായും ആശ്രയിക്കുന്നത്. അവരുടെ ടാഗ് ലൈൻ തന്നെ ഫീൽ ലൈക്ക് എ ഹെവൻ, അതായത് നിങ്ങൾ സ്വർഗത്തിൽ പോയ പോലെ എന്നാണ് പരാമർശിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് ലോകം റീസൈക്കിൾഡ് മെറ്റീരിയലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഉപയോഗശേഷം നമ്മൾ വലിച്ചെറിയുന്ന വസ്ത്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ വസ്ത്രങ്ങളെയാണ് റീസൈക്കിൾഡ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് റിവൈവ, റിവിസ്കോ, റീഫിബ്ര പോലുള്ള ഫൈബറുകൾ. എന്താണ് ഈ റീജനറേറ്റഡ് ഫൈബറുകളുടെ പ്രത്യേകതകൾ? ഉദാഹരണത്തിന്, ലോകത്തിലെ ഏറ്റവും നല്ല ഫൈബർ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും കോട്ടൺ ഫൈബർ. എന്തെന്നാൽ കോട്ടൺ ഫൈബർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ധരിച്ചാൽ കിട്ടുന്ന കംഫേർട്ടാണ് അതിന്റെ ഉത്തരം. ഇതേ കംഫേർട്ടുകൾ തന്നെ നമുക്ക് റീജനറേറ്റഡ് ഫൈബർ ഉപയോഗിച്ചാലും ലഭിക്കും. അതിനാൽ തന്നെ കോട്ടണെ അപേക്ഷിച്ച് ഈ ഫൈബറുകൾക്ക് വിലയും താരതമ്യേന വളരെ കുറവാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്കോസ് അഥവാ റയോൺ ഫൈബർ ഉൽപ്പാദിപ്പിക്കുന്നത് ആദിത്യ ബിർള എന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ തന്നെ അവരുടെ 7 ബ്രാൻഡുകൾ പ്രവർത്തിക്കുന്നു. ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്ലാന്റുകളിലും നിരവധി ജോലി അവസരങ്ങൾ ലഭ്യമാണ്. ടെക്സ്റ്റൈൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തുള്ള നിരവധി കമ്പനികളിലും ജോലി ചെയ്യുന്നു. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ആപ്പിൾ കാലിഫോർണിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ ബാക്ക് കേസിൽ ഉപയോഗിക്കുന്ന കളറും അതിന്റെ ഡെവലപ്മെന്റും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്സ്റ്റൈൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ്. സോ ടെക്സ്റ്റൈൽ മേഖല എന്ന് പറയുന്നത് തുണി മാത്രമായി ഒതുങ്ങുന്ന ഒരു മേഖലയല്ല. തുണിക്ക് പുറമെ ഇലക്ട്രോണിക് എക്യുപ്മെന്റിലും ടെക്സ്റ്റൈൽ മേഖലയുടെ കുതിപ്പ് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇന്ത്യയിലെ ഒരു വർഷത്തെ കോട്ടൺ യാൻ പ്രൊഡക്ഷൻ എന്നത് ഏകദേശം 5.2 മില്യൺ ടണ്ണാണ്, അതായത് 52 ലക്ഷം ടൺ. മാൻമെയ്ഡ് ഫൈബർ യാൻ കൂടി ചേർന്നാൽ ഇതിന്റെ ഉൽപ്പാദനം വളരെ വലുതാണ്. ഇന്ത്യ ലോകത്തിലെ 2 വലിയ യാൻ എക്സ്പോർട്ടറാണ്. ഇന്ത്യയിലെ സ്പിന്നിങ്ങും വീവിംഗ് ഇൻഡസ്ട്രിയും ടോട്ടൽ പ്രൊഡക്ഷൻ വാല്യൂ നോക്കിയാൽ ഏകദേശം 93.7 ബില്യൺ US ഡോളർ വരും. അതിനാലാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ 2 ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. മാൻമെയ്ഡ് ഫൈബർ സെക്ടർ മാത്രം ചില മേഖലകളിൽ ഡെയിലി 6.5 കോടി മീറ്റർ ഫാബ്രിക് വരെ നിർമ്മിക്കുന്നു. ഇന്ത്യയിലെ ടോപ്പ് ടെക്സ്റ്റൈൽ കമ്പനീസിനെ പറ്റി ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസ് എടുത്താൽ അതിൽ ഒന്നാമത് നിൽക്കുന്നത് അരവിന്ദ് ലിമിറ്റഡ് എന്ന അഹമ്മദാബാദിലെ ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഏകദേശം റവന്യൂ 12,300 കോടി രൂപയാണ്. ഈ കമ്പനി നിർമ്മിക്കുന്നത് ഡെനിം, ഫാബ്രിക്, ഗാർമെന്റ്സ് എന്നിവയാണ്. ഇന്ത്യയിലെ 2 ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ കമ്പനിയാണ് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്. ഏകദേശം 8,300 കോടി രൂപയാണ് വർദ്ധമാൻ ടെക്സ്റ്റൈൽസിന്റെ റവന്യൂ. അത് കഴിഞ്ഞാൽ റേമണ്ട് ലിമിറ്റഡ് എന്ന കമ്പനി 7,500 കോടി, വെൽസ്പൺ എന്ന കമ്പനി 6,900 കോടി എന്നിവയാണ്. സോ ഇത്തരം വലിയ കമ്പനികളിലാണ് ടെക്സ്റ്റൈൽ ഡിപ്ലോമ പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് ജോലി നേടാൻ സാധിക്കുന്നത്. ടെക്സ്റ്റൈൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുപരി ക്രിയേറ്റിവിറ്റിയാണ് കൂടുതലായി ഈ മേഖലയിൽ ആവശ്യമാകുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ കഴിവിനും ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് എത്രത്തോളം സാലറി നേടാൻ സാധിക്കുമോ അത്രത്തോളം സാലറി ആ വിദ്യാർത്ഥിക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടക്കക്കാരൻ എന്ന നിലയിൽ ഏറ്റവും കുറവ് ശമ്പളം ലഭിക്കുന്നത് 17,500 രൂപയാണ്. അതിനുശേഷം എക്സ്പീരിയൻസിനും അവരുടെ കഴിവിനും അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന സാലറി പാക്കേജുകൾ നേടാൻ സാധിക്കുന്നതാണ്. ഇന്ന് പല വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ സ്കിൽ ബേസ്ഡ് കോഴ്സായ ടെക്സ്റ്റൈൽ ടെക്നോളജി പോലുള്ള മേഖലകൾ വേഗത്തിൽ ജോലി നേടാൻ സഹായിക്കുന്നവയാണ്. ഒരു വിദ്യാർത്ഥി ശരിയായ ദിശയിൽ ശ്രമിച്ചാൽ ഒരു ചെറിയ നൂൽ മുതൽ ലോകവിപണി വരെ എത്താൻ സാധിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ നിങ്ങളുടെ ഭാവി ഒരു ഉറച്ച കരിയറിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. സർക്കാർ പോളിടെക്നിക് കോളേജുകളിൽ ഇപ്പോൾ അഡ്മിഷനുകൾ തുടങ്ങാൻ പോവുകയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തൂ. നിങ്ങളുടെ കരിയർ ഇന്ന് തന്നെ നിർമ്മിക്കാൻ ആരംഭിക്കൂ. ടെക്സ്റ്റൈൽ ടെക്നോളജി ഒരു കോഴ്സ് മാത്രമല്ല, ഒരു ജീവിത വഴിയാണ്. നമ്മൾ ധരിക്കുന്ന ഓരോ വസ്ത്രത്തിന്റെ പിന്നിലും ഒരു ടെക്സ്റ്റൈൽ പ്രൊഫഷണലിന്റെ പരിശ്രമമുണ്ട്. സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ഡ്യൂറബിലിറ്റി എന്നിവയെക്കുറിച്ചുമാണ്. ഒരു നല്ല ഫാബ്രിക് ഉണ്ടാക്കാൻ ആദ്യം ഫൈബറിനെ മനസ്സിലാക്കണം. അതിനുശേഷം സ്പിന്നിങ് അഥവാ യാൺ നിർമ്മാണം.
ഫൈബറിൽ നിന്നും നൂലുണ്ടാക്കുന്ന പ്രോസസ്സാണ് സ്പിന്നിങ്. ഇവിടെ പഠിക്കുന്നത് ബ്ലോറൂം, കാർഡിംഗ്, ഡ്രോയിങ്, റിംഗ് സ്പിന്നിങ്, ഓപ്പൺ എൻഡ് സ്പിന്നിങ്, യാൺ ക്വാളിറ്റി കൺട്രോൾ എന്നാണ്. ഇതാണ് ടെക്സ്റ്റൈൽ മേഖലയിലെ ബാക്ക് ബോൺ എന്ന് വിളിക്കുന്നത്. വീവിംഗ് അഥവാ തുണി നിർമ്മാണം, നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് വീവിംഗ്. വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ലൂം മെഷീൻസ്, ഹാൻഡ്ലൂം, പവർ ലൂം, റാപ്പിയർ ലൂം, എയർജെറ്റ് ലൂം, സൾസർ ലൂം, നൂതന ലൂമായിട്ടുള്ള ഇറ്റ്മ ലൂമിനെ കുറിച്ച് പോലും വിദ്യാർത്ഥികൾ പഠിക്കുന്നു. കൂടാതെ വാർപ്പ് വെഫ്റ്റ് കോൺസെപ്റ്റ്, എന്തെല്ലാം ഡിസൈനുകളാണ് ഫാബ്രിക്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്, ക്യാഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് പോലുള്ള പഠനങ്ങളും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. ഒരു സാധാരണ നൂൽ ഒരു മനോഹരമായ വസ്ത്രമാകുന്ന ഘട്ടം ഇതാണ്. അടുത്തതായി ഡൈയിങ് ആൻഡ് പ്രിന്റിംഗ്. വസ്ത്രങ്ങൾക്ക് നിറം നൽകുന്നത് ഒരു ആർട്ടും ഒരു സയൻസുമാണ്. ഇവിടെ പഠിക്കുന്നത് ഡൈയിങ് ടെക്നിക്കുകൾ, പ്രിന്റിംഗ് മെത്തേഡുകൾ, കളർ ഫാസ്റ്റ്നെസ് എന്നിവയാണ്. പണ്ടുകാലങ്ങളിൽ ഡയറക്റ്റ് ഡൈ ഉപയോഗിച്ചാണ് ഫാബ്രിക് ഡൈ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് എല്ലാം മാറി. ഇപ്പോൾ വാഡ് ഡൈ, സിന്തറ്റിക് ഡൈസ് ആയിട്ടുള്ള നാഫ്തോളസോയിക് ഡൈസ്, റിയാക്റ്റീവ് ഡൈസ്, അങ്ങനെ നിരവധി മറ്റു ഡൈകൾ ഉപയോഗിച്ചാണ് ഫാബ്രിക് ഡൈ ചെയ്യുന്നത്. കൂടാതെ പ്രിന്റിംഗ് മെത്തേഡുകൾ ഉണ്ട്. കൂടുതലായും ബ്ലോക്ക് പ്രിന്റിംഗ് മെത്തേഡിനെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സ്ക്രീൻ പ്രിന്റിംഗ്, റോളർ പ്രിന്റിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഫാബ്രിക്കിന്റെ മേൽ പ്രിന്റിംഗ് ചെയ്യുന്നത്. അതിനുശേഷം കളർ ഫാസ്റ്റ്നെസ്. നമ്മൾ ഡൈ ചെയ്തതിനു ശേഷം ആ ഡൈ മെറ്റീരിയൽ ഫാബ്രിക്കിലെ ഉറച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് കളർ ഫാസ്റ്റ്നെസ് എന്ന് വിളിക്കുന്നത്. അതിനായി നിരവധി കെമിക്കൽ മെത്തേഡുകൾ നമ്മൾ ചെയ്യുന്നു. നമ്മൾ ധരിക്കുന്ന ഓരോ നിറമുള്ള വസ്ത്രത്തിനു പിന്നിലും ഈ വിജ്ഞാനമുണ്ട്. ഏറ്റവും അവസാനമായി ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് അഥവാ നിർമ്മിച്ച വസ്ത്രങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനെയാണ് ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ പ്രധാനമായ ഒരു ഘട്ടമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഫൈബർ ടെസ്റ്റിംഗ്, യാൺ ടെസ്റ്റിംഗ്, ഫാബ്രിക് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ഇവയുടെയെല്ലാം സ്ട്രെങ്ത് ടെസ്റ്റിംഗ്, ഷ്രിങ്കേജ് ടെസ്റ്റിംഗ്, കളർ ഫാസ്റ്റ്നെസ് ടെസ്റ്റിംഗ് എന്നിവയാണ്. ഇവിടെയാണ് ഒരു വസ്ത്രത്തിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുന്നത്. ഏറ്റവും അവസാനമായി ഗാർമെന്റ് ടെക്നോളജി. ഫാബ്രിക് ഒരു വസ്ത്രമാകുന്ന മേഖലയാണ് ഗാർമെന്റ് ടെക്നോളജി. ഇവിടെ പഠിക്കുന്നതാണ് പാറ്റേൺ മേക്കിംഗ്, കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ്, പ്രൊഡക്ഷൻ പ്ലാനിംഗ്. ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയി നമുക്ക് വേണമെങ്കിൽ ഫാഷൻ ആൻഡ് അപ്പാരൽ മാനുഫാക്ചറിംഗ് എന്ന് വിളിക്കാം. ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗിനോട് അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റൈൽ കമ്മിറ്റി പോലുള്ള കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ സാധിക്കുന്നതാണ്. ഈ സ്ഥാപനങ്ങളിൽ നേരിട്ട് ടെക്സ്റ്റൈൽ കമ്മിറ്റിയുടെ വെബ്സൈറ്റ് മുഖേന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡിപ്ലോമ പഠനത്തിന് ശേഷം നിശ്ചിത എക്സ്പീരിയൻസ് കൂടെയാണ് ഈ തസ്തികകളിലേക്ക് ടെക്സ്റ്റൈൽ കമ്മിറ്റി അനിവാര്യമായി ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റൈൽ കമ്മിറ്റി വെബ്സൈറ്റ് മുഖേന പ്രസ്തുത തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ത്യയിലെ ഗാർമെന്റ് സെക്ടർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഭാഗത്തിലൊന്നാണ്. ഇന്ത്യയിലെ ഗാർമെന്റ് മാർക്കറ്റ് സൈസ് ഏകദേശം 100 മുതൽ 110 ബില്യൺ ഡോളർ വരെ ആണ്. ഇതിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് വാല്യൂ വലിയ പങ്ക് വഹിക്കുന്നു. എക്സ്പോർട്ട് സെക്ടർ മാത്രം 16 മുതൽ 18 ബില്യൺ US ഡോളർ വരെയാണ്. ഇന്ത്യ ലോകത്തിലെ ടോപ്പ് ഗാർമെന്റ് എക്സ്പോർട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഗാർമെന്റ് സെക്ടർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വുമൺ എംപ്ലോയ്മെന്റും ഗാർമെന്റ് സെക്ടറിൽ വളരെ കൂടുതലാണ്. MSME സെക്ടർ കൂടുതലായും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഗാർമെന്റ് മേഖലയാണ്. ഇന്ത്യൻ ഗാർമെന്റ് സെക്ടർ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്ക് വഹിക്കുന്നു. ഒരു സാധാരണ ഷർട്ടിന് പിന്നിൽ ഒരു വലിയ വ്യവസായം പ്രവർത്തിക്കുന്നു. അതാണ് ഇന്ത്യൻ ഗാർമെന്റ് മേഖലയുടെ ശക്തി. ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയേക്കാം. എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി ടെക്സ്റ്റൈൽ ടെക്നോളജി തിരഞ്ഞെടുക്കണം? ഇന്നത്തെ ലോകത്ത് പല കോഴ്സുകൾ പഠിച്ചിട്ടും ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ടെക്സ്റ്റൈൽ ടെക്നോളജി ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സാണ്. സ്പിന്നിംഗ് മില്ലുകൾ, ഗാർമെന്റ് ഇൻഡസ്ട്രികൾ, എക്സ്പോർട്ട് കമ്പനികൾ, സ്വന്തമായ ഒരു മിനിസ്ട്രി അതായത് ടെക്സ്റ്റൈൽ മിനിസ്ട്രി എന്നിവയുള്ള നമ്മൾ പഠനം കഴിഞ്ഞാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ രാജ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അവസരങ്ങൾ ഒരിക്കലും കുറയുന്നില്ല. നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഒരിക്കലും നിർത്തില്ല. അതിനാൽ ഈ മേഖലയിൽ ജോലി സാധ്യതയും ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് വെറും തിയറി പഠനം മാത്രമല്ല, മെഷീനുകളുമായി പ്രവർത്തിക്കുന്ന പ്രാക്ടിക്കൽ സ്കില്ലാണ് പ്രാധാന്യം. സ്കിൽ ഉള്ളവരെ ഇൻഡസ്ട്രി എപ്പോഴും ആവശ്യപ്പെടും. ഡിപ്ലോമ കഴിഞ്ഞാൽ ബിടെക് വേണ്ടവർക്ക് ബിടെക്കിനും ബിടെക്കിന് ശേഷം എംടെക്കോ MBAയോ പഠിക്കാനും അതിനുശേഷം PhD വരെ പോകാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കും. അതായത് ഈ കോഴ്സ് ചെറിയതല്ല, വലിയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഒന്നാണ് എന്ന് സാരം. പ്രൈവറ്റ് സെക്ടർ മാത്രമല്ല, ഗവൺമെന്റ് മേഖലകളിലും അവസരമുണ്ട്.
ടെക്സ്റ്റൈൽ കമ്മിറ്റി, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽ, MSME, കേരള PSC കീഴിലുള്ള നിരവധി ജോലി അവസരങ്ങൾ എന്നിവയെല്ലാം ഇവയിലൊന്നാണ്. ഒരു ചെറിയ തീരുമാനം നിങ്ങളുടെ ജീവിതം മാറ്റാം. ടെക്സ്റ്റൈൽ ടെക്നോളജി തിരഞ്ഞെടുക്കുന്നത് ജോലി നേടാനുള്ള വഴിയല്ല, ഒരു സ്ഥിരമായ കരിയർ നിർമ്മിക്കുന്ന തീരുമാനമാണ്.

SSLC അഥവാ 10th പാസ്സായിരിക്കണം. അപേക്ഷിക്കുന്ന വിധം: കേരളത്തിലെ ഡിപ്ലോമ അഡ്മിഷൻ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരള വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പോളി അഡ്മിഷൻ .org എന്ന വെബ്സൈറ്റിലൂടെ 10ാം തരം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ സ്റ്റെപ്പുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക, കോഴ്സ് തിരഞ്ഞെടുക്കുക, അതായത് ടെക്സ്റ്റൈൽ ടെക്നോളജി കോഴ്സ് സെലക്ട് ചെയ്യുക, കോളേജ് ഓപ്ഷൻ നൽകുക. കേരളത്തിൽ 3 പോളിടെക്നിക്കുകളാണ് ഈ ടെക്സ്റ്റൈൽ ടെക്നോളജി കോഴ്സുകളുള്ളത്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കണ്ണൂർ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കൊരട്ടി, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രം. അതിനുശേഷം ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക, അപ്ലിക്കേഷൻ ഫീ പേ ചെയ്യുക. അഡ്മിഷൻ മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. SSLC മാർക്ക് അടിസ്ഥാനമാക്കിയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം അലോട്ട്മെന്റ് പ്രോസസ് വഴി നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും. നിങ്ങൾ നൽകിയ ഓപ്ഷൻ അനുസരിച്ച് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കണ്ണൂരിലോ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കൊരട്ടിയിലോ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രത്തോ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും. സാധാരണയായി മെയ് ജൂൺ മാസങ്ങളിലാണ് അപ്ലിക്കേഷൻ ആരംഭിക്കുന്നത്. ആയതിനാൽ തന്നെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ പഠനം കഴിയുന്നതിന് മുമ്പ് തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നതാണ്. അതായത് ഒരു വിദ്യാർത്ഥി 6 സെമസ്റ്റർ പഠന കാലയളവിൽ 5ാം സെമസ്റ്റർ കഴിയുമ്പോഴേക്കും കമ്പനി വന്ന് പ്ലേസ്മെന്റ് ചെയ്ത് എടുത്തുകൊണ്ടുപോകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്ന മേഖലകൾ സ്പിന്നിംഗ് മില്ലുകൾ, വീവിംഗ് യൂണിറ്റുകൾ, ഗാർമെന്റ് ഇൻഡസ്ട്രികൾ, ടെക്സ്റ്റൈൽ പ്രോസസിംഗ് യൂണിറ്റുകൾ, എക്സ്പോർട്ട് കമ്പനികൾ മുതലായവയിലാണ്. ഡിപ്ലോമ കഴിഞ്ഞാൽ ലഭിക്കുന്ന ജോലികൾ എന്തെല്ലാമെന്നാൽ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, മെഷീൻ ഓപ്പറേറ്റർ, ക്വാളിറ്റി കൺട്രോളർ, ലാബ് ടെക്നീഷ്യൻ, മെയിൻ്റെനൻസ് സ്റ്റാഫ്, മെർച്ചൻഡൈസർ, ഡിസൈനർ എന്നിവയാണ്. ഇവ എൻട്രി ലെവൽ ജോലികളാണ്. പക്ഷേ എക്സ്പീരിയൻസ് കൂടി വരുമ്പോൾ വലിയ സ്ഥാനങ്ങളിലേക്ക് വളരാൻ സാധിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഡിപ്ലോമ പഠനം പൂർത്തിയാക്കി എല്ലാ വിഷയങ്ങളും പാസ്സാകുന്ന വിദ്യാർത്ഥിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് 17,500 രൂപയും ഏറ്റവും കൂടിയ സാലറി എന്നത് അവരുടെ സ്കില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയുമായിരിക്കും. എക്സ്പീരിയൻസ് ലഭിക്കുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രികളിലും ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിരിക്കും. ചില വിദ്യാർത്ഥികൾ ആദ്യം ജോലി തിരഞ്ഞെടുക്കും, ചിലർ ഹയർ സ്റ്റഡീസായി ബിടെക് തുടരുകയും ചെയ്യും. ഇരുവിധവും ഈ കോഴ്സ് തുറന്നു തരുന്ന വഴികളാണ്. ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്ലോമ പഠനം കഴിഞ്ഞാൽ ജോബ് തേടേണ്ടി വരില്ല, ജോബ് നിങ്ങളെ തേടി വരും. സ്കിൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഒരിക്കലും അവസരക്കുറവുണ്ടാകില്ല. ബിടെക് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് നേരിട്ടും അല്ലാതെ എൻട്രൻസ് എക്സാം വഴിയും ഹയർ എഡ്യൂക്കേഷന് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന്, ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിക്ക് ഗേറ്റ് പോലുള്ള എക്സാമിനേഷൻസ് എഴുതി ഇന്ത്യയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളായ NIT, IIT പോലുള്ള സ്ഥാപനങ്ങളിൽ MTech ടെക്സ്റ്റൈൽ ടെക്നോളജിക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ JEE പോലുള്ള എക്സാമിനേഷൻസ് എഴുതി വിദ്യാർത്ഥികൾക്ക് NIT ജലന്ധർ, IIT ഡൽഹി പോലുള്ള സ്ഥാപനങ്ങളിൽ ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജിക്കും അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. നേരിട്ട് ബിടെക് അഡ്മിഷൻ നേടാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ട യോഗ്യത +2 സയൻസ് പഠനം പൂർത്തീകരിക്കണം എന്നുള്ളത് മാത്രമാണ്. +2 സയൻസ് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിക്ക് നേരിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയോ കേരളത്തിന് പുറത്തുള്ള പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി 4 വർഷവും MTech ടെക്സ്റ്റൈൽ ടെക്നോളജി 2 വർഷവുമാണ്. ഡിപ്ലോമ പഠനം പൂർത്തീകരിച്ചാൽ 4 വർഷത്തിന് പകരം വിദ്യാർത്ഥികൾ കേവലം 3 വർഷം പഠിച്ചാൽ മതിയാകും. നേരിട്ട് 2ാം വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രിയായി അഡ്മിഷൻ നേടാൻ സാധിക്കും. SSLC പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ജോലി നേടാൻ ആവശ്യമുണ്ടെങ്കിൽ +2 പഠിക്കുന്നതിന് പകരം നേരിട്ട് പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. 3 വർഷ ഡിപ്ലോമ കോഴ്സ് പൂർത്തീകരണത്തിന് ശേഷം ഒന്നുകിൽ വിദ്യാർത്ഥിക്ക് നേരിട്ട് ജോലിക്ക് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ തുടർ പഠനത്തിനായി ലാറ്ററൽ എൻട്രിയായി ബിടെക് 2ാം വർഷത്തിലേക്ക് നേരിട്ട് അഡ്മിഷൻ നേടാനും സാധിക്കുന്നതായിരിക്കും. പോളിടെക്നിക് കോളേജ് ഡിപ്ലോമ കോഴ്സുകളിൽ ലാറ്ററൽ എൻട്രിയായി നേരിട്ട് 2ാം വർഷത്തിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും polyadmission.org എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനായി നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്തെന്നാൽ +2 സയൻസ് പഠിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ IT കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥിയായിരിക്കണം. ഈ 2 വിദ്യാർത്ഥിക്കും നേരിട്ട് ഡിപ്ലോമ കോഴ്സുകൾക്ക് 2ാം വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രിയായി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ധരിച്ചിരിക്കുന്ന ഈ

0: വസ്ത്രം കേവലം ഒരു നൂലോ തുണിയോ മാത്രമല്ല, അത് നൂതനമായ സാങ്കേതിക വിദ്യയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് വസ്ത്രം തുന്നുന്ന ജോലിയാണെന്നാണ്. എന്നാൽ ഓർക്കുക, ലോകത്തെ വിറപ്പിക്കുന്ന, യുദ്ധവിമാനങ്ങൾക്കും ബഹിരാകാശത്ത് മനുഷ്യകവചമാക്കുന്ന സ്പേസ് സ്യൂട്ടുകൾക്കും പിന്നിൽ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗിന്റെ ബുദ്ധിയുണ്ട്. നിങ്ങൾ ഇന്നെടുക്കുന്ന ഈ തീരുമാനം നിങ്ങളുടെ ജീവിതം മാത്രമല്ല, ഈ ലോകത്തിന്റെ തന്നെ ഭാവിയെ മാറ്റാൻ പോകുന്ന ഒന്നായിരിക്കും. ഫാസ്റ്റ് ഫാഷൻ മൂലം മലിനമാകുന്ന ഭൂമിയെ രക്ഷിക്കാൻ പരിസ്ഥിതി സൗഹാർദ്ദമായ തുണിത്തരങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. മനുഷ്യ ശരീരത്തിനുള്ളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ടെക്സ്റ്റൈൽസ് വികസിപ്പിക്കേണ്ടത് നിങ്ങളാണ്. പലരും നടക്കാൻ മടിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് പുതിയ ചരിത്രങ്ങൾ പിറക്കുന്നത്. ടെക്സ്റ്റൈൽ ടെക്നോളജി അത്തരമൊരു വഴിയാണ്. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയുണ്ട്, ടെക്നോളജിയുണ്ട്, അതിലുപരി വലിയ കരിയർ സാധ്യതയുമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകതയും സാങ്കേതിക മികവും ചേർത്തുവെച്ച് പുതിയൊരു ലോകം നമുക്ക് നെയ്തെടുക്കാം. വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറാവുക, കാരണം ലോകം മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റമാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു മികച്ച ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
1: ടെക്സ്റ്റൈൽ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗം ലെക്ചറർ അഭിനവ് വിഷ്ണു സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: തൊഴിൽ വാർത്തകൾ. ഇന്ത്യൻ നേവി 2027 ജനുവരിയിൽ ആരംഭിക്കുന്ന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എക്സിക്യൂട്ടീവ് IT വിഭാഗത്തിലാണ് ഒഴിവുകൾ. ഷോർട്ട് സർവീസ് കമ്മീഷൻ പ്രകാരമുള്ള നിയമനമാണ്. അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. പരിശീലനം ഏഴിമലയിലുള്ള നേവൽ അക്കാദമിയിൽ നടക്കും. 10-ാം ക്ലാസ്സിലോ +2-ലോ ഇംഗ്ലീഷിൽ 60% മാർക്കോടെ നേടിയ കമ്പ്യൂട്ടർ സയൻസ്, IT അനുബന്ധ വിഷയങ്ങളും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ MSc, BE, BTech, MTech എന്നിവയിലേതെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ IT BCA അല്ലെങ്കിൽ BSc MCA യോഗ്യതകൾ. ബിരുദതലത്തിൽ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ അഭിമുഖത്തിലൂടെ തെരഞ്ഞെടുക്കും. 2002 ജനുവരി 2-നും 2007 July 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപേക്ഷകർ. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ സബ് ലഫ്റ്റനന്റ് റാങ്കിൽ 56,100 രൂപ അടിസ്ഥാന ശമ്പളത്തോടെയും മറ്റ് അലവൻസുകളോടെയും നിയമിക്കും. നേവൽ അക്കാദമിയിൽ 6 ആഴ്ചത്തെ നേവൽ ഓറിയന്റേഷൻ കോഴ്സ് പൂർത്തിയാക്കണം. തുടർന്ന് നേവി കപ്പലുകളിലും പരിശീലന കേന്ദ്രങ്ങളിലുമായി പ്രൊഫഷണൽ ട്രെയിനിങ്ങും ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 1. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റീഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. റായ്പൂർ ഡിവിഷനിലാണ് അവസരം. ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിൽ 1,363 ഒഴിവും വാഗൺ റിപ്പയർ ഷോപ്പിൽ 281 ഒഴിവുമുണ്ട്. വിവിധ ട്രേഡുകളിലായാണ് ഒഴിവ്. ITI-ക്കാർക്ക് അപേക്ഷിക്കാം. 1 വർഷമാണ് പരിശീലനം. +2 സമ്പ്രദായത്തിലുള്ളതും കുറഞ്ഞത് 50% മാർക്കോടെ നേടിയതുമായ 10-ാം ക്ലാസ് വിജയം കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI വിജയവുമാണ് യോഗ്യത. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമാനുസൃതമായ സ്റ്റൈപ്പൻഡ് ലഭിക്കും. 15 മുതൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 10 വർഷത്തെ വയസ്സളവ് ലഭിക്കും. 10-ാം ക്ലാസ് ITI മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. www.apprenticeshipindia.gov.in അപേക്ഷകർ രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.sccr.indianrailways.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 4.
1: ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

ആകാശവാണി കണ്ണൂർ. കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി. കാവ്യവിചാരം.

0: കവിതയും താളവും ആലങ്കോട് ലീലാകൃഷ്ണൻ സംസാരിക്കുന്നു.
1: മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടെന്ന എഴുത്തുകൾ പതിനാലിന് ആറ് ഗണം പാദം രണ്ടിലും ഒന്നുപോൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും നടുക്ക് എതി പാദാതിപ്പൊരുത്തം ഇത് കേകയാംന്ന് കേട്ടാൽ ആകെ സങ്കീർണമായ വൃത്തശില്പം വാസ്തുത്തിൽ കേകയാണ്. കേക സത്യത്തിൽ ഗദ്യമാണ്. പച്ച ഗദ്യത്തെ താളപ്പെടുത്താൻ ഒരു നിയമം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ശാഖയും ഇലകളും പൂക്കളുമില്ലാത്തൊരു ജീവിത തമോവൃക്ഷം വിണ്ട് വാർന്നൊലിക്കുന്ന ചൂടെഴും ചറം പോലെ വിരഹാർത്തിയും ആർദ്രഗംഭീരം അലിയുടെ നാദവും ഉറുദുവും ഉരുകിച്ചേരും ഗാനലായനി ഒഴുകുമ്പോൾ ചിരബന്ധിതം ഏതോ രാഗസന്താപം ഹാർമോണിയത്തിൻ ചകിതവാദായനം ഭേദിക്കുന്നു ഹൃദയാന്തരം ഋതുശൂന്യമാം വർഷങ്ങൾ തൻ തബല ധിനിധിനിക്കുന്നു. വളരെ കൃത്യമായ ഒരു ഖണ്ഡിക, അങ്ങനെ എഴുതാം. സത്യത്തിൽ ഇത് കേകയാണ്, ഊന കേക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ.
2: ശാഖയുമിലകളും പൂക്കളുമില്ലാത്തൊരു ജീവിത തമോ വൃക്ഷം വിണ്ടുവാർന്നൊലിക്കുന്ന
1: എന്നിങ്ങനെ ഈ കേകയെ ചിലയിടത്ത് ഊനപ്പെട്ടിരുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ചൊല്ലാം, അങ്ങനെ ചൊല്ലണോ എന്ന് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ ചൊല്ലാവുന്ന ഒരു ഘടന ബാലചന്ദ്രൻ ഗദ്യത്തിലാക്കിയ കവിതാശില്പത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ ഗദ്യത്തിൽ എഴുതപ്പെട്ട നിങ്ങളുടെ ഏത് പുതിയ കവികളുടെ കവിത വായിച്ചാലും സൂക്ഷ്മമായി ഷീജാവാക്കത്തിന്റെ കവിതയിലൊക്കെ ധാരാളം ഈ ശിഥിലമായ നാട്ടുതാളങ്ങൾ അത് അങ്ങോട്ടും കൂടും അക്ഷരം കുറയ്ക്കുകയാണ്. എത്രയോ കവിതകൾ അങ്ങനെ ഇടശ്ശേരി എഴുതിയിട്ടുണ്ട്, കൃത്യമായ വൃത്തം പറയാൻ പറ്റില്ല.
2: മാമരം കൊച്ചും തണുപ്പത്ത് താഴ്വര പുത്തൊരു കുന്നത്ത് മൂടി പൂതച്ചു കിടക്കും കാറ്റേ മൂളി കൂടിച്ചു പറന്നാൾ.
1: ഇതിന് വൃത്തമില്ല, ഇതൊരു താളഘടന മാത്രമേ ഉള്ളൂ. ഏതോ ഒരു വൃത്തത്തിന്റെ ശില്പത്തിന്റെ അവ്യക്ത സൂചനയുള്ളൂ.
2: കെട്ടിട്ടില്ലേ തുടി കൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലം പല്ലുകൾ അയ്യയ്യാവര വമ്പിളി പൂങ്കല മെയ്യിലണിഞ്ഞ കരിമ്പൂതം.
1: അതിന്റെ വൃത്തം നിലനിൽക്കുന്ന ഏതെങ്കിലും വൃത്തശാസ്ത്രമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാ. അതിന് വേണമെങ്കിൽ നമ്മൾ എ ആർ രാജരാജവർമ്മയ്ക്ക് വൃത്തത്തിലാക്കാൻ പണിപ്പെടാൻ പറ്റും, പക്ഷെ അങ്ങനെ പണിപ്പെടേണ്ടതില്ല. അങ്ങനെ എഴുതിയിട്ടും ഒരു കവി ആ കാലത്ത് നിന്നു. വൃത്തത്തിന് വലിയ പ്രാധാന്യമുള്ള കാലത്ത് ഇടശ്ശേരിയാണ് ഇങ്ങനെ എണ്ണമറ്റ താളങ്ങളെ വൃത്തങ്ങളാക്കി കൊണ്ടുവന്നത്. എത്രയോ കവിതകൾ നമുക്ക് അങ്ങനെ ഉദാഹരിക്കാൻ പറ്റും.
2: സമയമായി സമയമായി തേരിറങ്ങുകമ്പേ സകല ലോക പാലനൈക സമയമതാലമ്പേ.
1: അത് നമുക്ക് ചടുലമായും അല്ലാതെയും പാടാം. നിർമ്മാല എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്
2: സമയമായി സമയമായി തേരിറങ്ങുകമ്പേ സകല ലോക പാലനൈക സമയമതാലമ്പേ ത്തിമിത്തിമിത്തിമിത്തിമിത്തിമിയിലാണ്
1: നിൽക്കുന്നത്. അതേസമയം
2: സമയമായി സമയമായി തേരിറങ്ങുകമ്പേ സകല ലോക പാലനൈക സമയമതാലമ്പേ തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്തകിടത്
1: തന്നെ നമുക്ക് തിശ്രഗതിയിലും ചതുരശ്രഗതിയിലും നീട്ടുകയോ കുറുക്കുകയോ ചെയ്യാം. ഇടശ്ശേരിയുടെ കവിതയൊക്കെ എത്രയോ ഉദാഹരിക്കാം. ചങ്ങമ്പുഴയുടെ എത്രയോ കവിതകൾ ഇങ്ങനെ കനക

ഇത് സത്യത്തിൽ അതുവരെ നിലനിൽക്കുന്ന ഒരു വൃത്തത്തിലും പെടാത്ത താളം. ഇത് ഏതോ അക്ഷരം ഒരു വൃത്തത്തിൽ അക്ഷരം രണ്ടക്ഷരം കുറച്ച് ഒരു നാടോടി താളത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ഇങ്ങനെ നാട്ടുതാളങ്ങളെ ഇത്രയേറെ ഉപയോഗിച്ച ഈ കുംഭതാളവും മർമ്മതാളവും കുണ്ടനാച്ചി താളവും അടക്കമുള്ള ദേശി താളവഴക്കങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച നീലക്കുയിലേ നീലക്കുയിലേ നീ എന്തെന്നോട് മുണ്ടാത്തു പോലുള്ള കവിതകളിൽ രമണനിലെ പല പല പാഠഭാഗങ്ങളിൽ പൂതപ്പാട്ടിൽ തന്നെ നിശൂന്യത നടമാടും പാതിര തന്മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം തലമുടിയും വേറിടുത്തലസമവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും നേരവും നെറിയും വിട്ട വഴിപോം ചെറുവാല്യക്കാരെ അവളാകർഷിച്ചതിചതുരം ഏഴുനില മാളികയായി തോന്നും കരിമ്പന മേലവരെ കേറ്റി കുരലിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു വൃത്തത്തിന്റെ ഘടനയല്ല, ദണ്ഡക സ്വഭാവമുള്ള നിശൂന്യത തക്ക തക്ക തക്ക തക്ക അങ്ങനെ തക്ക തക്കിട തന്നെ പല രീതിയിൽ അത് അങ്ങനെ ചൊല്ലി നോക്കിയിട്ടില്ല. ഇതിലെല്ലാ വരികളും അഞ്ച് ഗതികളിൽ തിശ്രം മിശ്രം ചതുരശ്രം ഖണ്ഡം സങ്കീർണം ഈ അഞ്ച് ഗതികളിലാണ് മലയാളത്തിന്റെ താളം മുഴുവൻ സംഭരിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത തലമുറയിലെ കുട്ടികൾ ഗതി അഞ്ചും കെട്ട കവികളായി മാറരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് ഇത്രയും പറയുന്നത്. കാരണം ഇതൊരു വലിയ സാധ്യതയാണ് നമുക്ക് അന്വേഷിച്ചു പോകേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ പുതിയ കുട്ടികൾ പലരും എഴുതുന്ന ഷീജാവക്കൊക്കെ ധാരാളം ഇങ്ങനത്തെ താളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അന്തിക്കള്ളും പ്രണയഷാപ്പും പോലുള്ള കവിതകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ധാരാളം ബാലചന്ദ്രൻ ഇത് എത്രയോ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു ഗുണം എന്താ അറിയോ, ഇപ്പം പുലരുവാനേഴര രാവേയുള്ളൂ അതൊരു നിലനിൽക്കുന്ന വൃത്തത്തിൽ എഴുതിയതല്ല, പൂങ്കോടി കുഴി തുടങ്ങി ആ വരി കേട്ടാ നിങ്ങൾക്ക് എന്താ തോന്നുക, പുലരുവാനേഴര രാവേയുള്ളൂ എന്ന് കേൾക്കുമ്പോൾ വടക്കൻ പാട്ടിന്റെ ഒരു സംസ്കൃതി പെട്ടെന്ന് വരും ഒറ്റ പ്രയോഗം കൊണ്ട്. ആ അതിലെ താളത്തിന്റെയും അതിന്റെ നടയുടെ ഒരു നട തന്നെയാണ് ശരിക്കും നടയുടെ രീതി കൊണ്ട് തച്ചോളിയല്ലോമന കുഞ്ഞോദേനൻ ആചാരത്തോടെ അടക്കത്തോടെ ചിത്തീരത്തൂണും ഒളിഞ്ഞു നിന്ന് മോതിര കയ്യോടെ വായും പൊത്തി ഏട്ടനോടല്ലേ പറയുന്നത് ഒളവന്നൂർ കാവിലെ ഭഗവതിക്ക് കാവൂട്ടും വേല അടുത്തുപോയി. ഇതൊരു സംസ്കാരം ഈ കവി ആരാന്ന് വല്ല കൊടുത്തുണ്ട്. അത്രയേറെ വടക്കം പാട്ടുകൾ വടക്കം പാട്ടുകളുടെ സംഭാരം ഒരു വലിയ സംഗതിയാണ്. അതിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒരു കാണിച്ചിരിക്കുന്നത്. ഒരു കവിക്ക് എടുത്ത് പ്രയോഗിക്കാൻ ഒരുക്ക് ശീലുകൾ എന്നാണ് എം ആർ രാഘവൻ പറയുന്നത്. നാട്ടു വഴക്കത്തിൽ നാണിയപ്പെട്ടു പോരുന്ന ഏത് കവിക്കും എടുത്തുപയോഗിക്കാൻ വേണ്ടി ഒരുക്ക് ശീലുകളായിട്ട് കവിതയുടെ പാറ്റേണുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ആണുങ്ങളെ വർണ്ണിക്കുമ്പോൾ ഈ വക ആണുങ്ങൾ ഭൂമിയിലുണ്ടോ മാനത്തുനിങ്ങാനും പൊട്ടി വീണോ ചന്ദനക്കാതൽ കടഞ്ഞ പോലെ കുന്നത്ത് വെച്ച വിളക്കു പോലെ ഇളമാവിൻ തയ്യ് തളിർത്ത പോലെ അതൊക്കെ പറഞ്ഞ് ആരോമൽ താടി അരിമ്പൻ മീശ അത്രയും പറഞ്ഞ ആണാണെന്ന് മനസ്സിലാവും. ഇത് തന്നെ മറ്റിച്ചും പറയാം, ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ മാനത്ത് നിങ്ങാനും പൊട്ടി വീണോ കുന്നത്ത് കൊന്നയും പൂത്ത പോലെ കുന്നത്ത് വെച്ച വിളക്ക് പോലെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ കുരുത്തോലയായതിൻ വർണ്ണം പോലെ അതൊക്കെ ആണിനും പെണ്ണിനും ഒരുപോലെ പറയാവുന്നതാ. പക്ഷെ ആരോമൽ താടി അരിമ്പൻ മീശ എന്നുള്ള അഡീഷണൽ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇതാണാണെന്ന് സവിശേഷമായിട്ട് മനസ്സിലാവും. ഇതാണ് ഈ ഒരുക്ക് ശീലുകളുടെ ഒരു സവിശേഷത. നമുക്കിതെടുത്ത് എന്റെ നാട്ടിലൊരു കവി ഉണ്ടായിരുന്നു. കവി ഒരു അയ്യപ്പനെ കുറിച്ച് ധാരാളം കീർത്തനങ്ങൾ എഴുതുന്ന ഒരാളാണ്. അയ്യപ്പ കീർത്തനങ്ങളായിരുന്നു, കാത്തരുള്ളയണേ അയ്യപ്പ, അഭയം തരണേ അയ്യപ്പ, അഖിലാണ്ടേശ്വര അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതും. അപ്പോൾ ഒരു പള്ളിയിൽ അച്ഛനെ പറഞ്ഞു, അയ്യപ്പനെ കുറിച്ച് ഇങ്ങനെ ധാരാളം എഴുതിയ ആളല്ലേ, യേശുവിനെ കുറിച്ചൊരു സാധനം എഴുതിത്തരാമോ, ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ അവതരിപ്പിക്കാനാണ്. അപ്പം അദ്ദേഹം നോക്കിയപ്പോൾ എളുപ്പമാണ്, കാരണം അഖിലാണ്ടേശ്വര അയ്യപ്പ, അഖിലാണ്ടേശ്വര യേശുദേവ, അഭയം തരണേ അയ്യപ്പ, അഭയം തരണേ യേശുദേവ, കാത്തരുളേണേ അയ്യപ്പ, കാത്തരുളേണേ യേശുദേവ, കാരുണ്യക്കടലേ അയ്യപ്പ, കാരുണ്യക്കടലേ യേശുദേവ. അപ്പ അയ്യപ്പ ഒക്കെ മാറ്റി യേശുദേവ ആക്കി നോക്കിയപ്പം കൃത്യമായ യേശുദേവന്റെ പാട്ടായി. പക്ഷെ അതിനിടയ്ക്ക് ചൊല്ലി വന്നപ്പോ പമ്പാവാസ യേശുദേവ എന്ന് വന്നു. അപ്പോഴാണ് പമ്പയിൽ ആരാണ് യേശു ഉള്ളത് എന്ന് അച്ഛനൊരു സംശയം. ബാക്കിയൊക്കെ യേശുവിന് ഭാഗമാണ്. ഇതിനാണ് ഒരുക്ക് ശീലുകൾ എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് പരമ്പരാഗത കവികൾക്കുള്ള ഒരു ഗുണം, ഈ ഒരുക്ക് ശീലുകൾ എടുത്തിട്ടും വേണമെങ്കിൽ കവിത എഴുതാം. പുതുകവികൾക്ക് അത് പറ്റില്ല. കാരണം പുതുകവിതയിൽ ഗദ്യത്തിൽ സ്വന്തം വഴി തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതൊരു നിങ്ങളുടെ സൗകര്യം. ഒരുക്ക് ശീലുകളാണ് പലപ്പോഴും കവിതയെ ചെടിപ്പിച്ചത്. ഒരേ കവി ആവർത്തിച്ച രീതി തന്നെ കഥാകാരന്റെ മഞ്ചരി ആവർത്തിച്ചു വന്നു, എഴുത്തച്ഛന്റെ കാകളി ആവർത്തിച്ചു വന്നു,
വള്ളത്തോളിന്റെ കേക ആവർത്തിച്ചു വന്നു. പക്ഷെ വള്ളത്തോളിന്റെ കേകയും ശങ്കരക്കുറുപ്പിന്റെ കേകയും നിങ്ങൾ ഒരുമിച്ച് വെച്ച് വായിച്ചാൽ ഇത് രണ്ട് കേകയാണെന്ന് മനസ്സിലാകും. ബാലചന്ദ്രന്റെ കേക അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്ന് മനസ്സിലാകും. അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഗതി അഞ്ജലിക്ക് തന്നെ വന്നു. ഈ അഞ്ച് ഗതിയുടെ പെരുക്കങ്ങളെ മലയാള കവിതയിലെ താളത്തിലുള്ളൂ. അത് ഏത് നാടോടിപ്പാട്ടായാലും ഇപ്പം അഷ്ട

0: ഇതൊരു പുള്ളോപ്പാട്ട. ഇത് ശരിക്കും ചെമ്പട താളമാണ്. 16 അക്ഷരകാലമാണ് അവര് ഈ വിസ്തരിച്ച് ലഘുക്കൾ നീട്ടി ഗുരുക്കളാക്കിയിട്ട് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഗുരുക്കളെ നമുക്ക് ലഘുക്കൾ പെരുക്കിയും ഉണ്ടാക്കാം, പാടി നീട്ടിയും ഗുരുക്കളെ സൃഷ്ടിക്കാം എന്നുള്ളത് കൊണ്ട് താളത്തിലെഴുതുന്ന ഒരു കവിയും ഒട്ടും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളെ ആരും ഇത് കൃത്യമായി ഇന്ന വൃത്തമല്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ ഒരാളും വരികയില്ല. അതുകൊണ്ട് സൗകര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ഏത് താളത്തിലും കവിത എഴുതാം. ഇഷ്ടം പോലെ വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്. വള്ളത്തോളിന്റെ മഞ്ചരി കൃഷ്ണകഥാകാരന്റെ മഞ്ചരിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്.
1: ആറ്റിലേക്കച്ചൂതാ ചാടല്ലേ ചാടല്ലേ കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം.
0: അതല്ല ഇത് വേണമെങ്കിൽ
1: ആറ്റിലേക്കച്ചൂതാ ചാടല്ലേ ചാടല്ലേ കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം
0: എന്ന് പാടിക്കൂടെ.
1: ആറ്റിലേക്കച്ചൂതാ ചാടല്ലേ ചാടല്ലേ കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം.
0: മഞ്ചരി ഏതൊക്കെ തരത്തിൽ ചൊല്ലാമെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മഞ്ചരിയുടെ വ്യാഖ്യാനങ്ങൾ എത്രയോ ആണ്.
1: മാണിക്യ വീണയുമായൻ മനസ്സിൽ

ലൂഗില്ലേ, ഇതാണ് മഞ്ചരി വൃത്തം. അങ്ങനെയും മഞ്ചരി വൃത്തം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇത് ആ വൃത്തത്തിലവിടെ അല്ലല്ലോ നമ്മൾ കേട്ടത്. സ്വർണ ചാമരം വീശി എത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും അവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ആ വൃത്തമല്ലല്ലോ. സ്വർണ ചാമരം, ഇതാണ് നമ്മുടെ കാവ്യ താളശില്പത്തിൻ്റെ സവിശേഷത. എങ്ങോട്ടും വിടർത്താവുന്നതാണ്. കുറത്തി വൃത്തം തന്നെ 1000 മീറ്ററിൽ ചൊല്ലാം. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം, കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി, വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചൊരു തൻ, ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടവളെ. അതിത്തന്നെ മീറ്റർ നടമാറ്റാം. ഏക

0: ഈ ചൊല്ലി വീണ്ടും ഗതി മാറ്റാം. കീടുപൊക്കീരുന്നു കൊണ്ടാൽ ഈ അഞ്ച് ഗതിയിലും നമുക്ക് വരികൾ മാറ്റി ചൊല്ലാവുന്ന വൃത്തങ്ങളാണ് മലയാളത്തിൽ അധികമുള്ളത്. ഇതേ തന്നെയാണ് ഒരുപക്ഷെ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കുറങ്ങുള്ളോളെ. അങ്ങനെയാണോ നമ്മൾ ചൊല്ലാറുള്ളത്? താമര പൂങ്കാവനത്തിൽ അല്ലേ? എന്നാ ഇത് ഒരു നട തന്നെ മറ്റൊരു നടയാക്കി, ഒരു ഗതി തന്നെ മറ്റൊരു ഗതിയാക്കുക. തക്കിട്ട തക്കത്തിമ്മി, തക്കിട്ട തക്കത്തിമ്മി പോലെ, തക്കത്തിമ്മി തക്കത്തിമ്മി, തക്കിട്ട തക്കത്തിമ്മി, തക്കിട്ട തക്കത്തിമ്മി, തക്കത്തിമ്മി തക്കത്തിമ്മി. ഇങ്ങനെ തകതിമിയും തക്കിട്ട തക്കതിമിയും സ്തിശ്ര മിശ്ര ചതുരശ്ര ഖണ്ഡ സങ്കീർണ ജാതി ഗതികളെ പല രീതിയിൽ പെരുക്കിയിട്ടാണ് നമ്മൾ ഈ വൃത്തങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വൃത്തങ്ങൾ ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയ താളങ്ങളെ AR തമ്പുരാനെ പോലുള്ള ആളുകൾ സംസ്കൃത സങ്കേതം ഉപയോഗിച്ച് വൃത്തപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആ വൃത്തത്തിൽപ്പെടാത്ത എത്രയോ വൃത്തങ്ങൾ AR തമ്പുരാന് ശേഷം കഷ്ടിച്ച് കുട്ടിഷ്ണമാരായി മാത്രമേ വൃത്തശില്പത്തെക്കുറിച്ച് ഒരു ഗൗരവമുള്ള പഠനം നടത്തിയുള്ളൂ. ഇനിയൊരു പഠനം നടത്തിയാൽ 1000 വൃത്തങ്ങളെ നമുക്ക് പെരിടാൻ പറ്റും. ഉപസർപ്പിണി ദ്രുതകാകളിയാകുന്ന പോലെ ഇതിൽ നിന്നുണ്ടായ എത്രയോ വൃത്തങ്ങളെ നമുക്ക് താളപ്പെടുത്താൻ സാധിക്കും. ഇതേ കുറച്ച് വൃത്തം തന്നെ
1: ചിച്ചിലെന്നും ചില ചിലെന്നും കാൽപദത്തിൻ രോഷ പോഷ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞു നോക്കി.
0: ഇങ്ങനെയല്ല അത് പാടുന്നത്.
1: ചിച്ച

ോക്കി പൊന്നരിവാളമ്പിലിയിൽ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. അങ്ങനെയല്ലോ പൊന്നരിവാളമ്പിളിയിൽ, ഇത് ഈ ഗതി മാറ്റലാണ്. ഒരു ഗതിയെ മറ്റൊരു ഗതിയാക്കാൻ പറ്റുന്ന വിധം വർത്തുളമായ ഇലാസ്റ്റിക്കായ ഒരു താളഘടനയാണ് മലയാളത്തിലെ ഒട്ടുമിക്ക. അത് ഏത് കവി എടുത്തു നോക്കിയാലും വൃത്തമല്ലാത്ത എത്രയോ രൂപങ്ങൾ അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇടശ്ശേരിയുടെ കവിതയിൽ ഇഷ്ടം പോലെയുണ്ട്. കാവിലപ്പാട്ടിൽ ഞാൻ പറഞ്ഞു, ഭൂതപ്പാട്ടിൽ പറഞ്ഞു, മാമരം കൊച്ചും തണുപ്പത്ത് പോലുള്ള കവിതകളിൽ പറഞ്ഞു. ഇതൊന്നും വൃത്തശില്പമായിട്ട് രൂപീകരിക്കപ്പെട്ട എ ആർ തമ്പുരാന്റെ സ്കെയിൽ വെച്ച് വൃത്തമായി കണക്കാക്കാൻ പറ്റാത്തതാണ്. ഡി വിനയേന്ദ്രനെ പോലെ, കടമ്മനിട്ടയെ പോലുള്ള ആളുകൾ ഇതുപോലെ ഗതി മാറ്റി. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു. ആവർത്തന ഇത് തന്നെ, തക്കത്തിമ്മി തക്കത്തിമ്മി തക്കത്തിമ്മി ആക്കിടും നിങ്ങളെന്റെ. അങ്ങനെ മുറിച്ചു ചൊല്ലി നോക്കാം, അപ്പൊ അവിടെ അക്ഷരം ഇടറി നിൽക്കും. അപ്പൊ ഈ ഗതിക്കനുസരിച്ച ഈ തിശ്ര മിശ്ര ചതുരശ്ര ഖണ്ഡ സങ്കീർണ ജാതി ഗതികളിൽ നിന്ന് ഈ നടക്കെ അനുസരിച്ച ഒരു ഗതിയെ കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ വൃത്തശില്പ രൂപീകരണത്തിൽ നടക്കുന്ന ഒരു രാസപ്രക്രിയ. ഈ അഞ്ചെണ്ണത്തിൽ അപ്പുറത്തേക്ക് ഒരു സാധനവും നമ്മുടെ താളത്തിനില്ല. അത് അതിസങ്കീർണമായിട്ട് പെരുക്കാൻ പറ്റും. എത്രയോ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ്. ചെണ്ടയിലൊക്കെ ഇത് തക്കിട്ടത്തക്കത്തിമ്മി തക്കിട്ടത്തക്കത്തിമ്മി തക്കത്തിമ്മി തക്കത്തിമ്മി തക്കത്തിമ്മി തക്കത്തിമ്മി തക്കിട്ടത്തക്കത്തിമ്മി തക്കിട്ടത്തക്കത്തിമ്മി, ഇങ്ങനെ അനവധി അനവധി മീറ്ററുകളിലേക്ക് മാറ്റാവുന്ന വിധത്തിൽ ഇലാസ്റ്റിക്കായ ഒരു ഘടനയാണ് നമുക്കുള്ളത്. ഞാൻ പറഞ്ഞതിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ വൃത്തം പഠിക്കാനൊന്നും പോകണ്ട. ഈ താളങ്ങളെ സാമാന്യമായി മനസ്സിലായാൽ നമ്മുടെ തന്നെ ഗദ്യങ്ങളിൽ ഇഷ്ടം പോലെ തോറ്റങ്ങളിൽ ഇതൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അകാലം പെരുന്ദേവിക്കങ്ങോർത്തുടൻ ശ്രീകൈലാസത്ത്, ഇത് ചെമ്പട താളത്തിലേക്ക് മാറ്റുകയാണ്. അക്കാലം പെരുന്ദേവിക്കങ്ങോർത്തുടൻ ശ്രീകൈലാസത്ത് എന്ന വളരെ ചടുലമായ കുറച്ച് പദങ്ങളെ, അക്കാലം പെരുന്ദേവിക്കങ്ങോർത്തുടൻ ശ്രീകൈലാസത്ത് പാർവതിയും കൂറ്റന്മേലേറി പാലാഴി കെഴുന്നള്ളുമ്പോൾ മാർഗവിൻ മധ്യത്തിങ്കൽ മോഹിനി വേഷം കണ്ട് പാർവതിയെ കൈവെടിഞ്ഞ് മോഹിനിയെ മെയ്പുണർന്ന്. ഇങ്ങനെ അക്ഷരത്തെ വിടർത്തിയും ചുരുക്കിയും ഗുരുക്കളെ ലഘുക്കളാക്കിയും ലഘുക്കളെ പാടി നീട്ടി ഗുരുക്കളാക്കിയും മലയാള കവിത അനുവർത്തിച്ചു പോന്ന അതിസങ്കീർണവും

ബൃഹത്തുമായ താളപ്പെരുക്കങ്ങളെ തരിമ്പു പോലും അറിയാതെ കവിത എഴുതുന്നത് മലയാള കവിതയോട് ചെയ്യുന്ന അക്ഷന്തവ്യമായ അപരാധമാണെന്നാണ് ഒരു സങ്കടം. സങ്കീർണ ഗതിയിൽ കുഞ്ചൻ നമ്പ്യാരൊഴിച്ച് ഒരാളും എഴുതിയില്ല. ഇപ്പൊ കുംഭിതാളവും മർമ്മതാളവും ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ. കുംഭികളുടെ കുംഭതടങ്ങളിൽ അമ്പുകൾ 50 ലക്ഷം എന്ന് ഇന്നൊരു കവി എഴുതിയില്ല. പച്ചക്കതളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും മൊത്തത്തിലിങ്ങനെ കണ്ടാൽ പവിഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ടു വിധാനിച്ച ദിക്കെന്ന് മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള തക്കിട്ട തക്കിട്ട തക്കിട്ട അങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിൽ ചൊല്ലിയിട്ടുണ്ട്. അതേസമയം താമരസാക്ഷന്റെ മെത്തേട താഴത്ത് താങ്ങിക്കിടക്കുന്നവനെ ചുമക്കുന്ന വമ്പന്റെ കൊമ്പന്റെ കൊമ്പൊന്നൊടിച്ചോന്റെ ചേട്ടനെ പേടിച്ച് നാട്ടീന്ന് പോയോന്റെ ചാട്ടിന്റെ കൂട്ടിന്റെ കോട്ടം തിമിർത്തവൻ ഉണ്ണിക്കഴുത്തൊറുത്തൊരു പുരുഷനുള്ളത്തിൽ വന്ന് വിളയാടിയിടമേ. വലിയ ഗൃഹങ്ങളിൽ സലീലയാടുന്ന ആ ഭാഗത്ത് അതിമനോഹരമായിട്ട് വമ്പൻ മൃഗോദരൻ കുമ്പിട്ട് നോക്കിനാന്ന് പറയുന്ന ദീർഘ പ്രബന്ധം പോലെയാണ് ഒരു ദീർഘ ആഖ്യാനം കല്യാണ സൗകര്യത്തിൽ മാത്രം എഴുതി വെച്ചിരിക്കുന്നത്. ശീതങ്കൻ ഓട്ടൻ പറയൻ തുള്ളലുകളിൽ പറയ സമുദായം, ശീതങ്കൻ സമുദായം, ഓട്ടൻ സമുദായം പോലെ 18-ാം നൂറ്റാണ്ടിൽ കേരളത്തിലുണ്ടായിരുന്ന വിവിധ സമുദായങ്ങൾ കൊണ്ട് നടത്തിയിരുന്ന അനവധി താളപ്പെരുക്കങ്ങളെയാണ് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരിക്കുന്നത്. ചങ്ങമ്പൂട് അതുപോലെ എത്രയോ എത്രയോ മച്ചാട്ടിളയത് എഴുതിയ ഒരു പാട്ടാണ്. ആരാവിൽ നിന്നോട് ഞാൻ ഓതിയ രഹസ്യങ്ങൾ ആരോരും അരുതരുതാരോ മലേ. അത് മച്ചാട്ടിളയതിന്റെ ഒരു പാട്ടാണ്. കാലായാൽ തറ വേണമെന്ന് പിൽക്കാലത്ത് നമ്മൾ കേട്ട ഒരു നാട്ടുപാട്ടിന്റെ ഒരു ആദ്യ രൂപമാണ് മച്ചാട്ടിളയത് എഴുതിയ തിരുവാതിരക്കളിപ്പാട്ട്. ഇങ്ങനെ തിരുവാതിരക്കളിപ്പാട്ട്, തോറ്റമ്പാട്ട്, പകിടകളിപ്പാട്ട് തൊട്ട് എത്രയോ കളികളുടെ പാട്ടുകൾ എണ്ണമറ്റ നാടോടിപ്പാട്ട് പരമ്പരകളിൽ നിന്നാണ്. പറയപ്പാട്ടിന്റെ എത്രയോ ഈണങ്ങൾ ഈ പറയുന്ന പൂതപ്പാട്ടിലുണ്ട്. പാതാളപ്പടവുകൾ കയറി കടമ്പനട്ടയാണ്. പാതാളപ്പടവുകൾ കയറി പറയപ്പെടത്തുള്ളി വരുന്നു, പറയറയും താളം കൊട്ടി പറയപ്പെടത്തുള്ളി വരുന്നു എന്നത് നമുക്ക് പാതാളപ്പടവുകൾ കയറി അങ്ങനെ ചൊല്ലാം. പാതാളപ്പടവുകൾ കയറി പറയപ്പെടത്തുള്ളി വരുന്നു, പറയറയും താളം കൊട്ടി പറയപ്പെടത്തുള്ളി വരുന്നു. പാതാളപ്പെട്ടവുകൾ കയറി പറയപ്പെട്ടുള്ളി വരും, പറയറയും താളം കൊട്ടി. ഒരു മാത്രം തള്ളിയിട്ട് താളം മാറ്റാം. ഇപ്പം നടകളെ ഗതികളെ ചെറിയ വ്യത്യാസം കൊണ്ട് മാറ്റാൻ പറ്റും. ഒരു അക്ഷരം കുറച്ച്. ഇപ്പം സുഗതകുമാർ ടീച്ചറൊക്കെ എത്രയോ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അമ്പാടിയിൽ ഒരു കോണിൽ വരുമോ ഇല്ല, അത് വാസ്തവത്തിൽ വൃത്തല്ല, ദണ്ഡകം മുറിച്ചിട്ടതാ. ഏതോ ഒരു ദണ്ഡകം മുറിച്ച് ഏതോ ഒരു നാട്ടുതാളം അതിനോട് ചേർത്തിരിക്കുക. നമ്മൾ ഓരോ കവിത എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ വൃത്തശില്പം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എ ആർ നമ്പുരാൻ നിഷ്കർഷിച്ച വൃത്തങ്ങളിൽ മാത്രമല്ല, ആ നിലയ്ക്ക് നമുക്ക് പുതുകവികളെയും പഠിക്കാവുന്നതാണ്. ആരും അതിന് ശ്രമിച്ചിട്ടില്ല. താളത്തെ വർജിക്കണമെന്നാണ് പുതിയ നിരൂപണ രീതി എന്നുള്ളത് കൊണ്ട് ഈ ഷീജാവക്കം പോലുള്ള കുട്ടികൾ പുതിയ കുട്ടികൾ ഒരുപാട് എഴുതുന്നുണ്ട്. ആര്യാംബിക കണിമോളുടെയൊക്കെ പല കവിതകളിലും വളരെ വ്യത്യസ്തങ്ങളായ നാട്ടുതാളങ്ങൾ, ആദിവാസി താളങ്ങൾ. സുകുമാരൻ ചാലുഗദ്ദയുടെ കവിത നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഭാഷാന്തരം മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ. അതിൻ്റെ ഒറിജിനൽ ഫോമിലുള്ളത് ആദിവാസി താളത്തിന്റെ ഘടനയാണ്. ഞാൻ സുകുമാരനോട് തന്നെ നേരിട്ട് ചോദിച്ചപ്പോൾ അവിടെയുള്ള ഒരു താളത്തിലാണ് അത് എഴുതുന്നത് പലതും. പാബ്ലോ നെരൂദ ലാറ്റിനമേരിക്കയിൽ നിലനിന്ന ഒരു താളത്തിലാണ് പല കവിതകൾ എഴുതിയിട്ടുള്ളത്. ലാറ്റിനമേരിക്കയിലെ താളത്തിലല്ല, നമ്മൾ ഗദ്യത്തിലാണ് പരിഭാഷപ്പെടുത്തിയത് എന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ മലയാളികൾക്ക് ഗതി അഞ്ചും കൊണ്ടുണ്ടാക്കിയ 5000 അല്ല, 5 ലക്ഷമല്ല, 5 കോടി പെരുക്കങ്ങളാണ് മലയാളികളുടെ താളസമ്പത്ത്. അത് ചെണ്ടയിലും തിമിലയിലും മദ്ദളത്തിലും ഇലത്താളത്തിലും അടക്കം. നമ്മുടെ എണ്ണമറ്റ സുഷിരവാദ്യങ്ങൾ അടക്കമുള്ളതിൽ പോലും നമ്മുടെ യാഴ് പോലുള്ള, ഇപ്പോൾ ശതതന്ത്രി വീണ എന്ന് പറയുന്ന സന്തൂർ ഒക്കെ യാഴ് പോലുള്ള പഴയ വാദ്യങ്ങളിൽ വന്നതാണ്. സോപാനത്തിൽ തന്നെ ദേശീയ വഴക്കങ്ങൾ, കുംഭിതാളവും മർമ്മതാളവും കുണ്ടനാച്ചി താളവും പോലെ എത്രയോ ദേശീയ താളങ്ങൾ സോപാനത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു. സോപാനം തന്നെ അത്ഭുതകരമായ രീതിയിലാണ്, നമ്മൾ കാണാത്ത രീതിയിലൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സോപാനത്തിൽ കേട്ടിട്ടുള്ള ദേശീയ വഴക്കങ്ങളിൽ നിന്ന് മാറി കല്യാണസുന്ദര ഭാഗവതർ ഒരിക്കൽ യാഹിമാധവ ചിട്ടപ്പെടുത്തി ഞാൻ കേൾക്കാൻ ഇടവന്നു. യാഹിമാധവ യാ

ഇരുഹലോചന യാദവ ഹരതി വിഷാദം. ഈ ബിംബലാസ രാഗത്തിലേക്ക് വിഷാദം ഇങ്ങനെ നീട്ടൽ ഒരു പക്ഷെ സോപാനത്തിന്റെ വഴിയല്ല, അത് കല്യാണ സുന്ദര ഭാഗവതരുടെ കർണാടക രീതിയാണ്. ഇങ്ങനെ നമ്മുടെ കവിതകളെ എണ്ണമറ്റ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാനും പാടാനും സാധിക്കും. നിങ്ങൾ കവികൾ ആരെങ്കിലുമൊക്കെ ഈ കാണപ്പെട്ട നിങ്ങളൊരു വൃത്തശില്പം നോക്കണ്ട, ആരെയും പേടിക്കണ്ട. നിങ്ങൾ കേട്ട താളത്തിൽ അമ്മിഞ്ഞപ്പാട്ടിന്റെ താരാട്ടുപാട്ടിന്റെ താളം തൊട്ട് ലോകത്ത് നിങ്ങൾ കേട്ട സിനിമ പാട്ടിന്റെ താളം പോലും ഉപയോഗിക്കാം. സിനിമ പാട്ട് എത്രയോ കൂടുതൽ നമ്മുടെ എത്രയോ എത്രയോ പാട്ടുകൾ ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്. താനാരോ തന്നാരോ എന്നുള്ളൊരു ഭരണിപ്പാട്ടാണ് അത്. നിൻചുടു നിശ്വാസധാരയാം വേനലും നിർവൃതിയായൊരു പൂക്കാലവും. താനാരോ തന്നാരോ എന്ന് കൊടുങ്ങല്ലൂർക്ക് പാടിപ്പോയിരുന്നു. നിൻ തൊള്ളിൽ വെറ്റില തിന്നു തൊടുത്തൊരു പൊന്നുഷ സന്ധ്യകൾ വന്നുപോകും. അത് കൊടുങ്ങല്ലൂരെ പാട്ടാ. അതിൽ വരികളെ അത് വരി മാറ്റിയിട്ട് വയൽവി കുറിപ്പിന്റെ വരി പകരം വെക്കാൻ പറ്റുമോ? അതാ താളമാണ്, അതാണ്. പക്ഷേ നിൻചുടു നിശ്വാ അത് എം ബി ശ്രീനിവാസം മാറ്റുന്നത് ഇത്ര സാധ്യതയാണ്. എന്തൊക്കെ സാധ്യതകളിലേക്ക് മഞ്ചരി നമുക്കൊരു 15 തരത്തിലെങ്കിലും മിനിമം പാടാം, അത്രയും സാധ്യതയാണ് മഞ്ചരിക്കുള്ളത്. അതുപോലെ ഇടശ്ശേരി ഉപയോഗിച്ചിരിക്കുന്ന നാട്ടുതാളങ്ങൾ അത്ഭുതകരമാം വിധം വൈവിധ്യമുള്ളതാണ്. ചുരുങ്ങിയ പക്ഷേ നിങ്ങൾ ഇടശ്ശേരിയെ വൈലോപ്പിള്ളിയെ വൈലോപ്പിള്ളിയൊക്കെ തന്നെ പലപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ധനുവിൻ നിരവിൽ തണുവിൽ പൊന്നാഗങ്ങൾ ഇലഞ്ഞികൾ പാലകൾ ഒന്നായി പൂത്ത് വിഷത്തിലരച്ചൊരു ചന്ദൻ ഗന്ധമെടുത്തു വിലക്കെ പാതാളങ്ങളിൽ നിന്നീ മണ്ണിൽ പടിയറവാതിൽ തുറന്നു വരുന്നു. താർവണ ചന്ദ്രഭണങ്ങൾ ഇണങ്ങി പൊന്മുടി ചൂടിയ മണിനാഗങ്ങൾ. ഇതൊരു വൃത്തത്തിൽ നിൽക്കുന്ന സാധനമല്ല ഇത്, ഇത് വളരെ സങ്കീർണമായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നേ പന്തങ്ങൾ. അതിന്റെ വൃത്തഘടനയൊക്കെ അവിടെ വ്യത്യസ്തമാണ്, അതൊരു താളപ്പെരുക്കം മാത്രമാണ്. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നേ പന്തങ്ങൾ. ഏറിയ തലമുറ എന്തിയ പാരിൻ പാരുളി മംഗള കന്തങ്ങൾ. പോയി മറവാർന്നവർ ഞങ്ങൾക്കേകി കൈമുതലായി പന്തങ്ങൾ. ഹൃദയ നിണത്താൽ തൈലം പൂശി പ്രാണമരുത്താൽ തെളിവേകി. മാനികൾ ഞങ്ങളെടുത്തു നടന്നു വാനിന മുഖരും പന്തങ്ങൾ. അസ്മദനശ്വ

0: ഇതിൽ മണ്ണില വിണ്ണിൻ വാഗ്ദാനം, അതിന്റെ വൃത്തം ഇതുവരെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. അത് കേരളീയ നാടോടി ചടുല താള പെരുക്കങ്ങളുടെ തകതിമി പ്രയോഗങ്ങളുടെ വികാസമാണ്. അഞ്ച് ഗതികൾ, അത് മാത്രം മതി. അഞ്ച് ഗതികൾ ഉണ്ടായാൽ ഏത് താളവും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ അഞ്ച് ഗതികളെ പ്രാഥമികമായി മനസ്സിലാക്കിയാൽ നിങ്ങൾ നല്ല താള സമ്പത്തുള്ള കവികളായി തീരുമെന്നും.
1: കവിതയും താളവും ആലങ്കോട് ലീലാകൃഷ്ണൻ ചെയ്ത പ്രഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. കാവ്യവിചാരം മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. സഹകരണം ഇടശ്ശേരി കലാപാഠശാല പൊന്നാനി. കാവ്യവിചാരം.

ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ലളിതഗാനങ്ങൾ, 10 നാടകം രക്തം സാക്ഷി. രചന സംവിധാനം കെ.വി. ശരത്ചന്ദ്രൻ.

ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. പവിത്രം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശരത്.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഗോവയിലേക്ക് പോകും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ രണ്ടാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. കേരളത്തിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കുമെന്നും നികുതി ചോർച്ച തടയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റൈഡുകളുടെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഗുരുവായൂർ സന്ദർശിച്ചു. BJP നേതാവും രാജ്യസഭാ MPയുമായ C. സദാനന്ദൻ മാസ്റ്ററുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 114,440 രൂപയും ഗ്രാമിന് 14,305 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ മറ്റന്നാൾ മുതൽ ഡെറാഡൂണിൽ നടക്കും. നേപ്പാളുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതിക വിദ്യാ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദേശീയ പരിശീലന ക്യാമ്പുകൾ, കായിക മേളകൾ തുടങ്ങിയവയിൽ മെച്ചപ്പെട്ട ആസൂത്രണത്തിന് സാങ്കേതിക വിദ്യ സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2016 പ്രാബല്യത്തിൽ വന്ന ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്ന് ഇന്ന് 10 വർഷം പൂർത്തിയായി. ഇന്ത്യയുടെ പാപ്പരത്ത ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി അവതരിപ്പിച്ച IBC വീണ്ടെടുക്കൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഉത്തരവാദിത്തമുള്ള വായ്പ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക നിയമ സംവിധാനങ്ങളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതുപ്രകാരം 2026 മാർച്ച് വരെ 1419 കേസുകളിൽ പരിഹാര പദ്ധതികൾ അംഗീകരിച്ചു. സംസ്ഥാനത്ത് June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷം TEU ചരക്ക് നീക്കം കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2024 പ്രവർത്തനം ആരംഭിച്ചതിനുശേഷം 10 ലക്ഷം TEUവും 20 ലക്ഷം TEUവും ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമെന്ന നേട്ടമാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. ഈ അതിവേഗ വളർച്ച ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകൾക്കായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ജർമ്മൻ പത്രത്തിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ അടുത്ത ഉപദേഷ്ടാവിനെതിരെ നടപടി. 2024 ഒരു ജർമ്മൻ ടാബ്ലോയിഡിന് രഹസ്യരേഖ ചോർത്തി നൽകിയ കേസിൽ ഉപദേഷ്ടാവ് ജൊനാഥൻ യൂറിച്ചിനെതിരെ കുറ്റം ചുമത്തുമെന്ന് ഇസ്രായേൽ അറ്റോർണി ജനറൽ അറിയിച്ചു. എന്നാൽ കുറ്റപത്രത്തെക്കുറിച്ച് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 2 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, വൊക്കേഷണൽ ടീച്ചർ സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത NVT ഇംഗ്ലീഷ്, 60% മാർക്കോടെ MA ഇംഗ്ലീഷ്, BEd സെറ്റ്. സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം, അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവുക. ഫോൺ നമ്പർ 9744267674 9744267674. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ലെക്ചറർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0467221140000. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, UPST മലയാളം, ഹിന്ദി, LPST അറബിക് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. സേവന വാർത്തകളാണ് കേട്ടത്.

ഈ നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 കാവ്യാഞ്ജലിയിൽ ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത, ആലാപനം ഡോക്ടർ സി വി ജിഷാമേ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം തുടർന്ന് ഇപ്പം ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. നിയമദൃഷ്ടിയിൽ അഡ്വക്കേറ്റ് സൗമ്യ ബിജു സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. നാളെ രാവിലെ 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 11:00 പുതുവസന്തം പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ, 11:30 വളപ്പൊട്ടുകൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ.

0: Good evening. This is Akashwani and I am Nishit Kumar with the news at 9. The headlines. Home Minister Amit Shah reiterates government's commitment to identify and deport illegal immigrants from the country. Karnataka Chief Minister Siddaramaiah resigns, says will continue inactive politics in the state. Center releases over 10,000 crore rupees to 12 states under Pradhan Mantri Awas Yojana Grameen. Renowned Urdu poet Bashir Badr passes away at 91 in Bhopal. IMD forecasts heatwave conditions to abate over many parts of northwest India from today. National capital region experience rain and thunderstorm this evening. And two Indian wrestlers advance to semi-finals of Asian Under-17 Wrestling Championships in Vietnam. And now the news in detail. Union Home and Cooperation Minister Amit Shah has reiterated the government's firm commitment to identify and deport every illegal immigrant from the country. He was addressing a public rally after inaugurating and laying the foundation stone of various developmental projects worth 340 crore rupees in the Gandhinagar Lok Sabha constituency today. Mr. Shah emphasized that the government is committed to securing the borders and eradicating illegal immigration in the country. During his address, the Home Minister also congratulated the West Bengal government for swiftly providing 600 hectares of land to the border security force within a week.
1: Our government's resolve is to identify and deport every single infiltrator from across the country. For this purpose, Prime Minister Narendra Modi ji has decided to constitute a demographic change committee. This high-powered committee will examine the causes behind the artificial demographic changes taking place across the country, suggest measures to address them, and also consider whether any new laws are required for this purpose. The demographic change committee will submit its report within 1 year, and we will work towards preventing artificial demographic changes.
2: Demographic change jo hai, usko rokne ka hum kaam karenge.
0: Mr. Shah recalled the contributions of Veer Savarkar on the occasion of his birth anniversary. He highlighted his supreme sacrifice and lifelong dedication to the motherland. The longest-serving chief minister in Karnataka, Siddaramaiah, submitted his resignation in the governor's office in Bengaluru today after a breakfast meeting with his cabinet colleagues. Addressing the media, persons later, without naming D.K. Shivakumar, he asked the governor to invite the CM-designate for taking up the mantle of the chief ministership in the state. The governor, who is on tour, has to return to decide on the resignation submitted by Siddaramaiah. We have more from our correspondent.
3: Two-time Chief Minister and two-time opposition leader Siddaramaiah, with a history of presenting 17 state budgets, has resigned today. A proponent of Ahinda movement in the state that represented the backward classes and minorities, Siddaramaiah quit as per the wishes of the party high command. Protests broke down in several parts of the state today against the resignation by the Ahinda groups. On the other side, the supporters of D.K. Shivakumar rejoiced. Both Siddaramaiah and D.K. Shivakumar are said to have left for Delhi to discuss further steps of electing a new legislative party leader and likely cabinet reshuffle. Sudhindra, Akashwani News, Bengaluru.
0: Rural Development Minister Shivraj Singh Chauhan today released over 10,000 crore rupees to 12 states under the Pradhan Mantri Awas Yojana Grameen PMAYG through video conferencing. These states include Assam, Chhattisgarh, Gujarat, Haryana, Himachal Pradesh, Jharkhand, Karnataka, Kerala, Punjab, Rajasthan, Tamil Nadu and Uttar Pradesh. Speaking on the occasion, Mr. Chauhan said that Prime Minister Narendra Modi is committed to ensuring that no poor person in the country lives in a kaccha house. He stated that 3 crore 91 lakh houses have already been accorded approval under the Pradhan Mantri Awas Yojana Grameen against the target of 4.95 crore houses.
4: The Prime Minister is committed to ensuring that every poor person gets a permanent house. With this vision, the Pradhan Mantri Awas Yojana Grameen has been continuously working since 2016 to provide pakka houses to every houseless family in rural India. In rural areas, 3 crore 91 lakhs have been sanctioned and more than 3 crore 5 lakh houses of them have already been completed.
0: Highlighting women's empowerment, the union minister stated that nearly 75% of the houses sanctioned under PMAYG are either in the name of women or under joint ownership. Railway Minister Ashwini Vaishnaw said that Kazipet Rail Manufacturing Unit in Telangana will manufacture 200 intercity trains in the next 5 years. These trains will be deployed throughout the country for short distance travel. Mr. Vaishnaw, along with Minister of State for Railways Ravneet Singh Bittu and senior officials today reviewed the plans to operationalize the Kazipet Rail Manufacturing Unit. These trains will typically run for about 300 kilometers and each trip will have many stops so that the citizens can commute between towns and cities. These trains will give the people a new affordable option for intercity travel. This is Akashwani giving you the news. For quick news updates around the clock, follow us on our X handle at AIR News Alerts. And for details of their stories and more, log on to our website newsonair.gov.in and download the News on AIR app. Welcome back to the News at 9. External Affairs Minister Dr. S. Jayashankar today attended the working session of the informal meeting of EU members of Foreign Affairs Gymnik in Cyprus. External Affairs Minister said discussions focused on relevant policy issues of shared interest, in particular the geopolitical impact of developments in the West Asia and the wider region. Dr. Jayashankar also called on President of Cyprus, Nikos Christodoulides, in Nicosia. The discussions review the strong momentum in India-Cyprus relations following the landmark state visit of President Christodoulides to India last week. They also discuss further strengthening cooperation in areas including trade and investment, connectivity, defense and security, technology, innovation and people-to-people ties. India and Singapore today explored new avenues to strengthen strategic ties during 16th India-Singapore Defence Policy Dialogue in Singapore. During the dialogue, Defence Secretary Rajesh Kumar Singh and Defence Secretary of Singapore Joseph Leong reviewed the progress of ongoing defence engagements. They held wide-ranging discussions on key areas of defence cooperation, military engagements, defence industry collaboration, capacity building and regional security issues. The Ministry of Defence said that the two countries also discussed enhancing cooperation in niche and emerging domains such as cyber security, artificial intelligence, maritime security, unmanned systems and advanced defence technologies. Renowned Urdu poet and literary figure Bashir Badr passed away at the age of 91 in Bhopal today. According to his family, he breathed his last at around noon. Bashir Badr had been suffering from dementia for a long time. He was laid to rest at a cemetery near Bhopal Talkies this evening. Here is a tribute.
5: Ujale apni yaadon ke hamare saath rehne do. Na jaane kis gali mein zindagi ki sham ho jaye. Mohabbaton mein dikhave ki dosti na mila. Agar gale nahi milta to haath bhi na mila. These timeless lines capture the soul of poetry by Bashir Badr. Simple yet deeply moving, intimate yet universal. His ghazals spoke of love, loneliness, relationships, separation and the quiet emotions hidden within everyday life. Bashir Badr gave Urdu poetry a fresh identity by writing in a language that felt close to ordinary people. His couplets continue to echo in mushairas and conversations. In 1999, Bashir Badr received the Padma Shri and Sahitya Academy Award for his poetry collection, Aas.
6: Musafir hain hum bhi, musafir ho tum bhi. Musafir hain hum bhi, musafir ho tum bhi. Kisi mod par phir mulaqat ho.
0: Bashir Badr was born on 15 February 1935 in Ayodhya. He completed his post-graduation from Aligarh Muslim University. He joined Meerut College as a lecturer in the Urdu department and taught there until 1990. The CBI has arrested Giribala Singh in the Twisha Sharma death case. Giribala is Twisha's mother-in-law and retired district and sessions judge. The arrest was made today by Madhya Pradesh's capital Bhopal. A CBI team reached Giribala's home at around 10:30 this morning. They questioned and searched the premises for nearly 7 hours. She was finally arrested at 5:10 in the evening. She has been taken to a hospital for a medical checkup. After that, she will be produced before a CBI court. A day earlier, the Madhya Pradesh High Court had cancelled the anticipatory bail of Giribala, saying that given the seriousness of the case, the evidence and the stage of investigation, granting her relief was not appropriate. Twisha Sharma died under suspicious circumstances on the night of May 12th in the Katara Hills area of Bhopal. Her in-laws claim it was a suicide, but her family has accused her husband and in-laws of murder. The National Testing Agency, NTA, has released revised examination dates and admit cards for the Common University Entrance Test undergraduate CUET UG 2026 examinations for admission to programs across central and participating universities. The examinations will now be conducted on the 31st of this month and the 6th and 7th of next month. The examination, which was scheduled for today, was rescheduled due to Eid al-Adha. NTA said that admit cards for candidates appearing for the test on Sunday can be downloaded from the official website of NTA, cuet.nta.nic.in. Eid al-Adha, the festival of sacrifice, was celebrated with religious fervor and due reverence across the country today. The devotees offered Eid prayers in Eidgahs and mosques this morning. Later, they exchanged Eid greetings. In Delhi, main Eid prayer congregations were held at Jama Masjid, Fatehpuri Mosque and Shahi Eidgah. Eid al-Adha is celebrated to commemorate the willingness of Prophet Hazrat Ibrahim to sacrifice his only son in obedience of God's command. Reports of Eid prayers congregations have also come in from other parts of the country. Elaborate security arrangements have been made on the occasion. The India Meteorological Department, IMD, has forecast that heat wave conditions are expected to abate over many parts of northwest India beginning today. Talking to Akashwani News, IMD scientist Dr. Akhil Srivastava said that people will experience significant relief from prevailing heat wave conditions across Punjab, Haryana, Uttar Pradesh and Madhya Pradesh during the next 3 days.
7: The prevailing heat wave conditions are continuing from past few days over different parts of northwest India and central India. It's expected that they are likely to abate from many parts of northwest India from today. However, it is likely to continue over some parts of Rajasthan, Vidarbha, East Madhya Pradesh and reduce significantly from tomorrow onward. The reasons behind this is that there's a likelihood of moderate to severe thunderstorm activity, there is squally wind speed over northwest India, central India and east India during 28th to 31st of May 2026. Because of this thunderstorm activity, and as the rainfall activity and clouding, the maximum temperatures are likely to reduce and heat wave conditions are likely to significantly abate from most parts of the country from tomorrow onward.
0: The National Capital Region experienced rain and thunderstorm this evening. Rajasthan is likely to witness severe heatwave conditions over the next 2 days. The Meteorological Department said severe heatwave and warm night conditions are likely to continue for another 1 to 2 days. Maximum temperatures in most part of the state are expected to remain between 44 and 46 degrees Celsius. Two Indian wrestlers advanced to the semi-finals of the Asian Under-17 Wrestling Championships in Da Nang, Vietnam today. In the men's 45kg Greco-Roman category, Sachin Kalappa Shirol defeated Sami Ahmed Al-Obaid of Jordan 11-4, while in the 110kg category, Rudra Kiran Nimhan beat Korea's Seok Moo Sim 8-0 in the quarterfinal match. In badminton, top Indian shuttlers reserve quarterfinal berth in their respective categories in Singapore Open today. PV Sindhu in women's singles, Lakshya Sen in men's singles, Chirag Shetty and Satvik Sairaj Ranki Reddy in men's doubles and Dhruv Kapila and Tanisha Krasto in mixed doubles advanced to the quarterfinals. Sindhu defeated Japan's Riko Gunji in round of 16. She will take on South Korea's An Si Young in quarterfinal tomorrow. Lakshya Sen entered the last eight after Thailand's world number 2 Kunlavut Vithitsarn retired her just moments into the round of 16 clash. He will now take on Japan's Koki Watanabe next. The Asian Games champion Satvik and Chirag defeated Chinese Taipei duo of Ji Hui Li and Po Shuang Yang. They will next face Malaysia's Kai Shing Kang and Aaron Thai. The Indian mixed doubles pairs of Dhruv Kapila and Tanisha Krasto too progressed into the quarterfinals. However, HS Pranoy went down to home favourite Lo Ken Yu in 3 games. In women's T20 cricket, the Indian team will face England in the opening game of the 3-match series in Chelmsford tonight. The match is scheduled to start at 11 p.m. IST. INS Sudarshini arrived at Antigua yesterday after successfully completing a historic transatlantic passage as part of the ongoing Lokayan 26 expedition. The ship was warmly received by the Consul General of India to Antigua and Barbuda, Vijay Tiwani, and Chief of Defence Staff of Antigua and Barbuda Defence Force. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah reiterates government's commitment to identify and deport illegal immigrants from the country. Karnataka Chief Minister Siddaramaiah resigns, says will continue in active politics in the state. Centre releases over 10,000 crore rupees to 12 states under Pradhan Mantri Awas Yojana Grameen. Renowned Urdu poet Bashir Badr passes away at 91 in Bhopal. IMD forecasts heat wave conditions to abate over many parts of northwest India from today. National capital region experienced rain and thunderstorm this evening. And two Indian wrestlers advanced to the semi-finals of the Asian Under-17 Wrestling Championships in Vietnam. And that's all in the news at 9. Good night.
8: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. അധ്യാപികയും മെന്ററും കൌൺസിലറുമായ ഗീതാദേവി എസ് സംസാരിക്കുന്നു.
9: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ പടിവാതുക്കൽ നാം വീണ്ടും ഒത്തുചേരുകയാണ്. പുതിയ ക്ലാസ് മുറികൾ, പുതിയ പുസ്തകങ്ങൾ, പുതിയ അധ്യാപകർ, പുതിയ കൂട്ടുകാർ എല്ലാം കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നു. വർണ്ണാഭമായ പുതിയ സ്വപ്നങ്ങളുമായി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നടന്നുകയറാം. നടന്നുകയറി ജീവിത വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്താം. ആ വഴി എങ്ങനെ കണ്ടെത്താം? അതിനായി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്ന് പരിശോധിക്കാം. പഠനം എന്നത് മാർക്ക് നേടുന്നതിനുള്ള മാർഗം മാത്രമല്ല, ജീവിതത്തെ മനോഹരമാക്കാനും വ്യക്തിത്വത്തെ വളർത്താനും സമൂഹത്തിന് ഉപകാരിയായി മാറാനും വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടുതന്നെ പഠിക്കാം ചിട്ടയോടെ എന്ന സന്ദേശം വളരെ പ്രസക്തമാണ്. ചിട്ട എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ക്രമം, നിയന്ത്രണം, സമയബോധം, ഉത്തരവാദിത്തം ഇവയെല്ലാം ചേർന്നതാണ് ചിട്ട. ചില നല്ല ശീലങ്ങൾ ഉൾപ്പെടുത്തിയാൽ പഠനം കൂടുതൽ സന്തോഷകരവും ആസ്വാദ്യവും ലളിതവും ആക്കാൻ കഴിയും. പ്രധാനമായും സമയക്രമം, ശ്രദ്ധ, ആഹാരം, ജീവിതശൈലി, രക്ഷകർത്താക്കളുടെ ശ്രദ്ധ, അധ്യാപകരുടെ ശ്രദ്ധ, സാമൂഹ്യ ബോധം, ആത്മവിശ്വാസം, അവസരങ്ങളുടെ ലഭ്യത, ഔചിത്യ ബോധം എന്നീ 10 ഘടകങ്ങൾ ചേരുമ്പോഴാണ് വിദ്യാർത്ഥികൾ ജീവിത വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് സമയക്രമീകരണം അഥവാ ടൈം മാനേജ്മെന്റ്. സമയം ക്രമമായി വിനിയോഗിക്കുമ്പോൾ പഠനവും ജീവിതവും കൂടുതൽ മനോഹരമാകും. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയമാണ്. പണം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുവാനും പരിശീലനം നേടുവാനും നാം ശ്രമിക്കാറുണ്ട്. അതിനായി ധാരാളം ഗ്രന്ഥങ്ങളും പഠനങ്ങളും ശാസ്ത്രവും ഒക്കെയുണ്ട്. അതുപോലെ തന്നെ സമയം വിനിയോഗിക്കുന്നതിനെക്കുറിച്ചും പഠിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന 86,400 സെക്കൻഡിൽ ഓരോ സെക്കൻഡും വിജയത്തിനുവേണ്ടി വിനിയോഗിക്കണം. നല്ല രീതിയിൽ സമയം വിനിയോഗിക്കുന്നവർക്ക് സമയക്കുറവ് അനുഭവപ്പെടില്ല. സമയബന്ധിതമായി ക്രമീകരിച്ചാൽ പഠനം നിശ്ചിത സമയത്ത് തീർക്കുവാൻ സാധിക്കും എന്ന് മാത്രമല്ല, ഒട്ടേറെ സമയം ലാഭിക്കുവാനും സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഉന്നത വിജയം നേടിയവർ, ജീവിത വിജയം നേടിയവർ ഇവരെല്ലാം സമയത്തെ വേണ്ടവണ്ണം വിനിയോഗിച്ചിട്ടുണ്ട്. പ്രതിഭ എന്നത് 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. പ്രതിഭാശാലി ജനിക്കുകയല്ല, നിർമ്മിക്കപ്പെടുകയാണ്. കഠിനാധ്വാനം എന്നാൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി പടിപടിയായുള്ള അധ്വാനമാണ്. വിഷയത്തിന്റെ എല്ലാ വശങ്ങളും സമഗ്രമായി വിശകലനം ചെയ്ത് സ്വായത്തമാക്കിയുള്ള അധ്വാനമാണിത്. സമയവിനിയോഗത്തിന്റെ ഏറ്റവും വലിയ ശത്രു അലസതയാണ്. വൃക്ഷത്തെ ഇത്തിൽക്കണ്ണി നശിപ്പിക്കുന്നതുപോലെ സമയക്രമീകരണത്തെ ആകെ താറുമാറാക്കുന്ന ഇത്തിൽക്കണ്ണിയാണ് ഈ അലസത. സമയക്രമീകരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ലഭ്യമായ സമയവും കണക്കിലെടുത്ത് ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം. അത് അനുസരിച്ച് പ്രവർത്തിക്കുക. ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. പഠന സമയം മുൻകൂട്ടി തീരുമാനിക്കുക. 2. പഠനത്തോടൊപ്പം വിശ്രമം, വിനോദം, വ്യായാമം എന്നിവയ്ക്കും സമയം മാറ്റിവെക്കുക. 3. ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ സമയം അനുവദിക്കുക. 4. ഇന്ന് ചെയ്യാനുള്ളത് ഇന്നു തന്നെ ചെയ്യുവാനുള്ള സാഹചര്യമൊരുക്കുക. 5. വലിയ ടാർഗറ്റുകളെ വിഭജിച്ച് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി പൂർത്തീകരിക്കുക. 2. ശ്രദ്ധ. എന്താണ് ശ്രദ്ധ അഥവാ കോൺസെൻട്രേഷൻ? ഒരു കാര്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമായി കൃത്യമായി കേന്ദ്രീകരിക്കുവാനുള്ള കഴിവാണ് ശ്രദ്ധ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിലും പ്രവൃത്തികളിലും മനസ്സ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണിത്. ശ്രദ്ധയോടെയുള്ള പഠനം വിദ്യാർത്ഥികളെ അറിവുകളുടെ നെറുകയിലെത്തിക്കുന്നു. ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ അഥവാ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പഠനത്തിനായി സ്ഥിരമായി ഒരു സ്ഥലം നിശ്ചയിക്കുക. ബാഹ്യ സ്വാധീനമുണ്ടാകാത്ത, ആവശ്യത്തിന് കാറ്റും വെളിച്ചവും കയറുന്ന ശാന്തമായ ഒരു സ്ഥലമായിരിക്കണം അത്. ലക്ഷ്യം നിശ്ചയിച്ച് പഠിക്കുമ്പോൾ ഏകാഗ്രത കൂടും. സ്ഥിരമായ സ്ഥലം പോലെ സ്ഥിരമായ സമയവും നിശ്ചയിക്കുക. സ്വന്തം കഴിവിൽ വിശ്വാസമുറപ്പിച്ച് താരതമ്യങ്ങൾ ഒഴിവാക്കി പഠനം നടത്തുക. ചെറിയ ഇടവേളകൾ നൽകുക. പഠിക്കുന്ന വിഷയങ്ങളിൽ താൽപര്യം വളർത്തുക. പഠിച്ചവയെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. യോഗ, ധ്യാനം, ചില വ്യായാമങ്ങൾ, ഇവ ശ്രദ്ധ വർദ്ധിപ്പിക്കും. ഉറക്കവും ഭക്ഷണവും വേണ്ടത്ര വേണ്ട പോലെ കൃത്യമായിരിക്കണം. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. 3. ആരോഗ്യം. രോഗമില്ലാത്ത അവസ്ഥയെയാണ് ആരോഗ്യം എന്ന വാക്കുകൊണ്ട് നിർവചിക്കുന്നത്. ആരോഗ്യവും പഠനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. വിദ്യാർത്ഥിയുടെ വളർച്ച, ശരീരഭാരം, വളർച്ചയുടെ തോത് മുതലായ ഘടകങ്ങൾ കണക്കിലെടുത്ത് ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടത്ര ആഹാരം കഴിക്കണം. ആഹാരം കുറയുന്നതും കൂടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആഹാരത്തിലെ പോഷക ഘടകങ്ങളും ആവശ്യത്തിന് ജലപാനവും ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ആഹാരം എത്ര കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, എന്തെല്ലാമൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നത് വിജയം കാംക്ഷിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. ആരോഗ്യത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ജീവിതശൈലിയാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, കൃത്യമായി വേണ്ടത്ര സമയം ഉറങ്ങുക, വ്യായാമങ്ങൾ ആവശ്യാനുസരണം ചെയ്യുക, വിശ്രമവും വിനോദങ്ങളും കണ്ടെത്തുക തുടങ്ങിയവയെല്ലാം ഉത്തമമായ ജീവിതശൈലികളുടെ ഉദാഹരണങ്ങളാണ്. 4. ചിട്ടയായ പഠനത്തിൽ രക്ഷിതാക്കളുടെ പങ്ക്. കുട്ടികളുടെ പഠനത്തിന് മാതാപിതാക്കളുടെ സ്നേഹവും പ്രോത്സാഹനവും നിറഞ്ഞ പിന്തുണയും അത്യാവശ്യമാണ്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട, ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ ശാന്തവും പഠനാനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കണം. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. തന്റെ കുട്ടിയുടെ കഴിവുകളിൽ പരമാവധി വിശ്വസിക്കണം. സമയക്രമീകരണം നടത്തുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. കുട്ടികളുടെ ആശങ്കകളും പ്രശ്നങ്ങളും കേൾക്കുവാൻ സമയം കണ്ടെത്തണം. ജീവിതത്തിന്റെ മറ്റ് തിരക്കുകളിൽ മുഴുകുമ്പോൾ അല്പസമയം കുഞ്ഞുങ്ങൾക്കായി മാറ്റിവെക്കണം. ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന വാക്കുകൾ നിരന്തരമായി പറയണം. പ്രവൃത്തികളിലും അംഗീകാരമുണ്ടാകണം. അധ്യാപകരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി മുളയിലേ നുള്ളുകയും വേണം. നല്ല ശീലങ്ങളും മൂല്യങ്ങളും മാതൃകയായി കാണിച്ചു കൊടുക്കണം. പ്രിയ രക്ഷിതാക്കളെ, ശ്രദ്ധിക്കൂ, നിങ്ങളുടെ വാക്കുകളേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളായിരിക്കും. ഇത് എപ്പോഴും ഓർക്കുക. 5. ചിട്ടയായ പഠനത്തിൽ അധ്യാപകരുടെ പങ്ക്. അറിവിനോടൊപ്പം ജീവിത വഴിയും മൂല്യവും പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ. അവർ വിദ്യാർത്ഥിയുടെ അറിവിനെയും ആത്മവിശ്വാസത്തെയും വാനോളം വളർത്തുന്ന വഴികാട്ടികളാണ്. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്ന നല്ല മാതൃകകളായിരിക്കണം അധ്യാപകർ. അവർ നൽകുന്ന സ്നേഹവും പിന്തുണയും കുട്ടികളുടെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾക്ക് വരുന്ന ചെറിയ മാറ്റം പോലും അവർക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് രക്ഷിതാക്കളുമായി സഹകരിച്ച് നിരന്തരമായി ആശയവിനിമയം നടത്തി കുട്ടികളെ സഹായിക്കാൻ സാധിക്കും. 6. ചിട്ടയും സാമൂഹ്യ ബോധവും. ചിട്ടയായ വിദ്യാഭ്യാസം എപ്പോഴും സാമൂഹ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. സാമൂഹ്യ ബോധം എന്നത് സമൂഹത്തിലെ ആളുകളെയും ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ഉത്തരവാദിത്വവും അവബോധവുമാണ്. നല്ല വിദ്യാഭ്യാസം അറിവിനൊപ്പം സാമൂഹ്യ ബന്ധവും വളർത്തുന്നു. സമൂഹത്തിൽ പ്രകടമാക്കേണ്ട ഉത്തമ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ നേടേണ്ടതുണ്ട്. പരസ്പര ബഹുമാനവും സഹകരണ മനോഭാവവും പഠിപ്പിക്കുന്നത് സമൂഹമാണ്. അഭിമുഖീകരിക്കേണ്ടി വരുന്ന നാനാതരം പ്രശ്നങ്ങളുടെ ബാലപാഠങ്ങളും ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നു തന്നെയാണ്. കുട്ടികളിൽ കരുണ, സഹാനുഭൂതി മുതലായ ശീലങ്ങൾ വളർത്തുന്നതും അവരെ സാമൂഹ്യ സേവനങ്ങളിൽ പങ്കാളികളാക്കുന്നതും നല്ല പൗരന്മാരായി മാറ്റിയെടുക്കുന്നതും സമൂഹം തന്നെയാണ്. 7. ചിട്ടയും ആത്മവിശ്വാസവും. ആത്മവിശ്വാസം കൈമുതലായുള്ള വിദ്യാർത്ഥിക്കു മാത്രമേ ചിട്ടയായ പഠനം നടത്താനാവൂ. ആ ആത്മവിശ്വാസം ജീവിത വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. എനിക്ക് അതിന് കഴിയും, എനിക്കേ ഈ സമയത്ത് അത് കഴിയൂ എന്ന പോസിറ്റീവ് ചിന്തയോടെ പഠിക്കുക. പരാജയങ്ങളിൽ തളരാതെ അവയെ അവസരങ്ങളാക്കാൻ ശ്രമിക്കുക. സ്ഥിരമായ പരിശ്രമം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കൂട്ടുകാരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം കഴിവുകളിൽ ഉറച്ച് വിശ്വസിക്കുക. ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളെ അംഗീകരിച്ച് ആദരവോടെ സ്വീകരിക്കുക. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിട്ടയായ പഠനത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് പ്രൊക്രാസ്റ്റിനേഷൻ, അഥവാ നിരന്തരമായി മാറ്റിവെക്കുന്ന ശീലം. ഇത് അലസതയുടെ ഒരു ബഹിസ്ഫുരണം തന്നെയാണ്. എന്നു മാത്രമല്ല, പ്രവൃത്തി ചെയ്യാനുള്ള പ്രാപ്തിക്കുറവും കൂടിയാണ്. പരീക്ഷാഭയവും മാനസിക സമ്മർദ്ദവും ചിട്ടകളെ തെറ്റിക്കുന്നവയാണ്. പരീക്ഷാഭയത്തെ പ്രതിരോധിക്കാനും സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും നിരന്തരമായ പരിശീലനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൂട്ടുകാർ ആണ് കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നവർ. മോശം കൂട്ടുകെട്ടുകൾ ശീലങ്ങളെയും ചിട്ടകളെയും എല്ലാം മാറ്റിമറിക്കും. അതിനാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം. യുവതലമുറ ഏറെ ഭയക്കേണ്ട സാമൂഹ്യ വിപത്താണ് മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും സ്വാധീനം. അറിയാതെ ഉപയോഗിച്ചാൽ പോലും ആസക്തരാക്കുന്ന ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം കുഞ്ഞുങ്ങളെ എല്ലാ വിധത്തിലും നശിപ്പിക്കും എന്ന് ഓർക്കുക. ജാഗരൂകരായിരിക്കുക. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയുടെ അനിയന്ത്രിതമായ ഉപയോഗം കുട്ടികളുടെ സകല ചിട്ടകളെയും തെറ്റിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ജീവിതത്തിൽ അവസരങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണ്. അപൂർവമായി ലഭിക്കുന്ന അവസരങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവർ വിജയികളാകും. അവസരം എന്താണ്? അവസരം ചിട്ടയായ പഠനത്തിന് അവസരം അത് എങ്ങനെ വിനിയോഗിക്കണം? ഒരു കാര്യത്തിൽ മുന്നേറാനോ കഴിവ് തെളിയിക്കാനോ ലഭിക്കുന്ന അനുയോജ്യമായ സാഹചര്യമാണ് അവസരം. ഇതൊരു സാധ്യത കൂടിയാണ്. ചിട്ടയായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും മനസ്സിലാക്കി ഗൌരവത്തോടെ സ്വീകരിക്കണം. സാങ്കേതിക വിദ്യകളുടെയും ഓൺലൈൻ പഠന സാധ്യതകളുടെയും അനന്ത സാധ്യതകൾ ലക്ഷ്യബോധത്തോടെ ഉപയോഗിക്കണം. ഓരോ പുതിയ അധ്യയന വർഷവും ഓരോ പുതിയ അവസരമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തുവാനും പുതിയ ലക്ഷ്യങ്ങൾ നേടാനും നല്ല ശീലങ്ങൾ രൂപപ്പെടുത്താനും ഈ സമയം ഉപയോഗിക്കാം. കുട്ടികളെ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ. അതിലേക്ക് എത്തിച്ചേരാൻ ചെറിയ ചെറിയ ചിട്ടകൾ ജീവിതത്തിൽ കൊണ്ടുവരൂ. ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. ചിട്ടയോടെയുള്ള പഠനം നല്ല മാർക്ക് മാത്രമല്ല, നല്ല വ്യക്തിത്വവും നല്ല ഭാവിയും കൂടി നൽകുന്നു. എല്ലാവർക്കും വിജയകരവും സന്തോഷകരവുമായ പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു.
10: മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് പഠിക്കാം ചിട്ടയോടെ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അധ്യാപികയും മെന്ററും കൌൺസിലറുമായ ഗീതാദേവി എസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. മഴമയിൽ പേലിത്തരാം, പാടിയത് പി.പി. രതീഷ് കുമാർ, ശ്രീജ രാജപ്പൻ.

ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം രക്തം സാക്ഷി. ശബ്ദസാക്ഷ്യം സൈനൂര ഫിലിം, സുധീ കല്യാശ്ശേരി, കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ, പി ടി മനോജ്. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. രക്തം സാക്ഷി.

0: ദാ ഇപ്പോഴ ഇതിലൂടെ കടന്നുപോയ ആ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിൻ അതിൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നിടത്താണ് എനിക്ക് പോകേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാം, ആ ട്രെയിനിന് ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. അതറിഞ്ഞിട്ടും പിന്നെ എന്തിനാണ് ഈ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ എന്ന് ചോദിച്ചാൽ, എനിക്ക് പോകാനുള്ള വണ്ടി ഇതല്ല എന്നതാണ് ഉത്തരം. ഡെസ്റ്റിനേഷൻ അല്ല പ്രധാനമെന്നർത്ഥം. ഇനി ലക്ഷ്യമായിരുന്നു ഇമ്പോർട്ടൻ്റ് എങ്കിൽ 10-50 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള മെട്രോ സിറ്റിയിലെ സ്റ്റേഷനിൽ നിന്ന് ഏതെങ്കിലും സൂപ്പർഫാസ്റ്റ് ട്രെയിനും പിടിച്ച് ഇതിനകം ഞാൻ അങ്ങ് എത്തിയിരുന്നേനെ. പോരാത്തതിന് ഞാൻ ആ മെട്രോ സിറ്റിയിലാണ് താമസിക്കുന്നതും, എന്നിട്ടും ഇതുപോലുള്ള തീർത്തും ഐസൊലേറ്റഡായ ഇടിഞ്ഞു വീഴാറായ ഈ സ്റ്റേഷനിൽ നിന്ന് ഈ നട്ടപ്പാതിരാത്രിക്ക് തന്നെ വണ്ടി കയറണമെന്ന് ചോദിച്ചാൽ, യെസ് ഇറ്റ്സ് മൈ ചോയ്സ് എന്ന് തന്നെയായിരിക്കും എൻ്റെ ഉത്തരം. എന്ത് ചെയ്യാം, ജീവിതത്തിലുടനീളം ഞാനായിട്ട് തന്നെ തിരഞ്ഞെടുത്തതാണ് എല്ലാം. ഓഫ്കോഴ്സ് എല്ലാം എന്ന് പറയുന്നില്ല, നമുക്കായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ചില സംഗതികളുണ്ടല്ലോ, ലൈക്ക് പാരൻസ്, റിലീജിയൻ, ജെൻഡർ, കാസ്റ്റ്, അങ്ങനെ ചിലത്. അതൊഴിച്ച് എല്ലാം തന്നെ എൻ്റെ തിരഞ്ഞെടുപ്പുകളായിരുന്നു. അതുകൊണ്ടെന്താ, തന്നിഷ്ടക്കാരി, തോന്നിയവാസി, അഹങ്കാരി എന്നിങ്ങനെ കുറേ പെറ്റ് നെയിംസ് ചാർത്തി കിട്ടിയിട്ടുണ്ട് എനിക്ക്. എനിക്കങ്ങനെ ആരെങ്കിലും വിളിച്ച് കേൾക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു താനും, പ്രത്യേകിച്ച് പപ്പ വിളിക്കുമ്പോൾ.
1: ഞാൻ പറയുന്ന കാര്യങ്ങൾ നിന്റെ തലയിൽ എന്താ കയറാത്തെ?
2: അഹങ്കാരി.
0: അതും കലി തുള്ളി വന്നതാ ഇങ്ങനെ കണ്ണും ചുമപ്പിച്ച് വന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ.
2: ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം, നിന്റെ തന്നിഷ്ടമൊന്നും ഇവിടെ നടക്കാൻ പോണില്ല, ഈ വീട്ടിൽ ഞാൻ തീരുമാനിക്കുന്നത് നടക്കും.
0: സന്ദർഭം പറയാം, +2 റിസൾട്ട് വന്നു, കുഴപ്പമില്ലാതെ മാർക്കൊക്കെ ഉണ്ട്. പപ്പയ്ക്കാണെങ്കിൽ ഒരേ വാശി എന്നെ ഡോക്ടറാക്കണം, എനിക്കാണെങ്കിൽ കൊന്നാലും അതാവണ്ട. പപ്പ ആദ്യമൊക്കെ അനുനയിപ്പിച്ച് നോക്കി, വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഭീഷണിയായി.
2: ചാരു, പപ്പ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്.
0: പറയാൻ മറന്നുപോയി, അതാണ് എന്റെ പേര്, ചാരു, ചാരുലത ശങ്കർ. നാട്ടിൽ പപ്പ ശങ്കരനായിരുന്നു, സിറ്റിയിലെത്തിയപ്പോൾ ശങ്കർ എന്ന് പരിഷ്കരിച്ചു.
2: ഞാൻ പറയുന്നത് നീ ശാന്തമായിരുന്ന് കേൾക്കുക ആദ്യം.
0: പപ്പ എന്നെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്.
2: പപ്പയുടെ ഒരേ ഒരു ആഗ്രഹമാണത്.
0: പപ്പ പപ്പയുടെ ആഗ്രഹം പറഞ്ഞു, ഇനി ഞാൻ എന്റെ ആഗ്രഹം പറയട്ടെ. എനിക്ക് മെഡിസിന് പോകണ്ട, ഐ മീൻ എനിക്ക് ഡോക്ടർ ആവണ്ട.
2: ഡോക്ടർ ആവാതെ പിന്നെ
0: എനിക്ക് ലിറ്ററേച്ചറിന് പോയാ മതി.
2: സ്റ്റൂപ്പിഡ് ലിറ്ററേച്ചർ പോലെ ലിറ്ററേച്ചർ, നിനക്കെന്താ തലക്ക് വെളിവില്ലേ?
0: അതെന്താ പപ്പ അങ്ങനെ പറഞ്ഞത്? ലിറ്ററേച്ചർ പഠിക്കാൻ പോകുന്നവർക്കൊന്നും തലക്ക് വെളിവില്ലെന്നാണോ പപ്പ ഉദ്ദേശിക്കുന്നത്?
2: ഈ പറഞ്ഞ ലിറ്ററേച്ചർ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ നിന്റെ ഭാവം? അതേസമയം മെഡിസിന് പോയാൽ പപ്പ വിചാരിച്ചാല് ഇവിടെ സിറ്റിയിൽ നിനക്കായി ഒരു ഹോസ്പിറ്റൽ കോംപ്ലക്സ് പോലും പണിതിട്ട് തരാൻ ഇന്നത്തെ അവസ്ഥയിൽ പപ്പയ്ക്കാവും.
0: ലിറ്ററേച്ചർ പഠിച്ചാലും ഡോക്ടർ ആവാം പപ്പ.
2: അതെങ്ങനെ?
0: ഐ മീൻ ഡോക്ടറേറ്റ് ഇൻ ലിറ്ററേച്ചർ.
2: നീ എന്നെ കളിയാക്കുകയാണോ?
0: നോ പപ്പ.
2: പിന്നെ
0: പപ്പയ്ക്ക് എന്താ ഇത്ര നിർബന്ധം എന്നെ ഒരു ഡോക്ടറായി കാണാൻ?
2: ആ അതുണ്ട്. നിനക്കറിയോ, പപ്പ ഒന്ന് വീഴുന്നത് കാണാൻ കാത്തിരിക്കുന്നവർ ഒട്ടേറെ പേരുണ്ട് ഇവിടെ. കുടുംബക്കാരോടും പിന്നെ സിറ്റിയിലെ ചില ഊളകളോടും ഈ പപ്പയ്ക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട്. അവർക്ക് മുന്നിൽ നിന്റെ ഈ പപ്പയ്ക്ക് തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കണം.
0: അതിന് ഞാൻ എന്തിനാ എന്റെ ഫ്യൂച്ചർ സാക്രിഫൈസ് ചെയ്യണം? ഇത്ര വാശി പാടില്ല പപ്പ.
2: ആ വാശിയാണേൽ വാശി,

0: ഞാനത് നടത്തിയെടുക്കും. നിനക്ക് ഇനി കുത്തിരുന്ന് എൻട്രൻസ് പരീക്ഷ പഠിച്ച് മെനക്കെടാനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറയേ. പുറത്ത് എവിടെയെങ്കിലും പണം കൊടുത്ത് പഠിക്കാനുള്ള അറേഞ്ച്മെന്റ് പപ്പ ഉണ്ടാക്കാം.
1: അതൊന്നും വേണ്ട, എനിക്ക് താല്പര്യമില്ല.
0: എന്നാൽ പപ്പ ഒരു കാര്യം നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. ലിറ്ററേച്ചർ പഠിക്കാനുള്ള നിന്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോണില്ല ചാരു.
1: അതൊരു ആഗ്രഹമല്ല പപ്പ, അത് എന്റെ തീരുമാനമാണ്.
0: അഹങ്കാരി.
1: പപ്പ വാതിലും കുട്ടി അടച്ച് അന്നങ്ങനെ കലിതുള്ളിപ്പോയി എന്നല്ലാതെ ഒന്നും ചെയ്തില്ല. എന്റെ ഹയർ സ്റ്റഡീസൊക്കെ ഞാൻ തീരുമാനിച്ചതുപോലെയൊക്കെ തന്നെ അങ്ങ് നടന്നു. പപ്പ കുറെ കാലം എന്നെ മൈൻഡ് ചെയ്യാതെ നടന്നു. ഞാനും പപ്പയെ ഇഗ്നോർ ചെയ്തു. ലിറ്ററേച്ചർ പഠിച്ച് പഠിച്ച് 5-6 കൊല്ലം കടന്നുപോയി. റിസർച്ച് ചെയ്യാനുള്ള മോഹമൊക്കെ ഞാൻ അതിനിടെ ഉപേക്ഷിച്ചു. ആകെ ഒരു മടുപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് പരിഭവങ്ങൾ മാറ്റിവെച്ച് പപ്പ എന്നോട് ലോഹ്യം കാണിച്ചു വരുന്നത്. എന്തേലും കാര്യമില്ലാതെ പപ്പ ഇങ്ങനെ അടുപ്പം കാണിക്കില്ല എന്ന് എനിക്കറിയാം.
0: എങ്ങനെ ഉണ്ടായിരുന്നു ചാരു നിന്റെ എക്സാംസ്?
1: നോട്ട് ബാഡ്.
0: എന്നാണ് നിന്റെ റിസൾട്ട് വരുന്നത്?
1: 2-3 മന്ത്സ് പിടിക്കും.
0: ഓഹോ, ഇത്രയും ഡിലേ ആവോ?
1: മേബി, ഐ തിങ്ക് സോ.
0: എന്തൊക്കെയാ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാൽ കുറച്ച് പ്ലാൻസ് ഉണ്ട് താനും.
0: ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്റെ ഈ പപ്പ എന്താ മനസ്സിലാക്കേണ്ടത്?
1: പപ്പയ്ക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ.
0: അത് വിട്. പിന്നെ നമ്മുടെ മെട്രോപൊളിറ്റൻ ക്ലബിന്റെ സെക്രട്ടറി വൺ മിസ്റ്റർ വിജയ് മേനോനെ നിനക്ക് ഓർമ്മയില്ലേ?
1: ഓർമ്മയില്ല.
0: ഇവിടെ സിറ്റിയിലെ ടൗൺ സ്ക്വയറിനടുത്തുള്ള ആ സഫയർ മാളിന്റെ പ്രൊപ്രൈറ്റർ, ആ പഴയ ജൂബിലി ടെക്സ്റ്റൈൽസിന്റെ ഒക്കെ മുതലാളി, നിനക്കറിയുന്നേ, മൾട്ടി മില്യനർ. ഇപ്പൊ ഈ സിറ്റി വാങ്ങാനുള്ള ആസ്തിയുണ്ട് അയാളുടെ കയ്യിൽ.
1: പപ്പ വളച്ചു കെട്ടാതെ കാര്യത്തിലേക്ക് വാ.
0: യെസ്, അതാണ് എനിക്കും സൗകര്യം. ഇപ്പറഞ്ഞ വിജയൻ മേനോന്റെ ഒരേ ഒരു മകൻ, എന്താ അവന്റെ പേര്? ആ, മൃദുൽ. യെസ്, മൃദുൽ വി മേനോൻ. അവന് നിന്നെ പ്രപ്പോസ് ചെയ്താൽ കൊള്ളാം. അവൻ നിന്നെ കണ്ടിട്ടുണ്ടത്രേ ഏതോ ഒരു ഫംഗ്ഷനിൽ വെച്ച്. അല്ല, നീയൊന്നും പറഞ്ഞില്ല.
1: എനിക്ക് കുറെ പ്ലാനുകൾ ഉണ്ടെന്ന് ഞാൻ പപ്പയോട് പറഞ്ഞിരുന്നില്ലേ? ജസ്റ്റ് ബിഫോർ ഫ്യൂ മിനിറ്റ്സ്.
0: ആ, നീ പറഞ്ഞിരുന്നു.
1: ആ പ്ലാനുകളിൽ ഒന്നും അൺഫോർച്ചുനേറ്റ്ലി മാരേജ് എന്നൊന്നില്ല പപ്പ.
0: ചാരു, ഞാൻ പറയുന്നത് നീ ശാന്തമായിരുന്ന് കേൾക്കുക ആദ്യം.
1: ഓക്കേ, പറേ.
0: പപ്പയുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ മോശമായി വരികയാണെന്ന് നമ്മൾക്കറിയാലോ. ഇനിയിപ്പോ നിന്റെ കല്യാണം നല്ല നിലയിൽ നടത്തണമെന്നൊരാഗ്രഹമേ പപ്പയ്ക്കുള്ളൂ. ഞാൻ നിനക്കായി നല്ല ഒരു അലയൻസിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം കൊണ്ടുതന്നതുപോലെ വിജയ് മേനോന്റെ ഈ പ്രപ്പോസൽ നമ്മെ തേടിയെത്തുന്നത്. അതും ഇങ്ങോട്ട്. ഞാൻ ആ പയ്യന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തു. എ ഗുഡ് ലുക്കിംഗ്, ഹൈലി എഡ്യൂക്കേറ്റഡ്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ അവനെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. നല്ല പയ്യൻ, വെൽ മാനേഡ്, സ്മാർട്ട് ലുക്കിംഗ്, പോരാത്തതിന് മൾട്ടി മില്യനർ.
1: അപ്പോഴതാണ് കാര്യം. അല്ല പപ്പ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആവശ്യത്തിലധികം ഉണ്ടായിട്ടും പപ്പയ്ക്ക് കാശിനോടുള്ള ആർത്തി തീരുന്നില്ലേ?
0: അതിപ്പോ കാശുള്ളവർ കാശുള്ളവരെ തന്നെയല്ലേ തേടി പിടിക്കാറ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ നല്ലതിന് വേണ്ടിയാ ഞാനിങ്ങനെ നിന്റെ മുന്നിൽ നീ പറഞ്ഞതൊക്കെ കേട്ട് തലകുനിച്ച് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നം.
1: ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പപ്പയുടെ ഹെൽത്ത് ഇഷ്യൂസ്, അത് പപ്പ പറയുന്നത്ര ഭീകരമൊന്നും അല്ല. ലൈഫ് സ്റ്റൈലിലൊക്കെ ചെറുതായി ഒരു ചേഞ്ച് വരുത്തിയാൽ, ഐ മീൻ ക്ലബിലുള്ള തീറ്റയും കുടിയും കുറച്ചാൽ തന്നെ ചുരുങ്ങിയത് 10 കൊല്ലത്തേക്ക് പപ്പയ്ക്ക് ഇതുപോലെയൊക്കെ തന്നെ അങ്ങ് പിടിച്ചു നിൽക്കാം.
0: എന്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കറിയാം.
1: അതുപോലെ തന്നെ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്റെ കാര്യങ്ങൾ.
0: അപ്പോൾ മൃദുലിന്റെ കാര്യം?
1: പപ്പ എനിക്ക് ഒരു മൃദുലനെയും തെരഞ്ഞു പോകണ്ട.
0: അപ്പോൾ ഞാൻ ആ വിജയൻ മേനോട് എന്താ പറയാ?
1: എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി, അതാണ് സത്യവും. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്.
0: ഇത്ര അഹങ്കാരം പാടില്ല ഒരു പെണ്ണിന്. നീ നോക്കിക്കോ പപ്പ ആരാണെന്ന് കാണിച്ചു തരാം ഞാൻ നിനക്ക്.
1: ഹോ പപ്പ, മരിച്ചുപോയ മമ്മിയോട് കാണിച്ച ക്രൂരതയിൽ കൂടുതലൊന്നും എന്നോട് കാണിക്കാൻ പോണില്ല എന്ന് എനിക്കറിയാം.
0: അഹങ്കാരി.
1: സി പപ്പ, ഭീഷണിപ്പെടുത്തലും അധികാരം സ്ഥാപിക്കലുമൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. ഒരുത്തനുണ്ടല്ലോ പപ്പയുടെ വാലും പിടിച്ച് നടക്കുന്ന എന്റെ പുന്നാര അനിയൻ, ചിലപ്പോ അവന്റെ അടുത്ത് ചെലവാവും പപ്പയുടെ ഈ വിരട്ടല്. എന്റെ അടുത്ത് നടക്കില്ല.
0: നീ കണ്ടോ, തകർന്ന് തരിപ്പണമാകുമ്പോ ഒരിക്കൽ വരും നീ എന്റെ അടുത്ത് വാലും ചുരുട്ടിയിട്ട്.
1: ഇല്ല പപ്പ, ഞാൻ വരില്ല. പിന്നെ എന്തുകൊണ്ടാണ് പപ്പ അങ്ങനെ തറപ്പിച്ചു പറയുന്നത് എന്നെനിക്ക് മനസ്സിലായി. പപ്പയുടെ ഇക്കണ്ട സ്വത്തിൽ നിന്ന് ഒരു തുണ്ട് ഷെയർ പോലും എനിക്ക് വേണ്ടെങ്കിലോ? മരിക്കും മുമ്പേ മമ്മി എന്റെ പേര് എഴുതി വെച്ച് തന്നെ എനിക്ക് ധാരാളമാ. പിന്നെ പപ്പ, എനിക്ക് ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ സംഗതികളുണ്ട് എൻ്റെ ജീവിതത്തിൽ.

0: അഹങ്കാരി, നീ അനുഭവിക്കും.
1: കേട്ടില്ലേ, പപ്പയുടെ ഈ അനുഗ്രഹ വചനവും കേട്ടാണ് ഞാൻ ആ വീട് വിട്ടിറങ്ങിയത്. ഞാൻ ഓർക്കുന്നുണ്ട്, കൊച്ചായിരിക്കുമ്പോൾ പപ്പയുടെ പെറ്റായിരുന്നു ഞാൻ. ഞാൻ എന്ത് പറഞ്ഞാലും പപ്പ കേൾക്കും. അന്ന് എൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ വഴങ്ങിത്തന്നത് മുതിർന്നു കഴിഞ്ഞാൽ പകരം ഞാൻ പപ്പയുടെ ഇഷ്ടങ്ങൾക്കൊത്തു നിൽക്കും എന്ന് കരുതിയിട്ടാകുമല്ലേ. കഷ്ടം. എന്നെ ചുറ്റിപ്പറ്റിയുള്ള പപ്പയുടെ എല്ലാ ആംബിഷൻസിനെയും ഇപ്പറഞ്ഞ തന്നിഷ്ടം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഞാൻ തടയിട്ടു. മമ്മിയുടെ സ്വത്ത് മോഹിച്ച് മമ്മിയോട് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ നേരിട്ട് കണ്ടതിൻ്റെ ഒരു തരം പകയുമുണ്ടായിരുന്നു എനിക്ക് ആ മനുഷ്യനോട്.
2: യാത്രിയോ കൃപയാ ധ്യാൻ ദീജിയേ, ഗാഡി നമ്പർ 5603 ത്രിച്ചൂർ കനനൂർ പാസഞ്ചർ 30 മിനിറ്റ് വിലംബ് സേ ചൽ രഹി ഹേ. യാത്രിയോ കോ ഹുയി അസുവിധാ കേ ലിയേ ഖേദ് ഹേ.
1: യാത്രക്കാർ തൊലഞ്ഞു, ട്രെയിൻ വീണ്ടും ലേറ്റ്. ആ കുഴപ്പമില്ല, ആളും അനക്കവുമില്ലാത്ത ഇതുപോലുള്ള സ്റ്റേഷനിൽ ഒരു മണിക്കൂർ കൂടി തനിച്ചിരിക്കുക എന്നൊരു ഡിഫറെന്റ് ഫീൽ അല്ലേ.
2: Your attention please. Train number 5603, Trichur Kananur passenger is now running late by 30 minutes. The inconvenience.
1: ശരിക്കും എന്താ ഈ സ്റ്റേഷന്റെ ഒരു ആംബിയൻസ് അല്ലേ. കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാൻ പോലും സ്റ്റാഫ് ഇല്ല. വണ്ടി എത്തുന്ന നേരമാകുമ്പോഴേക്കും ഒരുപക്ഷെ ചിലപ്പോൾ അവർ വരുമായിരിക്കും. ഞാൻ അതല്ല ആലോചിക്കുന്നത്, എങ്ങനെയാണാവോ ഈ സ്റ്റേഷനിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്റ്റാഫോ പാസഞ്ചേഴ്സോ ഇല്ലാന്നിരിക്കലും ആരെ ഉദ്ദേശിച്ചാന്നറിയില്ല. കൃത്യമായ ഇടവേളകളിൽ ട്രെയിൻ അനൗൺസ്മെന്റ് കേൾക്കാം. പറയാതെ വയ്യ, ഇവിടുത്തെ ഈ നിശബ്ദത തെല്ല് പേടിപ്പിക്കുന്നത് തന്നെ. ആ സൈലൻസിലേക്ക് പെട്ടെന്ന് വീഴുന്ന അനൗൺസ്മെന്റ് ആളെ ഞെട്ടിച്ചു കളയും. അതുപോലെ തന്നെയാണ് ഇരുട്ടിൽ നിന്നും പെട്ടെന്ന് ഉയരുന്ന വവ്വാൽ ചിറകടി ഒച്ചകൾ. ചെവിയോർത്താൽ കേൾക്കാം കുറുക്കന്മാരുടെ ദൂരെ നിന്നുള്ള എന്താ പറയാ, ഹൗളിങ് അല്ലേ, ഊരിയിടൽ. അങ്ങനെ ആകെ മൊത്തം ഈ ഗോ സ്റ്റോറികളിലും മൂവീസിലും ഒക്കെയുള്ള അതേ ആംബിയൻസ്. ബട്ട് ഐ ലവ് ദിസ് ആംബിയൻസ്. ഐ എം ഇൻ ലവ് വിത്ത് ദി സൈലൻസ്. ആ അത് പറയാൻ വിട്ടുപോയി. രാകേഷാണ് ഇങ്ങനൊരു സ്പേസ്, ഐ മീൻ ഇങ്ങനൊരു സ്റ്റേഷൻ എവിടെയുണ്ടെന്ന കാര്യം എന്നോട് പറയുന്നത്. രാകേഷ് എന്ന് പറഞ്ഞാൽ കോളേജിൽ അവനെൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു, ബോയ് ഫ്രണ്ട് ആയിരുന്നു. ഐ വുഡ് സേ ഇറ്റ് വാസ് ഇൻഡീഡ് എ മെമ്മറബിൾ പീരീഡ് ഇൻ മൈ ലൈഫ്. എന്താ പറയുക, കുറേ കാലം ഞങ്ങളങ്ങനെ പ്രേമിച്ച് നടന്നു. അങ്ങനെ പ്രേമം മൂത്ത് നിൽക്കുന്ന ഒരു ദിവസം രാത്രിയിലാണ് എന്നെയും കുട്ടി രാകേഷ് ഇതാ ഇവിടെ ഈ സ്റ്റേഷനിൽ എത്തുന്നത്.
0: ചാരു, ഈ അമേരിക്ക കണ്ടുപിടിച്ച വിദ്വാന്റെ പേരറിയോ നിനക്ക്? ഡു യു?
1: കൊളംബസ് ആണോ? അതെ, കൊളംബസ് തന്നെ.
0: ആ ശരി, അപ്പോൾ ആഫ്രിക്കയോ നമ്മുടെ ഇരുണ്ട ഭൂഖണ്ഡം?
1: ഓ, എനിക്കറിയാൻ മേല.
0: എനിക്കും അറിയില്ല, പക്ഷേ എനിക്ക് മറ്റൊന്നറിയാം.
1: എന്തറിയാന്ന്?
0: ഈ ഭൂമുഖത്ത് ഇങ്ങനെ ഒരു ഇരുണ്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, വീരശൂര പരാക്രമിയായ രാകേഷ് ഹരിഹരൻ എന്ന ഈ ഞാനാ.
1: ഈ കാട് പിടിച്ച് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല നിനക്ക് കണ്ടുപിടിക്കാൻ.
0: നല്ലൊരു കണ്ടുപിടുത്തല്ലേ അത്.
1: ആ കൊള്ളാം, ഒരു പക്ഷെ ആഫ്രിക്ക കണ്ടുപിടിച്ച ആളുപോലും നിന്റെ അത്ര കഷ്ടപ്പെട്ട് കാണില്ല. അല്ല രാകേഷ്, ഇവിടെ എന്ത് ട്രെയിനുകളൊന്നും നിർത്താറില്ലേ? പ്ലാറ്റ്ഫോമിൽ നോക്കിയിട്ട് ഒരു മനുഷ്യജീവിയെ പോലും കാണുന്നില്ലല്ലോ.
0: വണ്ടിയൊക്കെ നിർത്താറുണ്ട്, പക്ഷേ ഒരേ ഒരു വണ്ടി, രാത്രി മാത്രം നിർത്തുന്ന ഒരേ ഒരു പാസഞ്ചർ ട്രെയിൻ.
1: പക്ഷെ നീ നോക്ക്, മറ്റാരുമില്ല ഇവിടെ പാസഞ്ചേഴ്സ് ആയിട്ട്.
0: അതോ, ഈ സ്റ്റേഷൻ പരിചയാത്മാക്കൾക്ക് വന്നിറങ്ങാനും കയറിപ്പോകാനും വേണ്ടി, അതിന് മാത്രം വേണ്ടി ഇന്ത്യൻ റെയിൽവേ തുടങ്ങിയ ഒരു കൊച്ചു സ്റ്റേഷനാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ രാത്രി വണ്ടി.
1: വെറുതെ പേടിപ്പിക്കല്ലേ.
0: ആത്മാക്കൾക്ക് കയറാനും ഇറങ്ങാനും പാകത്തിൽ രാത്രി മാത്രമേ ആ പാസഞ്ചർ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ. താനും
1: ഓ വലിയ തമാശ, ഒന്ന് പോയേ.
0: താനൊന്ന് ചുറ്റും നോക്കിയേ, മുനിഞ്ഞ് കത്തുന്ന വിളക്കുകൾ, ദൂരെ നിന്നും എത്തുന്ന ഓരിയിടലുകൾ, വവ്വാൽ ചിറകടി ഒച്ചകൾ, അരിച്ചു കയറുന്ന തണുപ്പ്, പതിയെ വീശിയടിക്കുന്ന കാറ്റ്, ഈ ഹൊറർ സിനിമകളിലൊക്കെ കാണുന്ന അതേ അന്തരീക്ഷം.
1: അതെ, നീ പറഞ്ഞത് ശരിയാണ്. ആ അന്തരീക്ഷത്തിൽ രാകേഷ് ഹരിഹരൻ, പിന്നെ ചാരുലത ശങ്കർ എന്നീ രണ്ട് പ്രേതങ്ങൾ മനസമാധാനത്തോടുകൂടെ പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നു അല്ലേ?
0: നീ ആ പറഞ്ഞത് ശരിയാണല്ലോ.
1: എന്താണ് നിന്റെ ഉദ്ദേശം?
0: അതോ, ഈ രണ്ട് പ്രേതങ്ങളും തെല്ലു നേരം ഇവിടെ എങ്ങനെ ഇരുന്ന് മനസമാധാനത്തോടെ അങ്ങോട്ട് പ്രേമിക്കും. അപ്പോഴേക്കും ഞാൻ പറഞ്ഞ ആ രാത്രി വണ്ടി ഇങ്ങോട്ട് വരും.
1: പരേതാത്മാക്കളുടെ വണ്ടി അല്ലേ?
0: യെസ്. അതിൽ കയറി ഈ വണ്ടി അതിന്റെ യാത്ര അവസാനിപ്പിക്കുന്നിടത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങും.
1: ഓക്കേ.
0: അവിടെയാണ് രാകേഷ് ഹരിഹരന്റെ വീട്.
1: എന്നിട്ട്
0: അവിടത്തേക്ക് ഈ പറഞ്ഞ രാകേഷ് ഹരിഹരൻ ചാരുലത ശങ്കറിയെയും കൂട്ടി പോകുന്നു. രണ്ടു ദിവസം അവിടെ ക്യാമ്പ് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ
1: മാരേജിന്റെ കാര്യം പ്രസന്റ് ചെയ്യുന്നുണ്ടോ ഇക്കുറി?
0: നോനോ, അതിനൊക്കെ ഇനി അത്ര സമയം കിടക്കുന്നു. ഇത് ചുമ്മാ ഒരു ട്രിപ്പ്.
1: യെസ്, ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ ട്രിപ്പ്. അവന്റെ വീട്ടുകാരും നാട്ടുകാരും മൊത്തം അവനെ പോലെ തന്നെ ജോയ്ഫുൾ ആയിട്ടുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള കക്ഷികളായിരുന്നു. എന്നാൽ ഒക്കെയും പഴഞ്ചന്മാർ. പക്ഷെ ആ ഓർത്തഡോക്സിക്ക് പോലും ഒരു തരത്തിലുള്ള നിഷ്കളങ്കതയുണ്ട്. ഓർത്തഡോക്സിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു ഹെഡ് ഓഫീസാണ് രാകേഷിന്റെ അമ്മ. എന്താ പറയാ, ഒരു വലിയ സംഭവം തന്നെയാണ് ആ സ്ത്രീ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഐ വുഡ് സേ ഇറ്റ് സംതിങ് സ്പെഷ്യൽ. ഐ മീൻ ഹൊറിബിൾ. അവർ രാകേഷിന്റെ അച്ഛനെ പരിചരിക്കുന്നത് കാണണം. ആക്ച്വലി അതൊരു വേർഷിപ്പ് തന്നെയായിരുന്നു. അങ്ങേർക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ചൊരു ലൈഫ്. അങ്ങേരുടെ ഓർഡേഴ്സും കമാൻഡ്സും അനുസരിക്കാൻ മാത്രമുള്ള ജന്മം. അങ്ങേരാണെങ്കിൽ ഓരോ നിമിഷവും ആ സ്ത്രീയെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അബ്യൂസ് ചെയ്യുക. എ സോർട്ട് ഓഫ് റിപ്പീറ്റഡ് ഹ്യൂമിലിയേഷൻ. എന്നാൽ ആ സ്ത്രീ ആകട്ടെ അതൊക്കെ അങ്ങ് എൻജോയ് ചെയ്യുക. എനിക്കതൊക്കെ കണ്ടപ്പോൾ ഇരച്ചു കയറി വരെയായിരുന്നു ദേഷ്യം. പക്ഷെ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഈ പരിഷ്കാരി പെണ്ണങ്ങാനും മരുമോളായി വീട്ടിൽ തിരിച്ചു കയറി വരുമോ എന്ന് ഒരു പേടി ആ സ്ത്രീയുടെ മുഖത്തുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ. ഇല്ല, അവര് ഭയപ്പെട്ടത് നടന്നില്ല. യെസ്, രാകേഷുമായുള്ള എൻ്റെ ആ ബന്ധം മാരേജിൽ അവസാനിച്ചില്ല, അതങ്ങ് ബ്രേക്കപ്പായി പോയി. അവൻ എന്താ പറയാ, ഒന്നാമത് അവൻ വിരിച്ചെടുത്ത് കിടക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. അങ്ങേയറ്റത്തെ അംബീഷ്യസ് ഗായ്. അവൻ്റെ സ്വപ്നങ്ങളിൽ ഞാനെന്നല്ല ഒരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. യു എസും അവിടുത്തെ സോഫ്റ്റ്വെയർ പ്രൊഫഷനും ഒക്കെ ആയിരുന്നു അവൻ്റെ വലിയ സ്വപ്നങ്ങൾ. എന്നെ ഇട്ടേച്ച് അവൻ യു എസിലേക്ക് പറന്നുപോയി. ഞാൻ ആകെ തകർന്നുപോയി. എനിക്ക് കുറേ കാലം ഡിപ്രഷനുള്ള മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, ഒരു ആൽക്കഹോളിക് അഡിക്ഷനിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവളാണ് ഞാൻ. പോയതിൽ പിന്നെ രാകേഷ് എന്നെ അങ്ങ് കട്ട് ഓഫ് ചെയ്ത പോലെ തന്നെയായി. പിന്നെ പിന്നെ ആ റിലേഷൻഷിപ്പ് അങ്ങനെ ഫെയ്ഡ് ഔട്ടായിപ്പോയി. ഞാൻ കുറേ കാലം തനിച്ച് മറ്റൊരു മെട്രോ സിറ്റിയിൽ സ്വന്തം ഫ്ലാറ്റിൽ ഫോർ സം ഇയേഴ്സ്. അപ്പോഴാണ് സോളമൻ വന്നെന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. എത്രയോ കാലം അയാളെൻ്റെ പിറകെ നടന്ന് വലഞ്ഞു. എവിടെ പോയാലും പിന്നിൽ നിഴലെന്ന പോലെ അയാളുണ്ടാകും. ചില ഹിന്ദി മൂവീസിലൊക്കെ കാണുന്നത് പോലെ പ്രേമ പരവശൻ. ലവ് സോങ് പാടിയില്ലെന്നേ ഉള്ളൂ. ശല്യം സഹിക്കാഞ്ഞ് ഫെഡപ്പ് ആയപ്പോൾ എനിക്കൊരു തമാശ തോന്നി. പപ്പയോട് പോയി അനുവാദം വാങ്ങി വരാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് വിട്ടു. പ്രതീക്ഷിച്ച പോലെ പപ്പ ഉടക്കി. പക്ഷേ കാശിൻ്റെയും മതത്തിൻ്റെയും കുടുംബമഹിമയുടെയും ഊറ്റത്തിൽ പപ്പ സോളമനെ വല്ലാതെ അങ്ങനെ ഇൻസൾട്ട് ചെയ്തു എന്നറിഞ്ഞപ്പോൾ എന്നാ പിന്നെ സോളമനെ കെട്ടിയിട്ട് തന്നെ കാര്യമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം ഞാൻ അവനെ കെട്ടി. വിവരം ഞാൻ അപ്പ തന്നെ പപ്പയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. പിന്നെ സോളമന്റെ കൂടെ 4-5 കൊല്ലത്തെ ദാമ്പത്യം.
2: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക.
3: ട്രെയിൻ നമ്പർ 56 603
2: ട്രിച്ചൂർ
3: കണ്ണൂർ പാസഞ്ചർ 30 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ അതിയായി ഖേദിക്കുന്നു.
1: ദേ വീണ്ടും ലേറ്റ്, എന്താ ചെയ്യാ?

0: വീണ്ടും ഒരമണിക്കൂർ കൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയുക തന്നെ. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയേ? ആ, മാരിഡ് ലൈഫ്, സോളമനുമായുള്ള എൻ്റെ ലൈഫ്. അതിനെക്കുറിച്ച് പറയാത്തത് ഒരു കണക്കിന് നല്ലത്. എല്ലാ ദാമ്പത്യത്തിലും എന്നതുപോലെ പരസ്പരം ശരിക്കും പിടികിട്ടാൻ ഹണിമൂൺ പീരീഡ് കഴിയേണ്ടി വന്നു എന്ന് മാത്രം. സച്ച് എൻ ഇൻടോളറബിൾ പേഴ്സൺ.
1: ഒരു സിഗ്നേച്ചറിന് വേണ്ടി എത്ര ദിവസം വെച്ചാ നിന്റെ പറയുക നടക്കുന്നത്?
0: പിറകെ നടന്ന നല്ല ശീലമുള്ള ആളല്ലേ.
1: നീ എന്നെ കളിയാക്കുകയാണോ?
0: അങ്ങനെയെങ്കിൽ അങ്ങനെ. ലുക്ക് സോളമൻ, ഞാൻ ഇതുവരെ കൺവിൻസ്ഡ് ആവാത്ത ഒരു പ്രോജക്റ്റിൽ ഞാൻ എന്തിനു സൈൻ ചെയ്യണം? എന്നോട് ചോദിച്ചിട്ടാണോ ആ കാട്ടുകള്ളന്മാരുടെ ഏതോ ഒരു ഉട്ടോപ്യൻ പ്രോജക്റ്റിൽ പോയിട്ട് കമ്മിറ്റ് ചെയ്തത്? അതും ഇത്രയും വലിയ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്? നോ, ഐ വോണ്ട്. ഞാൻ ഒപ്പിടില്ല.
1: നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞില്ല എന്ന് പറയരുത്. നീ അറിഞ്ഞില്ല എന്നും പറയരുത്. പിന്നെ കൺവിൻസ് ആകാത്തത് നിനക്ക് അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാകാത്തതുകൊണ്ടാണ്.
0: ഓ, എല്ലാം അറിയുന്ന ഒരാൾ സോളമൻ, ഒന്നും അറിയാത്ത ഒരാൾ ഈയുള്ളവൾ. പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ.
1: ഞാൻ അന്നേ പറഞ്ഞതാ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാമെന്ന്. എങ്കിൽ പിന്നെ വെറും ഒരു ഒപ്പിനായി നിന്റെ പിറകെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ പിടിച്ച് നടക്കേണ്ടി വരില്ലല്ലോ.
0: ബെസ്റ്റ്. എങ്കിൽ പിന്നെ എപ്പം കുത്തുവാള എടുത്തെന്ന് ചോദിച്ചാ മതി.
1: അതെ, എനിക്കത് കിട്ടണം.
0: വാട്ട് ഡു യു മീൻ?
1: ഡിപ്രഷൻ അടിച്ച് കംപ്ലീറ്റ് ഓഫായി നടന്നൊരു എടുക്കാച്ചരക്കിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നതിന് എനിക്കത് കിട്ടണം.
0: പ്ലീസ് സോളമൻ, ഇങ്ങനെ തമാശ പറയാതെ. അന്ന് പെണ്ണ് ചോദിക്കാൻ പോയപ്പം പപ്പയുടെ വായിന്ന് കേട്ടതിന്റെ ഡിവിഡൻറ്റ്, അത് മാത്രമാണ് എന്നോടൊത്തുള്ള ഈ ലക്ഷറി ലൈഫ് എന്ന് മറന്നുപോകരുത്.
1: അതായത് ഈ ദാമ്പത്യ ബന്ധം നിന്റെ ഔദാര്യമെന്ന് അല്ലേ?
0: സോളമൻ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം.
1: എനിക്ക് നിന്റെ ഔദാര്യം വേണ്ടെങ്കിലോ? ഞാനങ്ങ് ഒഴിവായി തരാം. എന്താ,
0: എന്തിനാ സോളമ എന്നോട് ഹിപ്പോക്രസി? നിങ്ങൾ എന്താണെന്ന് കൃത്യമായി ആദ്യം മുതൽ എനിക്കറിയാം. സത്യം പറഞ്ഞ തുടക്കം മുതലേ നിനക്ക് എന്നെ ഒഴിവാക്കണമെന്നുണ്ട്. എന്താ, അതല്ലേ സത്യം?
1: പിന്നെ
0: പക്ഷെ എന്റെ അക്കൗണ്ടിലെ പണം, ഈ ലക്ഷറി ഫ്ളാറ്റ്, എന്റെ BMW, മറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്നെ ഒഴിവാക്കാനാവില്ല നിങ്ങൾക്ക്. അതല്ലേ ശരി?
1: ഐ അഡ്മിറ്റ്. പക്ഷെ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ കാലം കഴിഞ്ഞ് ആർക്ക് അനുഭവിക്കാനാ നീ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്?
0: മനസ്സിലായില്ല.
1: എനിക്കായി ഒരു കുഞ്ഞിനെ തരാൻ നിനക്കിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ?
0: ഇപ്പം സോളമൻ ചോദിച്ച ചോദ്യം എനിക്ക് തിരിച്ചും ചോദിക്കാവുന്നതാണ്. എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാത്തത്?
1: ചാരു വായി തൂന്നത് വിളിച്ചു പറഞ്ഞ് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്.
0: സോളമൻ, ഇപ്പൊ എന്താ വേണ്ടത്? ഇക്കണ്ട പേപ്പേഴ്സ് ഒക്കെ ഞാൻ ഒപ്പിട്ട് തരണം അല്ലെ? ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞതാണ്, ഒപ്പിടാൻ ഉദ്ദേശമില്ല.
1: എനിക്കറിയാം എന്താ വേണ്ടതെന്ന്.
0: നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അയാൾ. സ്വന്തമായ ഒരു 10 സെന്റ് ഭൂമിയില്ല, പ്രൊഫഷൻ ശരിയില്ല, ഭാര്യയെ ആശ്രയിച്ചു കഴിയുന്നതിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതുമൂലമുള്ള മുടിഞ്ഞ മദ്യപാനം, എല്ലാറ്റിനും ഉപരി കുട്ടികളാവാത്തതിന്റെ ഫീലിങ്സ്, അതിന്റെ പേരിൽ എന്റെ മെക്കിട്ട കയറൽ. ടോട്ടൽ ഫെയിലറായ ഒരു മനുഷ്യൻ പരമ ബോറൻ കൂടി ആയാലോ? അയാൾക്ക് വേണ്ടത് പണം, പണം മാത്രം. പണത്തിന് വേണ്ടി അയാൾ മരിക്കും, അയാൾ കൊല്ലും. അതിനിടെ എനിക്ക് നേരെ ഒരു മർഡർ അറ്റംപ്റ്റും നടന്നു. ഒരു റോഡ് ആക്സിഡന്റിന്റെ രീതിയിലാണത് പ്ലാൻ ചെയ്തത്. എന്റെ കാറിന്, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിരുന്ന എന്റെ കാറിനെ ഫോളോ ചെയ്ത് വന്ന് നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചൊരു ട്രക്ക്. എന്തുകൊണ്ടോ ആദ്യം മുതൽ ഞാൻ വിജിലന്റ് ആയിരുന്നു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഞാൻ ആദ്യം കരുതിയത് സോളമന്റെ കൊട്ടേഷൻ ആയിരിക്കുമെന്നാണ്. ഏയ്, സോളമൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലെന്നേ. പിന്നെ ആരായിരിക്കും അത്? അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ വെറുതെ തോന്നുന്നതാണോ? ആ, ആർക്കറിയാം.

ഇങ്ങനെ ഇവിടെ നിർത്താതെ പോകുന്ന ഗുഡ്സ് ട്രെയിനുകൾ ഒരു തരത്തിൽ വലിയ ആശ്വാസമാണ്. പറയാതെ വയ്യ, ഇവിടുത്തെ ഈ സൈലൻസ് ചിലപ്പോഴൊക്കെ ഡിസ്റ്റർബിംഗ് തന്നെയാണ്. ഒരു പ്രേത സിനിമയിലെ സൈലൻസ് പോലെ അത് നമ്മെ ശ്വാസം മുട്ടിക്കും. പ്രേതങ്ങളിലും ആത്മാക്കളിലും വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പിന്നെ പറയേണ്ട കാര്യം. നിങ്ങൾ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ മനുഷ്യന്മാരെക്കാളും വിശ്വസിക്കാം.

ഐ മീൻ ഇതുപോലൊരു വിജനതയിൽ ഒരുമിച്ചുണ്ടാവുന്നതിലും ഹാപ്പി ആയിട്ട് മറ്റെന്താണുള്ളത് അല്ലേ? അവസാനമായി ഞങ്ങളിവിടെ വന്നത് കൃത്യം ഒരു വർഷം മുൻപാണ്, December 26, 2017. അതെ, കൃത്യം ഒരു വർഷം മുൻപ്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. അന്നത്തെ ആ രാത്രിയുടെ ഓർമ്മ പുതുക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് എൻ്റെ ഇന്നത്തെ ഈ വരവ്. ഓഹോ, പറഞ്ഞു വരുന്നതിനിടെ എൻ്റെ കഥയിൽ ചില ഭാഗങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി പറയണം. എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകൂ.

0: മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോ രാകേഷ് യു എസിൽ നിന്നും തിരിച്ചു വന്നു. അപ്പോഴേക്കും സോളമിനുമൊത്തുള്ള എന്റെ മാരേജ് ലൈഫ് ഏറെക്കുറെ വഷളായി കഴിഞ്ഞിരുന്നു. രാകേഷുമായുള്ള എന്റെ കറക്കങ്ങൾ വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാകേഷ് ഇവിടെ സെറ്റിൽ ചെയ്യാൻ വന്നതൊന്നുമല്ലായിരുന്നു. അവന്റെ പ്രൊഫഷണൽ മോഹങ്ങൾക്ക് അപ്പോഴും അതിരുകൾ ഉണ്ടായിരുന്നില്ല. കുറെ കൂടി നല്ല കമ്പനി, നല്ല ശമ്പളം, കുറെ കൂടി നല്ല കണക്ഷൻസ്, അങ്ങനെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ തിരിച്ചു വരവ് ആറോ ഏഴോ മാസം നീണ്ടു നിന്ന ഒരു വെക്കേഷൻ ട്രിപ്പ് മാത്രമായിരുന്നു. അവന്റെ ആ വെക്കേഷൻ തീരുന്നതിന് തൊട്ട് മുൻപൊരു ദിവസമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. യെസ്, ഐ ഡു റിമെമ്പർ ദാറ്റ് ഡേ. ഇറ്റ് വാസ് ഡേ ആഫ്റ്റർ ക്രിസ്മസ്, 26th December 2017.
1: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക,
2: ട്രെയിൻ നമ്പർ 56603 ട്രിച്ചൂർ കണ്ണൂർ പാസഞ്ചർ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്.
1: യാത്രിയോ കൃപയാ ധ്യാൻ ദീജിയെ, ഗാഡി നമ്പർ 5603 ട്രിച്ചൂർ കണ്ണൂർ.
0: കഥ പറഞ്ഞു പറഞ്ഞ് വണ്ടി ഇനി എത്താറായല്ലോ. വണ്ടി എത്തുന്നതിന് മുൻപ് എന്റെ ഈ കഥ പറഞ്ഞു തീരുമോ എന്തോ. മഞ്ഞും തണുപ്പും പെട്ടെന്ന് കൂടിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ദിവസവും കഴിഞ്ഞ കൊല്ലത്തെ ആ ദിവസവും ഇതുപോലെയായിരുന്നു. ഇതുപോലെ തന്നെ വണ്ടി എത്തുന്നതിന് തൊട്ടു മുൻപുള്ള അനൗൺസ്മെന്റ്, ഇതുപോലൊരു തണുത്ത കാറ്റ്, ഷോൾ കരുതിയത് നന്നായി, തണുപ്പ് കൂടി വരുന്നുണ്ട്. ഓഹ്, ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? അതെ, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാനും രാകേഷും ഇതേ സ്റ്റേഷനിലെത്തിയ കഥ. അവൻ അവൻ്റെ നാട്ടിലേക്ക് പോകുന്നു തനിയെ. അവനെ സീ ഓഫ് ചെയ്യാൻ അവൻ പറഞ്ഞിട്ട് ഞാനും വീട്ടിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ലഗേജും ബാഗും ഒന്നും ഇല്ലല്ലോ.
3: ഒന്നും എടുത്തില്ല.
0: എന്തായത് പെട്ടെന്നൊരു കാറ്റും തണുപ്പും?
3: ശരിയാണ്, കാറ്റുണ്ട് തണുപ്പും.
0: രാകേഷ്, എന്ത് പറ്റി? നിന്റെ മുഖം വല്ലാതുണ്ടല്ലോ, നീ ആകെ ടെൻസ്ഡ് ആണല്ലോ. എന്ത് പറ്റിടാ? ടെൽ മീ.
3: ഏയ്, നതിങ്, ചെറിയൊരു ഹെഡേക്ക് പോലെ.
0: നീ പോടാ, നിന്നെ എനിക്കറിയാവുന്നതല്ലേ. അങ്ങനെ ഹെഡേക്കിലൊന്നും മൂഡ് ഓഫ് ആവുന്ന ആളല്ലല്ലോ നീ. കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞ.
3: ഒന്നുമില്ലെന്നേ.
0: ഈ ചാരുലതാ ശങ്കറിനെ വിട്ട് നാളെ യു എസിലേക്ക് തിരിച്ചു പോകുന്നോണ്ടാണോ?
3: ഐ ആം നോട്ട് എൻ ഇമോഷണൽ ഇഡിയറ്റ്. നിന്നെ വിട്ട് ഞാൻ ഇതിനു മുമ്പും പോയിട്ടുണ്ടല്ലോ.
0: പക്ഷെ ഇത്തവണ സിറ്റുവേഷൻ കുറച്ച് ഡിഫറെന്റ് അല്ലേ?
3: വാട്ട് ഡു യു മീൻ?
0: ഇക്കുറി എന്നെ മാത്രം ഉപേക്ഷിച്ചല്ലോ നീ പോകുന്നത്. ദാ, എന്റെ വയറ്റിൽ കിടക്കുന്ന 3 മാസക്കാരൻ കൊച്ചു രാകേഷിന്റെ കാര്യം നീ മറന്നുപോയോ?
3: ഇക്കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല.
3: സോളമൻ ഇതറിഞ്ഞാൽ?
0: അയാൾ അറിയട്ടെ. ഈ ചാരുലതയ്ക്ക് പ്രസവിക്കാനാകുമെന്ന് അയാൾ അറിയട്ടെ. മച്ചി മച്ചി പശു എന്നൊക്കെ പറഞ്ഞ് മദ്യലഹരിയിൽ എത്ര രാത്രികളിൽ അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയോ? അയാളുടെ മുന്നിലൂടെ ഉന്തി വീർത്ത വയറുമായി നടക്കണം എനിക്ക്.
3: അപ്പോൾ ഹൗ യു മാനേജ് തിങ്സ്? എങ്ങനെ മാനേജ് ചെയ്യും കാര്യങ്ങൾ?
0: ഓ, അത് ശരി. നിന്റെ ആങ്സൈറ്റി എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും. രാകേഷിന്റെ കുഞ്ഞായി തന്നെ അവന് ഭൂമിയിൽ പിറന്നു വീഴും.
3: അത് വേണോ?
0: അത് വേണ്ടേ?
3: അപ്പോൾ സോളമൻ?
0: സോളമൻ നമുക്കിടയിൽ ഉടൻ തന്നെ ഒരു വിഷയമല്ലാതാകാൻ പോകുന്നു. ഞങ്ങൾ ഉടൻ പിരിയും, ലീഗലായി തന്നെ. പിന്നെന്താ പ്രശ്നം?
3: മറ്റൊരു ഓപ്ഷൻ കൂടി നമ്മുടെ മുന്നിലുണ്ട്.
0: എന്താ ഓപ്ഷൻ?
3: ആരും അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക്.
0: എന്തിനാ അത്? രാകേഷിന് അതിന്റെ ഓണർഷിപ്പ് എടുക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
3: അതല്ല, ഒരബദ്ധമൊക്കെ ഇതുപോലൊരു അബദ്ധമൊക്കെ ആർക്കും പറ്റും. അത് ഇത്ര സീരിയസ് ഇഷ്യൂ ഒക്കെ എടുക്കേണ്ടതുണ്ടോ?
0: അപ്പോൾ ഇതിനെ നീ പറ്റിപ്പോയൊരു അബദ്ധമായിട്ടാണ് കാണുന്നതല്ലേ? എനിക്കിപ്പോ തോന്നുന്നത് ഇത്രയും സെൽഫിഷായ നിന്നെ പോലും ഒരുത്തനുമായുള്ള റിലേഷനാണ് ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്നാണ്.
3: അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ടെൽ മീ, എന്താണ് നിന്റെ പദ്ധതികൾ? ഐ മീൻ ആഫ്റ്റർ ഡെലിവറി.
0: നിനക്കറിയാത്തതാണോ അത്? ലീഗൽ ഡിവോഴ്സ് കിട്ടിയാലുടൻ ഞാൻ നിന്റെ കൂടെ യൂസിലേക്ക് വരും. വയറ്റി കിടക്കുന്ന ഇവനും ഉണ്ടാവും എന്റെ കൂടെ.
3: ഞാൻ ഇങ്ങനെയൊന്നല്ല എന്റെ ജീവിതത്തെ നോക്കി കാണുന്നത്. എന്തൊരു ബോറാണത്, കുടുംബവും കുഞ്ഞുകുട്ടി പ്രാരാബ്ധങ്ങളും.
0: നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി അങ്ങോട്ട് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാകും ഈ ചാരു. ചാരുവിന് പിറക്കാൻ പോകുന്ന കുഞ്ഞു.
3: രണ്ടേ രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ അഡ്മിഷൻ കൊണ്ട് തീർക്കാൻ വന്ന കേസാണ് നീ വെറും ഒരു ഇമോഷണൽ ഡ്രാമ കളിച്ച് നശിപ്പിക്കുന്നത്. അത് വെറും വാശിയുടെ പേര്.
0: എന്ത് വാശി? മനസ്സിലായില്ല.
3: സോളവനോടുള്ള വാശി. അങ്ങനെയല്ലേ തൊട്ടു മുമ്പ് നീ തന്നെ എന്നോട് പറഞ്ഞത്? ലുക്ക് ചാരു, ഇതേ വാശിയല്ലേ നീ പണ്ട് പപ്പയോട് കാണിച്ചത്? എന്നിട്ട് എന്തായി? സോളവൻ എന്ന ദുരന്തത്തെ നിന്റെ ജീവിതത്തിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവന്നത് നീ തന്നെയല്ലേ? നിന്റെ വാശി തന്നെയല്ലേ? വാശികളൊക്കെ അടങ്ങി കഴിയുമ്പോ പിന്നെ ജീവിക്കാൻ ജീവിതം അതേപടി ബാക്കിയുണ്ടാവണമെന്നില്ല.
0: അതെ, വാശികളാണ് ഇതുവരെ എന്റെ ജീവിതത്തെ നിർണയിച്ചിട്ടുള്ളത്. എന്നാൽ ഞാൻ ഈ പറയുന്നത് നീ കേട്ടു. ഇതാ, ഇതിനകത്ത് മയങ്ങിക്കിടക്കുന്ന നിന്റെ കുഞ്ഞുണ്ടല്ലോ, അതാണ് എന്റെ ഇപ്പോഴത്തെ വാശി. വാശി എന്നാണോ സ്വപ്നം എന്നാണോ പറയുക എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിന്നെക്കാളും പ്രിയപ്പെട്ട സ്വപ്നം. ഞാനും ഇവനും പിന്നെ നീയും ഉണ്ട് ആ സ്വപ്നത്തിൽ. നമ്മൾ മൂന്ന് പേരുമുള്ള ഒരു ചെറിയ വലിയ സ്വപ്നമാണത്.
3: അപ്പോൾ നീ കുഞ്ഞിനെ പ്രസവിക്കുമല്ലേ?
0: അക്കാര്യത്തിൽ രാകേഷിന് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ?
3: നീയായിട്ട് എല്ലാം ഡിസൈഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി നോ മോർ ആർഗ്യുമെന്റ്സ്. ലുക്ക് ഹിയർ ചാരു, ഇങ്ങനെ പരസ്പരം വഴക്കടിച്ച് നല്ലൊരു ദിവസം സ്പോയിൽ ചെയ്യണോ? റിലാക്സ്. ദാ കാറ്റും തണുപ്പും കൂടി വരുന്നുണ്ട്. നമുക്ക് പഴയതുപോലെ ഈ പ്ലാറ്റ്ഫോമിലൂടെ വണ്ടി വരുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലോ?
0: ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് സജഷൻ.
3: കേട്ടില്ലേ, വണ്ടി വരാറായി. ഇനി കുറച്ചേ ഉള്ളൂ നമുക്കിടയിൽ സമയം. അത്രയും നേരം നമുക്കിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിന്റെ അരികുവശം ചേർന്ന് ഇങ്ങനെ അങ്ങോട്ട് നടക്കാം. എന്താ?
0: ഓക്കെ.

ഒരുമാതിരി തണുത്ത കാറ്റ് വീശിയടിക്കുന്ന രാത്രി ആളൊഴിഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ എന്താ പറയാ, ടീനേജ് ലവേഴ്സിനെ പോലെ അന്യോന്യം ചൂടുപറ്റി ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും നടന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അബോഷന്റെ കാര്യം വീണ്ടും അവനെടുത്തിട്ടു. ആ കാര്യം നടക്കില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യം പരിഭവിച്ചു മാറി, പിന്നെ ലോഹ്യം കൂടി. എൻ്റെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിച്ച ക്യാഷ് പോകുന്നതിന് മുൻപ് തിരിച്ചു തരാനായില്ലല്ലോ എന്നവൻ എന്നോട് സങ്കടം പറഞ്ഞു. സാരമില്ലെന്ന് ഞാനും പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ പഴയ കളി തമാശക്കാരൻ കാമുകനായി. വണ്ടി എത്തും വരെ ഞങ്ങളങ്ങനെ കൈകോർത്തങ്ങനെ

0: Your attention please. Train number 56603, Trichur-Kananur passenger will arrive shortly on platform number 2.
1: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക.
2: ദേ വണ്ടി ഇങ്ങ് എത്തി. ഞാൻ ആ ബാഗ് എടുത്ത് റെഡിയാകട്ടെ, കുറച്ച് മുന്നോട്ട് പോകണം. ഓ, ഞാൻ എന്റെ കഥ വീണ്ടും പാതി വഴിക്കിട്ടു, സോറി. വണ്ടി എത്തുന്നതിന് മുൻപ് അതെനിക്ക് പറഞ്ഞു തീർക്കാനാവോ എന്തോ. ഒരു കാര്യം ചെയ്യാം, കഥ ഞാൻ ചുരുക്കി പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, അന്നും ഇതുപോലെ, അല്ലെങ്കിൽ എന്നത്തെയും പോലെ വിജനമായിരുന്നു സ്റ്റേഷൻ. സ്റ്റേഷനിൽ നിർത്തുന്ന ഒരേ ഒരു ട്രെയിനായിരുന്നിട്ടും മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ല പ്ലാറ്റ്ഫോം. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. അതിനിടെ എപ്പോഴോ ട്രെയിനിൽ കയറാനുള്ള തിരക്കിൽ അതുവരെ കോർത്തു പിടിച്ച കൈകൾ വിടുവെച്ച് രാകേഷ് എൻ്റെ പിറകിലായി മാറി നിന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. രാകേഷ് എനിക്ക് പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. ട്രെയിനിൻ്റെ എഞ്ചിൻ അടുത്തെത്തിയതും പിറകിൽ നിന്നുള്ള ശക്തമായൊരു പിടിച്ചു തള്ളലിൽ ഞാൻ പാളങ്ങളിലേക്ക് തെറിച്ചു വീണു. നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഇവിടെ ഈ പാളങ്ങളിൽ കമിഴ്ന്നടിച്ച് ആ പിടിച്ച തള്ളലിന് അഭിമാനത്തിന് മുറിവേറ്റ 1000 പുരുഷന്മാരുടെ കരുത്തുണ്ടായിരുന്നു. തണുത്തു വിറങ്ങലിച്ച ആ രാത്രിയിൽ ഇവിടെ ഈ പാളങ്ങളിലേക്കാണ് ഞാൻ ആ രാത്രി വണ്ടിയുടെ മുന്നിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. എൻ്റെ ശരീരത്തിലൂടെ ട്രെയിനിൻ്റെ ഒരുക്കു ചക്രങ്ങൾ പല കുറി കയറിയിറങ്ങി. എൻ്റെ നിലവിളി തീവണ്ടിയുടെ ചൂളമ്പിളി ഞെരിഞ്ഞമർന്നു. എന്റെ കുഞ്ഞ് പിളർന്നുപോയ എന്റെ വയറിലൂടെ പൊട്ടിയൊലിച്ചില്ലാതെ എന്റെ രക്തവും മാംസവും ജീവനും പാളങ്ങളിൽ അരഞ്ഞു കുതിർന്നു. സാക്ഷികളായി ആരുമില്ലാതിരുന്ന ഒരു കൊടും കുറ്റകൃത്യം. പാളങ്ങളിലേക്ക് തെറിച്ചു വീഴുന്നതിന് മുൻപ് എനിക്ക് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴവൻ്റെ മുഖത്തെ ഭാവം എന്തായിരുന്നു എനിക്കൊന്ന് കണ്ടറിയണമെന്നുണ്ടായിരുന്നു. അവൻ വലിച്ചെറിഞ്ഞുടച്ചു കളഞ്ഞു എൻ്റെ ആ സ്വപ്നത്തിൽ അവനും ഉണ്ടായിരുന്നില്ലേ. എന്നിട്ടും വൈ വൈ

രക്തം സാക്ഷി. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും: ചാരുലത, സൈനോര ഫിലിപ്, പപ്പ, കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ, രാകേഷ്, സുധി കല്യാശ്ശേരി, സോളമൻ, പി ടി മനോജ്. സാങ്കേതിക സഹായം: കെ എസ് ലതിക, എം കെ ബൈജു. നിർവഹണ സഹായം: വിനീത സുമം. നാടകരചന സംവിധാനം: കെ വി ശരത്ചന്ദ്രൻ. അവതരണം: ആകാശവാണി കണ്ണൂർ നിലയം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ശരത്.

ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി ഉപഹാരം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.